ഇന്ന് കൊല്ലവർഷം 1201, മേടം 25, 2026 മെയ് 8 വെള്ളിയാഴ്ച ദിവസം. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് 58:29. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്മകൾ നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5

0: 107.5 MHz. Musically yours.
1: 1, 2, 3, 4. Time check. Radio time.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 17 സെക്കൻഡ്.
3: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം, റെയിൻബോ ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക്. രാജ്യത്തെ ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടൺ കവിഞ്ഞതായി കേന്ദ്ര പൊതുവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷി. നിയമാനുസൃത കരുതൽ ശേഖരത്തിന്റെ 3 ഇരട്ടിയിലേറെയാണിതെന്ന് ജോഷി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. റെയിൽവേയുടെ പുതുക്കിയ റിസർവേഷൻ സമ്പ്രദായം ഓഗസ്റ്റിൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഡൽഹി റെയിൽ ഭവനിൽ ചേർന്ന അവലോകന യോഗത്തിൽ പുതിയ റിസർവേഷൻ സമ്പ്രദായം യാത്രക്കാർക്ക് ഒരു തരത്തിലും അസൌകര്യമുണ്ടാക്കാൻ പാടില്ലെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. കേരളത്തിലെ മുഖ്യമന്ത്രിയെക്കുറിച്ച് AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. റിപ്പോർട്ട് പരിശോധിച്ച് തുടർ നടപടികൾ പൂർത്തിയാക്കി നേതൃത്വം മുഖ്യമന്ത്രിയെ വൈകാതെ പ്രഖ്യാപിക്കും. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷത്തിനാവശ്യമായ 118 പേരുടെ പിന്തുണ ഉറപ്പാക്കാൻ തമിഴക വെട്രി കഴകം നിർണായക ചർച്ചകൾ നടത്തിവരികയാണ്. പശ്ചിമബംഗാൾ നിയമസഭ ഔപചാരികമായി പിരിച്ചുവിട്ടു. പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിന് വഴിയൊരുക്കാൻ ഭരണഘടനയുടെ 174 വകുപ്പ് പ്രകാരമാണ് ഗവർണർ R.N. Ravi സഭ പിരിച്ചുവിട്ടത്. അസമിൽ NDA അടുത്ത ചൊവ്വാഴ്ച തുടർച്ചയായ 3ാം തവണയും ഗവൺമെന്റ് രൂപീകരിക്കും. ഇന്നലെ മുതിർന്ന BJP നേതാക്കൾ പങ്കെടുത്ത ഉന്നതതല മുന്നൊരുക്ക യോഗമാണ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ തീയതി നിശ്ചയിച്ചത്. ഡച്ച് യാത്രാകപ്പൽ MV ഹോണ്ടിയസിലെ മരിച്ച 3 പേരടക്കം 5 യാത്രക്കാരിൽ ഹാൻഡ വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ലോകാരോഗ്യ സംഘടന. 3 പേരിൽ കൂടി രോഗബാധ സംശയിക്കുന്നുണ്ട്. കായികരംഗം. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയിന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 9 റൺസിന് പരാജയപ്പെടുത്തി. ലക്നൌവിന്റെ 213 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗളൂരുവിന് നിശ്ചിത ഓവറിൽ 203 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ.
3: ന്യൂസ് റെയിൻബോ.

ആരാധന. മനസ്സും ശരീരവും ഏകാഗ്രമാകാൻ തെല്ലുനേരം ധ്യാനനിരതം.

ജീവിതം നമ്മെ സൃഷ്ടിക്കുന്നില്ല, പിന്നെയോ നാം ജീവിതത്തെ സൃഷ്ടിക്കുകയാണ്. ജൂലിയ കാവനാൽ.

0: ടൈം ചെക്ക് റേഡിയോ ടൈം സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റും 14 സെക്കൻഡും.
1: ആഹാ, എഴുന്നേറ്റില്ലേ? സമയം എത്രയായെന്ന് അറിയോ? ദാ

സ്നേഹം വ്യക്തികൾക്കിടയിലുള്ള വളരെ വ്യത്യസ്തമായ അനുഭൂതികളെ വർണ്ണിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക്. മറ്റ് മാനുഷിക വികാരങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്നേഹത്തിന് കൃത്യമായ സ്ഥിരമായ ഒരു നിർവചനം കൊടുക്കുവാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഒരു കാര്യം സത്യം, ജീവിതത്തിന് അഴക് നൽകുന്നത് സ്നേഹമാണ്. ഒരു പോസിറ്റീവായ അർത്ഥതലമുള്ള ജീവിതത്തിൻ്റെ ഭാഗം തന്നെയായ വികാരം. ഇത്രയും താത്വികമായി സ്നേഹത്തെ വിവരിച്ചത് എഴുത്തുകാരി വെൻഡി മാർട്ടിനാണ്. ഇവിടെ ഇന്നത്തെ ബെഡ് കോഫിയിൽ നമ്മൾ ആദ്യം പക്ഷേ കേൾക്കാൻ പോകുന്നത് നമ്മുടെ അഭിമാനമായ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ലവ് എന്ന കവിതയെപ്പറ്റിയാണ്. അതിനു മുൻപ്, പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്നേഹം, സ്നേഹത്തോടെ സ്വാഗതം ബെഡ് കോഫിയിലേക്ക്. സുപ്രഭാതം. ഒപ്പം ഞാനാണ് സുരേഷ് കാഞ്ഞിരക്കാർ. അപ്പോൾ ആ കവിതയുടെ ഉള്ളടക്കമാണ് നമ്മൾ പറയാൻ പോകുന്നത്. കവിത ചൊല്ലാൻ പോവുകയല്ല കേട്ടോ. കൂട്ടുകാരാ, എന്താണ് ഉത്കണ്ഠ, എന്താണ് യാതന? നിങ്ങളെല്ലാവരും രാവും പകലും പറയുന്നുണ്ട് സ്നേഹം, സ്നേഹം എന്ന്. ശരിക്കും എന്താണ് സ്നേഹം? അത് പറയൂ. അത് അസഹനീയമായ വേദന മാത്രമാണോ? കണ്ണുനീരൊഴുക്കൽ മാത്രമാണോ? ദുഃഖത്തിൻ്റെ ദീർഘനിശ്വാസങ്ങൾ മാത്രമാണോ? പിന്നെ എന്ത് പ്രതീക്ഷയിലാണ് ജനങ്ങൾ ഈ സങ്കടത്തെ ചേർത്ത് പിടിക്കുന്നത്? യെസ്, നമ്മളെ ശരിക്കും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഈ വരികൾക്ക് ശേഷം ടാഗോർ തൻ്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കുന്നു ഇങ്ങനെ: എൻ്റെ ദൃഷ്ടിയിൽ എല്ലാത്തിനും സൗന്ദര്യമുണ്ട്. നീലാകാശം, പച്ചപ്പ് നിറഞ്ഞ കാടുകൾ, സുന്ദരമായ നിലാവെളിച്ചം, പൂക്കൾ, എല്ലാം പുതുമയുള്ളതും ഒരു കറ പോലും ഇല്ലാത്തവയുമാണ്. അവയ്ക്ക് പുഞ്ചിരിക്കാനേ അറിയൂ, പാടാൻ മാത്രമേ അറിയൂ. മനോഹരമായ ഒരു പ്രകടനത്തിന് ശേഷം അവ അവസാനിക്കുന്നു. അവ വേദന അറിയുന്നില്ല, കരച്ചിലെന്താണെന്നറിയുന്നില്ല. എല്ലാ ദുഃഖങ്ങൾക്കും മുകളിലാണവർ. അടർന്നു വീഴുമ്പോഴും പൂക്കൾ ചിരിക്കും. നിലാവ് പുഞ്ചിരിച്ചുകൊണ്ടാണ് അപ്രത്യക്ഷമാകുന്നത്. എത്ര വെളിച്ചമുണ്ടെങ്കിലും നക്ഷത്രങ്ങൾ സന്തോഷത്തോടെ തന്നെ പ്രകാശിച്ചു നിൽക്കുന്നുണ്ട്. ഓൾറൈറ്റ്, ഇതിനുശേഷം, ഈ വരികൾക്ക് ശേഷം ടാഗോർ ചോദിക്കുന്നത് എന്നെപ്പോലെ സന്തോഷമുള്ളത് ആർക്കാണ് എന്നാണ്. ഹു ഈസ് ഹാപ്പി ലൈക്ക് മീ? കൂട്ടുകാരാ, എൻ്റെ അടുത്ത് വരൂ. ഈ സന്തോഷം നിറഞ്ഞ ഹൃദയത്തിൻ്റെ ആഹ്ലാദ ഗാനം നിന്റെ മനസ്സിന് സാന്ത്വനം നൽകും. എല്ലാ ദിവസവും നീ കരയുകയല്ലേ? ഒരു ദിവസമെങ്കിലും ചിരിച്ചുകൂടെ? അതെ, ഒരു ദിവസത്തേക്കെങ്കിലും സങ്കടത്തെ മറക്കുക. നമുക്കൊരുമിച്ച് പാട്ടുപാടി ഉല്ലസിക്കാം. യെസ് ഫ്രണ്ട്സ്, സങ്കടങ്ങളെയും നിരാശകളെയും ഒക്കെ അലിയിച്ച് കളയുന്ന മനോഹരമായ വികാരമാണ് സ്നേഹം. അല്ലെങ്കിൽ അങ്ങനെ ആകണം, അതാകണം സ്നേഹം. നമ്മളെ പോസിറ്റീവായി സ്വാധീനിക്കുന്ന ഇമോഷൻ. ഓക്കെ, റൈറ്റ് നൗ നമുക്ക് പാട്ട് കേട്ട് ഉല്ലസിച്ച് കളയാം. ഒന്നല്ല, രണ്ട് പാട്ടുകൾ വരുന്നുണ്ട് ഓൺ FM Rainbow 107.5.

0: If a man has lost a leg or an eye, he knows he has lost a leg or an eye. But if he has lost a self, himself, he cannot know it, because he is no longer there to know it. ഒരു വ്യക്തിയുടെ കാൽ നഷ്ടപ്പെട്ടാലോ കണ്ണ് നഷ്ടപ്പെട്ടാലോ അവ നഷ്ടമായി എന്ന് അയാൾ തിരിച്ചറിയും. എന്താ സംശയം അല്ലേ? പക്ഷേ ആ വ്യക്തിക്ക് അവനവനെ നഷ്ടപ്പെട്ടാൽ, സ്വത്വം, വ്യക്തിത്വം നഷ്ടമായാൽ അയാൾക്ക് ആ നഷ്ടം മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കില്ല. കാരണം ആ തിരിച്ചറിവിനായി അയാൾ അയാളുടെ സത്ത അവശേഷിക്കുന്നില്ല. യെസ്, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആത്മാവ് നഷ്ടപ്പെടുന്ന ആളുകളെ പറ്റി ഇങ്ങനെ പറഞ്ഞത് ഒലിവർ സാക്സ്, ന്യൂറോളജിസ്റ്റ്, ശാസ്ത്ര ചരിത്രകാരൻ, പ്രകൃതിശാസ്ത്ര പണ്ഡിതൻ എന്നീ തലങ്ങളിലെല്ലാം പ്രസിദ്ധനായിരുന്ന ബ്രിട്ടീഷുകാരൻ. എഴുത്തുകാരനും കൂടിയായിരുന്നു കേട്ടോ അദ്ദേഹം. ന്യൂറോളജിയെ ജനകീയമാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ആസ്ഥാന കവിയെന്നും 20th century ഏറ്റവും മികച്ച വൈദ്യശാസ്ത്ര സംബന്ധിയായ എഴുത്തുകാരൻ എന്നുമൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട് സാക്സ്. ഓക്കെ, മൈഗ്രെയിൻ എന്ന രചനയോടെയാണ് അദ്ദേഹം എഴുത്തിൻ്റെ ലോകത്തേക്ക് കടക്കുന്നത്. താൻ ചികിത്സിച്ച പല രോഗികളുടെയും കേസ് സ്റ്റഡീസ് ഉൾപ്പെടുത്തി നിരവധി ജനപ്രിയ പുസ്തകങ്ങൾ എഴുതി ഒലിവർ സാക്സ്. എ ലെഗ് ടു സ്റ്റാൻഡ് ഓൺ, ദ മാൻ ഹൂ മിസ്ടുക്ക് ഹിസ് വൈഫ് ഫോർ എ ഹാറ്റ്, സീയിങ് വോയ്സസ്, മ്യൂസിക്കോഫീലിയ, ഐലൻഡ് ഓഫ് ദി കളർ ബ്ലൈൻഡ് തുടങ്ങി ധാരാളം രചനകൾ. ആൻഡ് ഒലിവർ സാക്സിൻ്റെ എഴുത്തിനെ പ്രശസ്തമാക്കിയത് അവേക്കനിങ് എന്ന പുസ്തകമാണ് കേട്ടോ. ഇത് 1990 ഒരു ഫീച്ചർ ഫിലിമായി വന്നു ഹോളിവുഡിൽ. റോബിൻ വില്യംസും റോബർട്ട് ഡി നീറോയുമാണ് അതിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ഇൻഫർമേഷൻ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യപ്പെട്ടത് ബെഡ് കോഫിയുടെ 2nd സെഗ്മെന്റിലൂടെ. ആൻഡ് കീപ് ലിസണിംഗ് ടു റെയിൻബോ FM ഫോർ മോർ ഫ്രം ബെഡ് കോഫി.
1: You are listening to Akashvani Rainbow FM Kochi 107.5. 107.5.

0: ശ്രവിക്കുന്നു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: നിങ്ങളുടെ ചിന്തകൾ ശ്രദ്ധിക്കുക, അവ വാക്കുകളാകും. നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക, അവ പ്രവൃത്തികളാകും. നിങ്ങളുടെ പ്രവൃത്തികൾ ശ്രദ്ധിക്കുക, അവ ശീലങ്ങളാകും. നിങ്ങളുടെ ശീലങ്ങൾ ശ്രദ്ധിക്കുക, അവ നിങ്ങളുടെ ഭാഗ്യവുമാകും. ഇത് ശ്രീബുദ്ധവചനമാണ്. ചിന്തയും വാക്കും പ്രവൃത്തിയും തമ്മിൽ എപ്പോഴും ഐക്യത്തിലായിരിക്കണം എന്നത് തന്നെയാണ് ഇതിൻ്റെ സാരം. ഈ ഒരു സംഗതി ഉണ്ടല്ലോ, ഈ ഐക്യം, ഇത് പലപ്പോഴും പല വീടുകളിലെ കുട്ടികൾക്കും പകർന്നു കിട്ടാതെ പോകാറുണ്ട്. അവർക്കത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകാതെ പോകാറുണ്ട്. അതിൻ്റെ ഉത്തരവാദികൾ വേറെ ആരുമല്ല, പേരൻസ് തന്നെയാണ്. ഈ പിരിവുകാരെയോ നേരംകൊല്ലികളായ അയൽക്കാരെയോ പരിചയക്കാരെയോ ഒക്കെ ഒഴിവാക്കാനായിട്ട് അച്ഛനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കുമോളെ, അല്ലെങ്കിൽ അമ്മ പുറത്തു എന്ന് പറഞ്ഞേക്കു കൂട്ടാ തുടങ്ങിയ നിർദ്ദേശങ്ങൾ കൊടുക്കും കുട്ടിക്ക്. അച്ഛനും അമ്മയും പറഞ്ഞതുപോലെ തന്നെ ചെയ്യും കുട്ടി. പക്ഷേ ആ കുട്ടിയുടെ മനസ്സൊന്ന് ആലോചിക്കണം, അത് നിറയെ സംശയമായിരിക്കും. വന്നത് അച്ഛൻ്റെ പരിചയക്കാരൻ, അല്ലെങ്കിൽ അയൽപ്പക്കത്തെ ആൻറ്റി. കുട്ടിക്കും ഇവരെ രണ്ടുപേരെയും നല്ലോണം അറിയാം. പിന്നെന്തിനാണ് വീട്ടിലില്ല എന്ന് കള്ളം പറയിച്ചത്? സ്വാഭാവികമായും കുട്ടി ചിന്തിക്കില്ലേ അങ്ങനെ? അവനെ അല്ലെങ്കിൽ അവളെ എപ്പോഴും ഉപദേശിക്കുന്നതാണ് ഒരിക്കലും കള്ളം പറയരുതെന്ന്. എന്നിട്ടിപ്പോൾ അച്ഛൻ തന്നെ ആവശ്യപ്പെടുന്നു നുണ പറയാൻ. ഇത് വല്ലാത്തൊരു കൺഫ്യൂഷനായിരിക്കും കുട്ടി മനസ്സിന്. ഇതെങ്ങാനും അച്ഛനോടോ അമ്മയോടോ ചോദിച്ചാലോ ശരിയായ മറുപടി കിട്ടില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ നല്ല വഴക്കം കിട്ടും. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നീ അറിയണ്ട എന്ന് പറഞ്ഞ്. ശരിയാണോ? വാക്കും പ്രവൃത്തി

യും തമ്മിലുള്ള വലിയ അന്തരം അല്ലെങ്കിൽ പ്രകടമായ വ്യത്യാസം കുട്ടി തിരിച്ചറിയും എന്നതിനെ പറ്റി ചിന്തിക്കാതെയാണ് പല പേരൻസും ഇത്തരത്തിലൊക്കെ പെരുമാറാറുള്ളത്. ഇതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ, മദ്യപാനവും പുകവലിയൊക്കെ അത്യാവശ്യം കയ്യിലുണ്ട്, എന്നിട്ട് മകനോട് അതിൻ്റെ ദോഷങ്ങളെപ്പറ്റി പറഞ്ഞു കൊടുത്ത് ആ ശീലങ്ങളൊന്നും വേണ്ട എന്ന് ഉപദേശിക്കുന്നത് കുടം കമഴ്ത്തി വെച്ച് വെള്ളമൊഴിക്കുന്നത് പോലെയാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ലല്ലോ. ഈ ഒരു ഉപദേശത്തിൻ്റെ ഒരംശം പോലും കുട്ടി ഉൾക്കൊള്ളും എന്ന് പ്രതീക്ഷിക്കരുത്. ഇത് മാത്രമല്ല, ഈ കാണിക്കുന്നതിൻ്റെയൊക്കെ നെഗറ്റീവ് എഫക്റ്റ്, തരസ് വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തമൊന്നുമില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും സംഭവിക്കില്ല എന്ന തെറ്റായ ധാരണ കൂടി കുട്ടിയുടെ മനസ്സിലുറയ്ക്കും. ഇത് അവൻ്റെ സ്വഭാവത്തിൽ വിപരീത സ്വാധീനമല്ലേ ഉണ്ടാക്കുക? കൂടാതെ വിശ്വസിക്കാൻ കൊള്ളാത്ത കൂട്ടരായി മാറുകയും ചെയ്യാം ഈ കുട്ടികൾ. സ്വഭാവശുദ്ധിയുടെ പ്രധാന ഘടകമാണ് വിശ്വാസ്യത എന്നത് മറക്കാതിരിക്കണം. പറഞ്ഞ വാക്ക് പാലിക്കുക എന്നത് വീടുകളിൽ മാത്രമല്ല ജോലിസ്ഥലങ്ങളിലും പ്രധാനം തന്നെയാണ്. അങ്ങനെയൊരു സ്വഭാവമില്ലാത്ത സുപ്പീരിയർ ഓഫീസറിന് സഹപ്രവർത്തകരുടെ സഹകരണം കിട്ടാൻ സാധ്യത കുറവാണ്. പരസ്പര വിശ്വാസത്തിൽ ഊന്നിയ നിറഞ്ഞ സഹകരണം തന്നെയാണ് ഏത് സ്ഥാപനത്തിൻ്റെയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നത്, അതിലും സംശയമില്ല. അതുകൊണ്ട് ചിന്തകൾ ശുദ്ധമായിരിക്കാൻ ശ്രദ്ധിക്കുക എപ്പോഴും. അത് തന്നെ വാക്കിലും പ്രവൃത്തിയിലും കൊണ്ടുവരണം കലർപ്പില്ലാതെ. ഈ ശീലം നമുക്കും ഭാവി തലമുറയ്ക്കും സമൂഹത്തിനും എത്രമാത്രം ഗുണകരമാണ് എന്ന് ചിന്തിച്ച് മനസ്സിലാക്കുക. സമയം പോലെ മതി, നമ്മുടെ ഇപ്പോഴത്തെ സമയം ഒരു മ്യൂസിക് ബ്രേക്കിൻ്റെതാണ്. പാട്ട് കേട്ടിട്ട് നമുക്ക് ലാസ്റ്റ് സെഗ്മെന്റിന് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. സ്റ്റേ വിത്ത് ആകാശവാണി റെയിൻബോ എഫ് എം ഫോർ മോർ ഫ്രം ബെറ്റ് കോഫി.

107.5 FM റെയിൻബോ. ഒരാൾ ബുദ്ധിമാനോ മണ്ടനോ എന്ന് വിലയിരുത്താൻ തിടുക്കമാണ് പലർക്കും. എന്തെങ്കിലുമൊക്കെ കഴിവുകൾ കണ്ടിട്ട് ഒരാൾ മിടുക്കനാണ് എന്ന് പറയുന്നതും അയാളെ പ്രോത്സാഹിപ്പിക്കുന്നതും ഓക്കെയാണ്. എന്നാൽ എന്തെങ്കിലും കഴിവുകേട് കണ്ട ഉടനെ മണ്ടനാണ്, ഒന്നിനും കൊള്ളാത്ത ആളാണ് എന്ന വിധിയെഴുത്ത് വലിയ അപരാധമാണ്. കാര്യങ്ങൾ വിശദമായി അറിയാൻ ശ്രമിക്കാതെയുള്ള ഈ മുൻവിധി പല നെഗറ്റീവ് എഫക്ട്സും ഉണ്ടാക്കാറുണ്ട്. അത് അവർക്കാവാം, അല്ലെങ്കിൽ നമുക്ക് തന്നെയാവാം. 30 ബെസ്റ്റ് സെല്ലേഴ്സിൻ്റെ എഴുത്തുകാരൻ ഹൽ അസീന ബെന്നറ്റിൻ്റെ ജീവിതം ഇത് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ബെഡ് കോഫി ഈ കഥയാണ് പറയാൻ പോകുന്നത് ഇന്നത്തെ ലാസ്റ്റ് സെഗ്മെൻറ്റിൽ. മാതൃഭാഷ, സംസാര ഭാഷ, പഠന ഭാഷ എല്ലാം ഇംഗ്ലീഷ് തന്നെ. എന്നാൽ ഹൽ

വ്യക്തമാക്കി തരുന്നുണ്ട്. ബെഡ് കോഫി ഈ കഥയാണ് പറയാൻ പോകുന്നത് ഇന്നത്തെ ലാസ്റ്റ് സെഗ്മെന്റിൽ. മാതൃഭാഷ, സംസാരഭാഷ, പഠനഭാഷ എല്ലാം ഇംഗ്ലീഷ് തന്നെ. എന്നാൽ ഹൽ സിന ബെന്നറ്റ് എന്ന വിദ്യാർത്ഥിക്ക് ഇംഗ്ലീഷ് ഗ്രാമർ ഒട്ടും തന്നെ വഴങ്ങുന്നില്ല. പുള്ളിക്കാരനത് പഠിക്കാൻ പറ്റുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. സഹിയിട്ട് സ്കൂളിലെ അധ്യാപിക അവനോട് പറഞ്ഞു, എഴുതുന്ന കാര്യത്തിൽ നീ ഗുണം പിടിക്കാൻ പോകുന്നില്ല എന്ന്. പലപ്പോഴും ഇങ്ങനെ ഒരു കമൻറ്റ് മതി ചെറുപ്പത്തിൽ നമ്മുടെ കോൺഫിഡൻസ് കളയാൻ, നമ്മളെ നെഗറ്റീവ് ആക്കാൻ. ആ ഒരു സംഗതി തനിക്ക് പറ്റില്ല എന്ന് മനസ്സിൽ രജിസ്റ്ററായി പോകും. ഓക്കെ, എഴുതുന്ന കാര്യത്തിൽ ഗുണം പിടിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞത് ബെന്നറ്റിന് അത്രയ്ക്കങ്ങ് ദഹിച്ചില്ല. കാരണം പുള്ളിക്കാരൻ്റെ ഉള്ളിൽ ഒരു സാഹിത്യകാരൻ കിടന്ന് കുതിക്കുന്നുണ്ട് പുറത്തേടാനായിട്ടേ. സോ ഗ്രാമർ ഒന്നും അറിയില്ലെങ്കിലും ബെന്നറ്റ് കഥ എഴുത്തങ്ങ് തുടങ്ങി. രാത്രി അച്ഛനമ്മമാരും സഹോദരങ്ങളും ഉറങ്ങിക്കഴിയുമ്പോഴാണ് ആശാന്റെ കലാപരിപാടികൾ. 16 വയസ്സായപ്പോഴേക്കും ആള് ആദ്യത്തെ നോവൽ എഴുതി തീർത്തു. എങ്കിലും അത് ആരെയെങ്കിലും കാണിക്കാൻ അവനൊരു ധൈര്യമില്ലായിരുന്നു. എന്തുകൊണ്ടാ? അവിടെ ആ ടീച്ചറുടെ കമൻറ്റ് അതൊരു ബ്ലോക്കായി വന്നു. എഴുത്തിൽ നീ നന്നാവില്ല എന്ന അധ്യാപികയുടെ ആ കമൻറ്റ് ദിവസത്തിൽ പലവട്ടം ബെന്നറ്റിൻ്റെ മനസ്സിൽ മുഴങ്ങുകയും ചെയ്യും. എന്ത് ചെയ്യുമല്ലേ? എന്തായാലും വായന ആളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹോബിയായി മാറി എന്നത് സത്യം. എഴുത്തുകാരൻ ജാക്ക് ലണ്ടന്റെ കഥകളും നൊബേൽ ജേതാവായ വില്യം ഫോക്നറുടെ നോവൽസും അവന് വളരെ പ്രിയപ്പെട്ടതായി മാറി. എന്നാൽ ഇത്രയെല്ലാം വായിച്ചിട്ടും ബെന്നറ്റിൻ്റെ ഗ്രാമർ ഒരു തരത്തിലും മെച്ചപ്പെട്ടില്ല. സ്കൂളിൽ ഫൈനൽ ഗ്രേഡിൽ ഇംഗ്ലീഷ് പരീക്ഷ കഷ്ടിച്ചാണ് പാസ്സായത്. സ്കൂൾ വിട്ട ബെന്നറ്റ് കോളേജിൽ ചേരാതെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി സമ്പാദിച്ചു. മഞ്ഞും മഴയും വെയിലും ഒക്കെ ഏറ്റുള്ള ആ ജോലിയിൽ 7 തുടർന്നു. അതിനിടയിലും വായന എന്ന സംഗതി ഉപേക്ഷിക്കാതെ കൂടെ കൊണ്ടുപോയിരുന്നു കേട്ടോ. പോകെ പോകെ എഴുത്തുകാരനാകണം എന്ന പഴയ മോഹം വീണ്ടും ജ്വലിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കഥാരചന പരിശീലിപ്പിക്കുന്ന ഒരു ഈവനിങ് ക്ലാസ്സിൽ ബെന്നറ്റ് ചേരുന്നത്. അവിടുത്തെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി മൂപ്പര് ഏതാനും കവിതകൾ എഴുതി. അത് അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകനും സഹപാഠികൾക്കും ഏറെ ഇഷ്ടമായി. എത്രയും വേഗം കോളേജിൽ ചേരാനും ബിരുദമെടുക്കാനും അവർ പ്രേരിപ്പിച്ചു. അവരുടെ പ്രോത്സാഹനത്തിൻ്റെ ഫലമായി ബെന്നറ്റ് കോളേജിൽ ചേർന്നു. എങ്കിലും ഗ്രാമർ ഒരു രക്ഷയില്ല. ആ പ്രശ്നം വീണ്ടും തലപൊക്കി. അതുകൊണ്ട് ഗ്രാമറിൽ ബുദ്ധിമുട്ടുന്നവർക്കുള്ള പ്രത്യേക ക്ലാസ്സും അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. അവിടുത്തെ അധ്യാപകൻ, ഗ്രാമർ പഠിപ്പിക്കുന്ന അധ്യാപകൻ ആദ്യം തന്നെ കുട്ടികൾക്ക് ഒരു അസൈൻമെൻ്റാണ് കൊടുത്തത്. ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ഒരു എസ്സേ എഴുതുക. ഏത് വിഷയമാകാം, എത്ര പേജ് വേണമെങ്കിലും എഴുതാം, ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ബെന്നറ്റ് എന്താണ് പ്ലാൻ ചെയ്തതെന്നോ? തൻ്റെ പ്രിയങ്കരനായ നോവലിസ്റ്റ് വില്യം ഫോക്നറെയും അദ്ദേഹത്തിൻ്റെ കൃതികളെയും കുറിച്ച് എഴുതാനാണ്. അധ്യാപകൻ അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നൽകിയ സമയം 1 ആ ഒരു സമയത്തിനുള്ളിൽ 35 ഒരു ഉപന്യാസം തയ്യാറാക്കി ബെന്നറ്റ്. ഫോക്നറുടെ 3 പ്രകൃതിയുടെ ശക്തിയെക്കുറിച്ച് അദ്ദേഹം എങ്ങനെ വിഭാവനം ചെയ്യുന്നു എന്നതായിരുന്നു എസ്സേയുടെ കൃത്യമായ ഉള്ളടക്കം. മറ്റ് വിദ്യാർത്ഥികളുടെ അസൈൻമെൻറ്റ്സ് എത്ര പേജ് ഉണ്ടായിരുന്നോ? 2-3 ഉണ്ടായിരുന്നുള്ളൂ. അവിടെയാണ് ബെന്നറ്റിൻ്റെ 35 എസ്സേ. അധ്യാപകൻ സ്വാഭാവികമായും സംശയിച്ചു ഇവനിത് എവിടെ നിന്നോ കോപ്പിയടിച്ചാണെന്ന്. അതുകൊണ്ട് തന്നെ ബെന്നറ്റിൻ്റെ എഴുത്തിനും മാർക്ക് കൊടുത്തില്ല. താൻ തന്നെ എഴുതിയതാണ്, വിശ്വസിക്കണം എന്ന് ബെന്നറ്റ് കേണപേക്ഷിച്ചപ്പോൾ അധ്യാപകൻ പറഞ്ഞു തൻ്റെ ഓഫീസ് റൂമിൽ വന്നിരുന്ന് മറ്റൊരു എസ്സേ എഴുതി കാണിക്കാൻ. പിറ്റേന്ന് തന്നെ ബെന്നറ്റ് അത് ചെയ്തു കാണിച്ചു, എഴുതി കാണിച്ചു നല്ലൊരു എസ്സേ. ആ ഉപന്യാസവും ഫോക്നറെ കുറിച്ചുള്ളതായിരുന്നു. അത് വായിച്ച് തീർത്ത അധ്യാപകൻ ശരിക്കും സംതൃപ്തനായി കേട്ടോ. അദ്ദേഹം പറഞ്ഞു പി ജിക്ക് തൻ്റെ തീസിസ് ഫോക്നറെ കുറിച്ചായിരുന്നെന്ന്. ഒരുപക്ഷെ താൻ അന്ന് എഴുതിയതിലും മികച്ച ഒരു പ്രബന്ധമാണ് ബെന്നറ്റ് എഴുതിയിരിക്കുന്നതെന്ന്. ഗ്രാമറിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഉള്ള തെറ്റുകൾ തന്നെ ശ്രദ്ധയോടെ പറഞ്ഞുകൊടുത്താൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. യെസ്, താൻ എന്തെഴുതുമ്പോഴും അതിലെ ചെറിയ തെറ്റുകൾക്ക് പോലും മണ്ടൻ എന്ന് മാത്രം കേട്ടിട്ടുള്ള ബെന്നറ്റിലെ എഴുത്തുകാരന് ഈ വാക്കുകൾ, അധ്യാപകൻ്റെ ഈ വാക്കുകൾ വലിയൊരു പ്രേരക ശക്തിയായി. ആ ഒരു ഇൻസ്പിറേഷനിൽ തുടങ്ങിയാണ് റൈറ്റ് ഫ്രം ദ ഹാർട്ട്, ദ ലെൻസ് ഓഫ് പെർസെപ്ഷൻ, ഇൻട്യൂഷൻ മാജിക്,
ഫോളോ യുവർ ബ്ലിസ്

തുടങ്ങിയവ ഉൾപ്പെടെ 30 മികച്ച രചനകൾ സൃഷ്ടിക്കാൻ ഹൽ സിന ബെന്നറ്റിന് കഴിഞ്ഞത്. അതെ, ഈ ഒരു അധ്യാപകനെ കണ്ടുമുട്ടുന്നതുവരെ, പ്രോത്സാഹന വാക്കുകൾ പറഞ്ഞ ആ ടീച്ചറിനെ കാണുന്നതുവരെ വിലയേറിയ എത്രയോ വർഷങ്ങളാണ് ബെന്നറ്റ് എന്ന എഴുത്തുകാരന് നഷ്ടമായത് എന്നത് ഓർക്കുക. കാരണം എന്താണ്? സ്കൂളിലെ ആ ടീച്ചർ ഉൾപ്പെടെ പലരുടെയും ചാടിക്കയറിയുള്ള മുൻവിധികൾ, മറ്റുള്ളവരിലെ ചെറിയ ചെറിയ ദോഷങ്ങൾ കണ്ടുപിടിക്കാനും അവ വലുതാക്കി ചിത്രീകരിക്കാനുമുള്ള മനസ്സിൻ്റെ പ്രവണത നമ്മൾ ഒതുക്കിയേ പറ്റൂ. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഒരാളെ കൊച്ചാക്കുന്നതിന് പകരം അയാളുടെ വളർച്ചയ്ക്കും ക്ഷേമത്തിനും ഉപകരിക്കുന്നുവെങ്കിൽ പ്രശ്നം വല്ലതും ഉണ്ടോ? ഒരു പ്രശ്നവുമില്ല. ഓഫ്കോഴ്സ്, പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ഒന്നും വരാതെ ഇന്നത്തെ ലക്ഷ്യങ്ങളെല്ലാം നല്ല കൃത്യമായി നടക്കട്ടെ എന്ന ആശംസയുണ്ട് ബെഡ് കോഫിയുടെയും എൻ്റെയും ഭാഗത്തു നിന്ന്. സോ ദാറ്റ്സ് ഇറ്റ് ബഡീസ്. ആൻഡ് കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്ക് നാളെ ഇവിടെ കൂടാം കേട്ടോ, ഇതേ സമയം. ബൈ ഫോർ നൗ. ഞാൻ സുരേഷ് കാഞ്ഞിരക്കാട്ട്.

അതിരുകളില്ലാത്ത ആകാശം പോലെ, അണമുറിയാത്ത ധാര പോലെ, സംഗീതത്തിന്റെ തേൻമഴ പൊഴിച്ചുകൊണ്ട് റെയിൻബോ എഫ് എം കൊച്ചി 107.5 ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ഈ പ്രോഗ്രാം ഹൈലൈറ്റ്സിന് ശേഷം കേൾക്കാം. സ്വാഗതം കൊച്ചി ലിസണേഴ്സ് ചോയ്സ്, നിത്യഹരിത സുന്ദര ഗാനങ്ങളുടെ സുവർണ ലോകം. രാവിലെ 8 പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ യാത്രാവിശേഷങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സവാരി ടൈം, തത്സമയ ഫോണിൻ പരിപാടി.

0: രാവിലെ 10 മണിക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾ വാട്സപ്പ് മുഖേന ഇഷ്ടഗാനങ്ങളും ആശംസകളും കൈമാറുന്ന പ്രിയപ്പെട്ട പ്രോഗ്രാം വാട്സപ്പ് എത്തുന്ന നേരം രാവിലെ 10 മണി. ഉലകം ചുറ്റിയുള്ള സഞ്ചാരവുമായി ഉലക സഞ്ചാരം എത്തുന്നു 11 മണിക്ക്. പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുന്ന ഓൺ ഡിമാൻഡ് ഫോണിൻ പ്രോഗ്രാം കേൾക്കാം, യുവർ ചോയ്സ്, ഉച്ചയ്ക്ക് 12 മണിക്ക്. 2:15 ബാക്ക് ടു ബാക്ക് സോങ്സ് നോൺ സ്റ്റോപ്പ് റെയിൻബോ. വൈകിട്ട് 5 മണിക്ക് വിനോദവും വിജ്ഞാനവും ഇടകലർത്തിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി ഓൺ ദ ഗോ ഡ്രാഗ് ടൈം മ്യൂസിക്. രാത്രി 8 മണിക്ക് റെയിൻബോ റോക്സ്. 9 മണിക്ക് മ്യൂസിക് രംഗോലി. രാത്രി 11 മണിക്ക് ഹിന്ദിയിൽ വാർത്തകൾ കേൾക്കാം, തുടർന്ന് ഇംഗ്ലീഷിൽ വാർത്തകളും. നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി എന്നും എന്നെന്നും ശ്രോതാക്കൾക്കൊപ്പം റെയിൻബോ FM കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി.
1: സ്വാഗതം.
2: സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.
2: നമസ്കാരം, സുപ്രഭാതം പ്രിയപ്പെട്ട ശ്രോതാക്കളെ. സമയം 7 മണി കഴിഞ്ഞതാ 55 സെക്കൻഡും ആയിരിക്കുകയാണ്. മനസ്സിൽ എന്നും മായാതെ നിൽക്കുന്ന പഴയ മലയാള സിനിമാ ഗാനങ്ങളുടെ മധുരവുമായി നിങ്ങളുടെ സ്വന്തം പ്രിയപ്പെട്ട പരിപാടി സ്വാഗതം കൊച്ചിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ദാ നമ്മൾ ആരംഭിക്കുകയാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചി ലിസണേഴ്സ് ചോയ്സ്. ഇന്ന് 8 മെയ്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. മനുഷ്യത്വത്തിന്റെയും കരുണയുടെയും സേവന മനോഭാവത്തിന്റെയും സന്ദേശം ലോകമെങ്ങും പകരുന്ന വേൾഡ് റെഡ് ക്രോസ് ഡേ കൂടിയാണ് ഇന്ന്. വേദനിക്കുന്നവർക്കൊരു കൈത്താങ്ങായി, പ്രതിസന്ധികളിൽ പ്രതീക്ഷയായി മാറുന്ന റെഡ് ക്രോസ് പ്രവർത്തകരെ ഈ നിമിഷം നമുക്ക് ആദരവോടെ സ്മരിക്കാം. സ്നേഹവും കരുണയും പോലെ തന്നെ സംഗീതവും മനുഷ്യഹൃദയങ്ങളെ ചേർത്ത് നിർത്തുന്നൊരു ഭാഷയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ പുലരിയിൽ പഴയ മലയാള സിനിമാ ഗാനങ്ങളുടെ അനശ്വര മാധുര്യവുമായി നമുക്ക് ഒരുമിച്ച് ഓർമ്മകളുടെ ആ വഴിയിലൂടെ സഞ്ചരിക്കാം. ഇതാ ഒരുപാട് പ്രിയപ്പെട്ട ഗായകരുടെ ശബ്ദമാധുര്യം നിറഞ്ഞ ആ സുവർണ കാലഘട്ടത്തിലെ ഗാനങ്ങളിലൂടെ നിങ്ങളെ വീണ്ടും പഴയ ആ നല്ല കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും എന്ന് ഉറപ്പുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സ് തുറന്ന് സംഗീതം ആസ്വദിക്കാം. ഇതാ തുടങ്ങുന്നു സ്വാഗതം കൊച്ചി ലിസണേഴ്സ് ചോയ്സ്. പ്രിയരോടൊപ്പം കൂടെ നിങ്ങളുടെ സ്വന്തം ജലീൽ.

ശ്രീരാഗം പോലെ മധുരമായി ഉദിക്കുന്ന പ്രണയം ഹൃദയത്തിൽ വസന്തം പോലെ വിടരുന്നു. പ്രിയയുടെ സൗന്ദര്യവും മനോഹാരിതയും നമ്മളിപ്പോൾ കേട്ട ഈ ഗാനത്തിലൂടെ ഒരു മധുവായി പകർന്നു നൽകി അല്ലെ. ബന്ധനം എന്ന ചിത്രത്തിന് വേണ്ടി ഒ എൻ വി കുറിപ്പിന്റെ രചനയ്ക്ക് എം ബി ശ്രീനിവാസൻ സംഗീതം നൽകി. പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് നമ്മൾ കേട്ടത്. സമയം 7 മണിക്കഴിഞ്ഞ് 8 മിനിറ്റും 56 സെക്കൻഡും.

പേര് ഇന്നത്തെ സ്വാഗതം ഉച്ചയ്ക്ക് തുടക്കത്തിൽ നമ്മുടെ ശ്രോതാവിന്റെ പേര് പറയാതിരുന്നതിന് ഒരു കാരണം കൂടിയുണ്ട്. ഇന്ന് നമുക്കായി കത്ത് എഴുതി അയച്ചിരിക്കുന്നത് ശില്പ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം അവർ ഈ ഒരു കത്ത് എഴുതാനുള്ള ഒരു കാരണം കൂടിയുണ്ട്. ഇന്ന് ശില്പയുടെ ഭർത്താവിൻ്റെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ പേര് കെ സി ഗംഗാധരൻ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിറന്നാളാണ് ഇന്ന്. അപ്പോൾ അദ്ദേഹത്തിനൊരു സസ്പെൻസായിട്ട് അദ്ദേഹത്തെ അറിയിക്കാതെയാണ് ശില്പ ഈ ഒരു കത്ത് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അച്ഛൻ ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ പിറന്നാൾ ആശംസകൾ നേരുകയാണ് കേട്ടോ. എന്നും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ദീർഘായുസ്സോടെയും തുടരട്ടെ എന്ന ആ ഒരു പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടി റെയിൻബോ ഫാമിലിയുടെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു. അപ്പോൾ ശില്പ അച്ഛനെ അറിയിക്കാതെയാണ് കത്ത് അയച്ചിരിക്കുന്നത്. അച്ഛൻ റെയിൻബോയുടെ ഒരു സ്ഥിരം ശ്രോതാവാണെന്നൊക്കെ പറഞ്ഞാണ് ഈ ഒരു കത്ത് അയച്ചിരിക്കുന്നത്. കത്തിൽ പാട്ടുകൾ മാത്രമല്ല, വളരെ വ്യക്തമായി തന്നെ ആ ഒരു പാട്ടുകളുടെ ക്രെഡിറ്റ്സും അതുപോലെ തന്നെ ഈ ഒരു പാട്ടിൻ്റെ പ്രത്യേകതകളും ഒക്കെ ഉൾക്കൊള്ളിച്ചാണ് ശില്പ കത്ത് അയച്ചിരിക്കുന്നത്. പ്രിയനെ, നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്. ഇനി വരുന്ന ഗാനം എന്ന് പറയുന്നത് കാട്ടുകുരങ്ങ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ. ദൈവിക സംഗീതത്തിന്റെ സമുദ്രത്തിൽ മുഴുകി ആത്മാവിൻ്റെ ശാന്തിയും ആനന്ദവും തേടുന്ന ഒരു ഭക്തിഗാനമാണിത്. ദൈവത്തിൻ്റെ സൃഷ്ടിയിലെ നാദത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രണയത്തിൻ്റെ അനന്തമായ നാദം ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ മുഴുകുന്നു. പ്രിയയോടുള്ള ആത്മീയമായ സ്നേഹവും മധുരമായ ബന്ധവും ഈ ഗാനം വിവരിക്കുന്നു.

സമയം 7 മണി കഴിഞ്ഞ് 17 മിനിറ്റും 7 സെക്കൻഡുമായിരിക്കുകയാണ്. സ്വാഗതം കൊച്ചി ലിസണേഴ്സ് ചോയ്സ് ആണ് പ്രിയപ്പെട്ട കൂട്ടുകാർ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയരോടൊപ്പം കൂടെ ജലയിൽ. പ്രിയരെ, പതിവ് പോലെ ഇന്നത്തെ അവസാന ഗാനം, അതായത് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലെ അവസാന ഗാനം കണ്ടെത്താൻ ശ്രോതാക്കൾക്ക് ചില സൂചനകൾ സമ്മാനിച്ചുകൊണ്ട് ഒരു അവസരം ഞാൻ നൽകുകയാണ്. ഇത്തവണ എന്തായാലും പല തവണയായി ക്ലൂസ് നൽകുന്നതിന് പകരം ഒരു വട്ടം മാത്രമായി എല്ലാ സൂചനകളും ഞാൻ ഒരുമിച്ച് നൽകുകയാണ്. അതിനൊരു കാരണമുണ്ട്. ഈ ഒരു പാട്ട് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ടാണ്. ഈ ഒരു പാട്ട് ഒരിക്കലെങ്കിലും പാടാത്ത മലയാളികൾ അല്ലെങ്കിൽ പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല എന്നാണ് ഉത്തരം. അത്തരം ഭയങ്കര ഹിറ്റായൊരു പാട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു വട്ടം എല്ലാ സൂചനകളും ഒരുമിച്ച് അങ്ങോട്ട് സമ്മാനിക്കുകയാണ് കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് കുമാരനാശാൻ കൊഴിഞ്ഞ് വീണ ഒരു പൂവിനെക്കുറിച്ചൊരു കാവ്യം എഴുതിയിട്ടുണ്ട്. ശ്രീകുമാരൻ തമ്പിയുടെ ഈ ഗാനവും അതുപോലെ ഒരു പൂവിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ക്ലാസിക് സോങ് ആണ്. ഈ പ്രേമത്തിൻ്റെ പൂ എന്നൊക്കെ പറയില്ല, അതായത് നായികയാണ് കവി ഉദ്ദേശിച്ചത്. മനസ്സ് നിറയുന്ന ദുഃഖങ്ങൾ മാത്രമല്ല, എല്ലാം എന്നോട് പറയൂ എന്നാണ് കാമുകൻ പറയുന്നത്. ഇനി ഒരു സൂചന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 60കളുടെ അവസാന ഭാഗത്ത് പുറത്തിറങ്ങിയ ഈ ഗാനം യേശുദാസാണ് പാടിയിരിക്കുന്നത്. വി ദക്ഷിണാമൂർത്തിയാണ് ഈ ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത്. ഇനി ഒരു സൂചന കൂടി പറയുകയാണ്, കവികൾക്ക് പലതരം വിചിത്ര ഭാവനകളൊക്കെ ഉണ്ടാവില്ല. അതായത് പൂവുകൾ ചിരിക്കും, മയിലുകൾ നൃത്തം ചെയ്യും, നദികൾ പാട്ടുപാടും, അതുപോലെയുള്ള ഒരു വിചിത്രമായ ഒരു പേരാണ് ഈ പാട്ട് അടങ്ങിയ ചലച്ചിത്രത്തിൻ്റെ പേരും. എന്തായാലും പാട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേഗം തന്നെ നിങ്ങൾ ഉത്തരങ്ങൾ എഴുതി അയച്ചോളൂ. നമ്മുടെ ഫേസ്ബുക്ക് പേജിലെ ആ ഒരു പോസ്റ്റിന് താഴെ കമൻറ്റുകളായിട്ടാണ് നിങ്ങളുടെ ഉത്തരങ്ങൾ അയക്കേണ്ടത്. പ്രിയ, നമുക്ക് മറ്റൊരു പാട്ടിലേക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്. ഇനി വരുന്ന പാട്ട് എന്ന് പറയുന്നത് ബിജു തിരുമലയുടെ വരികൾക്ക് ജയ വിജയ സംഗീത സംവിധാനം നിർവഹിച്ച് യേശുദാസ് പാടിയ ഗാനം.

സുരക്ഷിതം നിറകുടം. രാത്രിയിലെ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ പോലെ പ്രണയം ചുറ്റുമുള്ളവരെ പ്രകാശിപ്പിക്കുന്നു. പ്രിയയുടെ സൗന്ദര്യവും ആകർഷണവും മനോഹരമായി അവതരിപ്പിക്കുന്ന ഗാനമാണിത്.

0: ായി ജനം സ്വയം മറന്നു നിന്നു.
1: പ്രിയരെ, സ്വാഗതം. കുച്ചിലിൻ ചിനിയിൽ ചെറിയൊരു ഇടവേള എടുക്കുകയാണ്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ വാർത്തകൾക്ക് ശേഷം 7:35 മുതൽ തുടർന്ന് കേൾക്കാം. സ്വാഗതം കുച്ചിൽ.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതം. നിയുക്ത UDF MLA മാരുമായുള്ള ചർച്ചകൾക്ക് ശേഷം AICC നിരീക്ഷകർ ഡൽഹിയിലേക്ക് മടങ്ങി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിലെത്തും. BJP MLA മാരുടെ യോഗത്തിൽ പങ്കെടുക്കും. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ വിജ്ഞാപനമിറക്കി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. TVK അധ്യക്ഷൻ വിജയ് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഗവർണറുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടണിലധികം എത്തിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് 9 റൺസ് ജയം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതം. AICCയുടെ നിരീക്ഷകർ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് സംബന്ധിച്ച് ഇന്നലെ തിരുവനന്തപുരത്ത് ചർച്ച നടത്തിയ ശേഷം ഡൽഹിക്ക് മടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: സംസ്ഥാനത്തെ പുതിയ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഞായറാഴ്ച ഡൽഹിയിൽ നിന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള ചുമതല AICC പ്രസിഡന്റിനെ കൈമാറിക്കൊണ്ടുള്ള പ്രമേയം ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം പാസാക്കിയിരുന്നു. നിയമസഭാ കക്ഷി യോഗത്തിനായി കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം തിരുവനന്തപുരത്തേക്ക് അയച്ചിരുന്ന നിരീക്ഷകർ ഓരോ പുതിയ അംഗങ്ങളുമായും പ്രത്യേകം ചർച്ചകൾ നടത്തുകയും അവരുടെ അഭിപ്രായങ്ങൾ തേടുകയും ചെയ്തിരുന്നു. ഈ അഭിപ്രായം ഇവർ ഡൽഹിയിൽ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
2: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിൽ എത്തും. നിയുക്ത BJP MLA മാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ യോഗത്തിൽ തെരഞ്ഞെടുക്കും. നാളെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മുതിർന്ന BJP നേതാക്കൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ RN രവി വിജ്ഞാപനമിറക്കി. നിയമസഭയുടെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് നടപടി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കുവാനുള്ള അനുമതി തേടി തമിഴ് വെറ്റികഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി ഇന്നലെ വീണ്ടും കൂടിക്കാഴ്ച നടത്തി. കേവല ഭൂരിപക്ഷം സംബന്ധിച്ച് ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെന്ന് ലോക്ഭവൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്നും ആകാശവാണി ലേഖകൻ ദേവി പത്മനാഭൻ.
4: നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 118 അംഗങ്ങളുടെ പിന്തുണ വേണമെന്നിരിക്കെ TVK നിലവിൽ 5 കോൺഗ്രസ് MLA മാർ ഉൾപ്പെടെ 112 പേരുടെ പിന്തുണയാണുള്ളത്. TVK നേതാവ് വിജയ് ഇന്നലെ വീണ്ടും ഗവർണറെ കണ്ട് മന്ത്രിസഭാ രൂപീകരണം ചെയ്യാൻ കത്ത് നൽകി. ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ സർക്കാർ രൂപീകരിക്കാൻ കത്ത് നൽകുന്നതിന് പകരം കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണ കത്തുമായി ഗവർണറെ സമീപിച്ചത് തെറ്റായിപ്പോയെന്ന് നിയമവിദഗ്ധർ പറയുന്നു.
2: അസമിൽ BJP നേതൃത്വം നൽകുന്ന NDA സർക്കാർ തുടർച്ചയായ 3rd തവണയും അധികാരത്തിലെത്തും. ചൊവ്വാഴ്ചയാണ് സത്യപ്രതിജ്ഞ. മുതിർന്ന BJP നേതാക്കൾ ഇന്നലെ ഗുവാഹത്തിയിൽ ഉന്നതതല യോഗം ചേർന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. വെറ്റിനറി കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. BJP നിയമസഭാ കക്ഷി യോഗം ഞായറാഴ്ച ചേരും. രാജ്യത്ത് ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടണിലധികം എത്തിയതായി കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷി. നിലവിലെ ആവശ്യകതയേക്കാൾ 3 ഇരട്ടിയാണിതെന്നും അദ്ദേഹം അറിയിച്ചു. ഗോതമ്പിന്റെയും അരിയുടെയും കരുതൽ ശേഖരം രാജ്യത്തുടനീളമുള്ള ക്ഷേമ പദ്ധതികൾക്കും പൊതുവിതരണ സംവിധാനത്തിനും തടസ്സമില്ലെന്ന് ഉറപ്പാക്കുന്നു. വിജയകരമായ വിളവ്

0: ടുപ്പ്, കർഷകർക്കുള്ള സുസ്ഥിര പിന്തുണ എന്നിവ ഭക്ഷ്യസുരക്ഷ, കർഷകക്ഷേമം എന്നിവയോടുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ശക്തിപ്പെടുത്തുന്നതായും ശ്രീ പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്രസിംഗ് വിയറ്റ്നാം സഹമന്ത്രി വു ഹായ് ക്വാനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സാങ്കേതിക വിദ്യ, നവീകരണം, ഗവേഷണം, സ്റ്റാർട്ടപ്പ്, ആവാസ വ്യവസ്ഥകൾ എന്നിവയിൽ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ഗവേഷണ സ്ഥാപനങ്ങൾ, നവീകരണ കേന്ദ്രങ്ങൾ, സാങ്കേതിക ഇങ്കുബേഷൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിലുള്ള അക്കാദമിക് ഇടപെടലുകളും അവലോകനം ചെയ്തു. ഇന്ത്യ, ഫ്രാൻസ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള ത്രിരാഷ്ട്ര യോഗത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പങ്കെടുത്തു. അബുദാബിയിൽ നടന്ന യോഗത്തിൽ മൂന്ന് രാജ്യങ്ങളും പങ്കാളിത്തം ശക്തിപ്പെടുത്തുവാനും വ്യക്തമായ സമയപരിധികളിലൂടെ പ്രവർത്തിക്കുവാനും സമ്മതിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ യുഎഇ തന്ത്രപ്രധാന പങ്കാളിത്തം അവലോകനം ചെയ്യുന്നതിനായി വിദേശകാര്യ സെക്രട്ടറി യുഎഇ സഹമന്ത്രിയുമായും ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, പ്രതിരോധം, ഫിൻടെക്, ആരോഗ്യം, വിദ്യാഭ്യാസം, സംസ്കാരം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിലെ പുരോഗതിയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. ഏകദേശം 3.5 km ദൈർഘ്യമുള്ള മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്ന് ആരംഭിക്കും. 1936 സ്ഥാപിതമായ ആകാശവാണി രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായ പ്രക്ഷേപണ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായി ഇപ്പോഴും തുടരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് ജയം. ഇന്നലെ ലക്നൌവിൽ നടന്ന മത്സരത്തിൽ 9 runs ബംഗളൂരുവിനെ പരാജയപ്പെടുത്തിയത്. 213 runs വിജയലക്ഷ്യം പിന്തുടർന്ന റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 19th ഓവറിൽ 6 wicket നഷ്ടത്തിൽ 203 runs എടുത്തു. മഴ മൂലം മത്സരം 19 overs ചുരുക്കിയിരുന്നു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്ത് നവീകരിച്ച പാസഞ്ചർ റിസർവേഷൻ സംവിധാനം ഓഗസ്റ്റിൽ നിലവിൽ വരുമെന്ന് റെയിൽവേ മന്ത്രാലയം. 40 വർഷം പഴക്കമുള്ള റിസർവേഷൻ സംവിധാനമാണ് പുതിയ രീതിയിലേക്ക് മാറുന്നത്. ഒരു റിപ്പോർട്ട്.
2: 1986 ആദ്യമായി അവതരിപ്പിച്ച നിലവിലെ റിസർവേഷൻ സംവിധാനം കഴിഞ്ഞ 40 വർഷത്തിനിടെ നിരവധി ചെറിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പൂർണ്ണമായും പരിഷ്കരിച്ചിരിക്കുകയാണ്. 2002 ഇന്റർനെറ്റ് അധിഷ്ഠിത ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതിനുശേഷം ഇന്ത്യൻ റെയിൽവേ പൂർണ്ണമായും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലേക്ക് മാറി. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ജൂലൈയിൽ റെയിൽ വൺ മൊബൈൽ ആപ്പ് അവതരിപ്പിച്ചു. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഈ ആപ്പിന് യാത്രക്കാർക്കിടയിൽ മികച്ച പ്രതികരണം ലഭിച്ചു. ടിക്കറ്റ് സ്ഥിരീകരണത്തിനായി AI അധിഷ്ഠിത സംവിധാനവും റെയിൽ വൺ ആപ്പിലൂടെ സാധ്യമാകുന്നു. നവീകരിച്ച സംവിധാനത്തിലേക്ക് ട്രെയിനുകൾ മാറുമ്പോൾ യാത്രക്കാർക്ക് അസൌകര്യം ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാൻ ന്യൂഡൽഹിയിലെ റെയിൽ ഭവനിൽ നടന്ന അവലോകന യോഗത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളം, മാഹി, തെക്കൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉത്തർപ്രദേശ്, കിഴക്കൻ രാജസ്ഥാൻ, തീരദേശ കർണാടക എന്നിവിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകും. മധ്യപ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ പ്രദേശങ്ങളിലും സമാന കാലാവസ്ഥ ആയിരിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഉചിതമായ പൊതുജനാരോഗ്യ നടപടികൾ വേഗത്തിലും ഫലപ്രദമായും നടപ്പിലാക്കുകയാണെങ്കിൽ ഹാൻഡ വൈറസ് ബാധയുടെ തോത് കുറയ്ക്കാൻ കഴിയുമെന്ന് WHO മേധാവി ടെട്രോസ് അദാനോം ഗബ്രിയേസസ്. ഹാൻഡ വൈറസ് കേസുമായി ബന്ധപ്പെട്ട് ജനീവയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അർജന്റീനയിലെ ലബോറട്ടറികളിൽ നിന്ന് 5 രാജ്യങ്ങളിലേക്ക് ഏകദേശം 2500 ഹാൻഡ വൈറസ് ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ അയച്ചതായി WHO അറിയിച്ചു. അതേസമയം ഡച്ച് ക്രൂയിസ് കപ്പൽ MV ഹോണ്ടിയസിൽ ഹാൻഡ വൈറസ് ബാധയെ തുടർന്ന് 3 യാത്രക്കാരാണ് മരിച്ചത്. ഇന്ന് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം. ഐക്യം, സന്നദ്ധ പ്രവർത്തനം, പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായം എന്നീ മാനുഷിക ശ്രമങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിനായാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. റെഡ് ക്രോസ് സ്ഥാപകൻ ഹെൻറി ഡുനന്റിന്റെ ജന്മദിനമായ May 8 എല്ലാ വർഷവും ഈ ദിനം ആചരിക്കുന്നത്. മാനവികതയിൽ ഐക്യം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ചൈനയിലെ ഷാങ്ഹായിൽ നടക്കുന്ന ലോകകപ്പ് 52nd ദക്ഷിണ കൊറിയയ്ക്കെതിരായ തകർപ്പൻ ജയത്തോടെ ആദ്യ മെഡൽ ഉറപ്പിച്ച് ഇന്ത്യയുടെ വനിതാ റിക്കർവ് ടീം. 10 തവണ ഒളിമ്പിക് ചാമ്പ്യൻമാരായ കരുത്തരായ ദക്ഷിണ കൊറിയയെ സെമിഫൈനലിൽ അട്ടിമറിച്ചാണ് ഇന്ത്യൻ ടീം ഈ നേട്ടം കൈവരിച്ചത്. പരിചയസമ്പന്നരായ ദീപിക കുമാരി, അങ്കിത ഭഗത്,

കുമാരതാരം കുംകും മോഹോദ് എന്നിവർ അടങ്ങുന്ന സംഘം കൊറിയൻ ടീമിനെ 5-1 എന്ന സ്കോറിനാണ് പരാജയപ്പെടുത്തിയത്. ഇതോടെ ഞായറാഴ്ച നടക്കുന്ന സ്വർണ മെഡലിനായുള്ള പോരാട്ടത്തിൽ ഇന്ത്യ 2-ാം സീഡായ ചൈനയെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതം. നിയുക്ത UDF MLA മാരുമായുള്ള ചർച്ചകൾക്ക് ശേഷം AICC നിരീക്ഷകർ ഡൽഹിയിലേക്ക് മടങ്ങി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിലെത്തും. BJP MLA മാരുടെ യോഗത്തിൽ പങ്കെടുക്കും. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ വിജ്ഞാപനമിറക്കി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. TVK അധ്യക്ഷൻ വിജയ് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഗവർണറുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടണിലധികം എത്തിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ലക്നൌ സൂപ്പർ ജയിന്റ്സിന് 9 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ് 35 സെക്കൻഡും ആയിരിക്കാണ് പ്രിയപ്പെട്ട കൂട്ടുകാർ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഗതം കൊച്ചി ലിസണേഴ്സ് ചോയ്സ് ആണ്. ഇന്ന് സ്വാഗതം കൊച്ചിയിലേക്ക് നമുക്കായി കത്ത് എഴുതി അയച്ചിരിക്കുന്നത് ശില്പയാണ്. അങ്കമാലി സ്വദേശിനിയായ ശില്പയാണ് നമുക്ക് വേണ്ടി കത്ത് അയച്ചിരിക്കുന്നത്. ശില്പ ഇന്ന് കത്തയക്കാൻ ഒരു പ്രധാന കാരണം കൂടിയുണ്ട്. ശില്പയുടെ ഭർത്താവിൻ്റെ അച്ഛൻ കെ സി ഗംഗാധരൻ നമ്മുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ എപ്പോഴും സ്ഥിരമായി കമൻറ്റ് ചെയ്യുന്ന, നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ എപ്പോഴും അഭിപ്രായങ്ങളൊക്കെ പറയുന്ന ഒരു സ്ഥിരം ശ്രോതാവാണ്. അപ്പോൾ അദ്ദേഹം പലപ്പോഴും പല ശ്രോതാക്കൾക്ക് വേണ്ടി ആശംസകളൊക്കെ അയക്കുന്നതും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഒരു സർപ്രൈസായിട്ട് ഒരു കത്ത് അയച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കത്തിലെ പാട്ടുകൾ നമ്മിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു പാട്ടിലേക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്. ഇനി വരുന്ന പാട്ട് എന്ന് പറയുന്നത് ദേവി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ. കൽപ്പകോദ്യാനത്തോട് സാമ്യമുള്ള ഒരു സുന്ദരമായ ഉദ്യാനത്തെ വർണ്ണിക്കുന്നു ഈ പാട്ടിലൂടെ. സ്വർഗീയ ഉദ്യാനത്തോട് തുല്യമായ സൗന്ദര്യം പ്രിയയിൽ കാണുന്ന പ്രണയിനിയുടെ മനോഹരമായ വർണ്ണനയാണ് ഈ ഗാനം. ദേവതാപ്രിയയുടെ മധുരമായ ആകർഷണം ഹൃദയത്തിൽ നിറയ്ക്കുന്നു.

പ്രിയരെ, പതിവ് പോലെ ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ അവസാന ഗാനം കണ്ടെത്താൻ ചില സൂചനകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് കുമാരനാശാൻ കൊഴിഞ്ഞു വീണ ഒരു പൂവിനെക്കുറിച്ചൊരു കാവ്യം എഴുതിയിട്ടുണ്ട്. ശ്രീകുമാരൻ തമ്പിയുടെ ഈ ഗാനവും അതുപോലെ ഒരു പൂവിനെക്കുറിച്ചാണ്. ഇതൊരു ക്ലാസിക് സോങ് ആണ്. പ്രേമത്തിൻ്റെ പൂവ്, അതായത് നായികയാണ് കവി ഉദ്ദേശം കേട്ടോ. മനസ്സ് നിറയുന്ന ദുഃഖങ്ങൾ മാത്രമല്ല, എല്ലാം എന്നോട് പറയൂ എന്നാണ് ഈ കാമുകൻ പറയുന്നത്. ഇനി ഒരു സൂചന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 60s അവസാന ഭാഗത്ത് പുറത്തിറങ്ങിയ ഈ ഗാനം യേശുദാസാണ് പാടിയിരിക്കുന്നത്. വി ദക്ഷിണാമൂർത്തിയാണ് സംഗീതം നൽകിയിരിക്കുന്നത്. ഇനി ഒരു സൂചന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കവികൾക്ക് പലതരം വിചിത്ര ഭാവനകളൊക്കെ ഉണ്ടാവില്ല. അതായത് പൂവുകൾ ചിരിക്കും, മയിലുകൾ നൃത്തം ചെയ്യും, നദികൾ പാട്ടുപാടും, അതുപോലെയുള്ള ഒരു വ്യത്യസ്തമാർന്ന ഒരു പേരാണ് ഈ ഗാനം അടങ്ങിയ ചലച്ചിത്രത്തിൻ്റെ പേരും. എന്നാലും പാട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരുപാട് പേര് ഉത്തരങ്ങളൊക്കെ അയക്കുന്നു, അതിനിടയിൽ തെറ്റായ ഉത്തരമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, അപ്പോൾ ഈ സൂചനകളൊക്കെ ഒന്ന് ഒത്തുനോക്കാം, നിങ്ങളുടെ ഉത്തരങ്ങൾ വേഗം തന്നെ അയച്ചോളൂ. എന്തായാലും ഞാനിങ്ങനെ പേരൊക്കെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആരൊക്കെയാണ് കൃത്യമായ ഉത്തരങ്ങൾ എഴുതി അയച്ചിരിക്കുന്നതെന്ന് അതൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വേഗം തന്നെ ഉത്തരം അയച്ചോളൂ. നമുക്കൊരു പാട്ടിലേക്ക് കൂടി പോയാലോ. യേശുദാസ് പാടിയ ഈ ഗാനത്തിൻ്റെ രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി, ചിത്രം ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു. ആറാട്ടിൻ്റെ ഘോഷയാത്ര പോലെ പ്രണയം ഹൃദയത്തിലേക്ക് ആഹ്ലാദകരമായി എഴുന്നള്ളുന്നു. പ്രിയയുടെ വരവിൻ്റെ ആവേശവും സന്തോഷവും ഈ ഗാനത്തിൽ പ്രകടമാണ്.

സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റും 45 സെക്കൻഡുമായിരിക്കുകയാണ്. പ്രിയരെ, ഡേഞ്ചർ ബിസ്ക്കറ്റ് എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഒരു ഗാനം നമുക്കിനി കേൾക്കാം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി. അശ്വതി നക്ഷത്രത്തിന്റെ തിളക്കവും സൗന്ദര്യവുമായി പ്രിയയെ ഉപമിച്ച് വർണ്ണിക്കുന്നു. പ്രണയത്തിന്റെ ദൈവികമായ മാധുര്യവും ഹൃദയസ്പർശിയായ ആകർഷണവും ഒരുമിച്ച് അനുഭവിപ്പിക്കുന്നു.

അയലത്തെ സുന്ദരി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ശങ്കർ ഗണേഷ്. ലക്ഷ

അർച്ചനയുടെ ഭക്തിമായ അനുഭവം പോലെ പ്രണയവും ഹൃദയത്തിൽ ആവേശപൂർവ്വം നിറയുന്നു. പ്രിയയോടുള്ള സമർപ്പണവും ആത്മാർത്ഥമായ സ്നേഹവും ഈ ഗാനം വിവരിക്കുന്നു.

0: സമയം 7 മണിക്ക് 52 മിനിറ്റും ദാ 43 സെക്കൻഡും ആയിരിക്കുകയാണ്. നമുക്ക് ഇന്ന് പാട്ടുകൾ എഴുതി അയച്ചു തന്ന പ്രിയപ്പെട്ട ശ്രോതാവിനെ വിളിക്കേണ്ട സമയമായിരിക്കുകയാണ്. കത്ത് അയച്ച ആളെല്ലാം ഞാൻ വിളിക്കുന്നത് കാരണം വെച്ചാൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കത്ത് അയച്ചിരിക്കുന്നത്. എന്തായാലും ആ ഒരു പ്രിയപ്പെട്ട ശ്രോതാവ് നമ്മുടെ കൂടെ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് നമുക്ക് അയച്ച ആ ഒരു കത്തിലേക്ക് പോകുകയാണ്. പ്രിയപ്പെട്ട റെയിൻബോ എഫ് എം കൊച്ചി ടീമിന് സ്നേഹപൂർവ്വം നമസ്കാരം. ഞാൻ ശിൽപയാണ്. എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ ശ്രീ കെ സി ഗംഗാധരന് വേണ്ടിയാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. അദ്ദേഹം റെയിൻബോ എഫ് എമ്മിൻ്റെ ഒരു സ്ഥിരം ശ്രോതാവാണ്. ഒരു ദിവസം പോലും വിട്ടുപോകാതെ നിങ്ങളുടെ പരിപാടികൾ ആസ്വദിക്കുന്ന ഒരാളാണ്. കൂടാതെ മറ്റുള്ളവരുടെ പ്രത്യേക ദിവസങ്ങളിൽ ആശംസകൾ അറിയിക്കാൻ അദ്ദേഹം പതിവായി കത്തുകൾ അയക്കുന്ന ഒരു ആളുമാണ്. എന്നാൽ അദ്ദേഹത്തിനായി ആരും ഇതുവരെ ഇങ്ങനൊരു ആശംസ അയച്ചിട്ടില്ല എന്നത് ഞാൻ ശ്രദ്ധിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രത്യേക ദിവസത്തിൽ, അതായത് പിറന്നാൾ ദിനത്തിൽ, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഈ കത്ത് എഴുതുന്നത്. അദ്ദേഹം വളരെ ക്രമശീലനും ആരോഗ്യത്തെ ഏറെ ശ്രദ്ധിക്കുന്ന ഒരാളുമാണ്. ദിവസേന ക്ഷേത്രത്തിൽ പോവുകയും അവിടെ സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുകയും ചെയ്യുന്നു. സംഗീതത്തെയും കലകളെയും, പ്രത്യേകിച്ച് നൃത്തത്തെയും വളരെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്ന ആനകളെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളുമാണ് അച്ഛൻ. അദ്ദേഹത്തിൻ്റെ ഈ പിറന്നാൾ ദിവസത്തിൽ 8/4/2026 അപ്പോൾ എന്തായാലും ഒരു മാസം വൈകിയാണ്. എന്നാലും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അച്ഛനെ അറിയിക്കുന്നു. എന്നും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ദീർഘായുസ്സോടെ തുടരട്ടെ എന്ന് ആരും പ്രാർത്ഥിക്കുന്നു. സ്വാഗതം കൊച്ചി പരിപാടിയിലൂടെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അത് അദ്ദേഹത്തിന് വളരെ സന്തോഷകരമായ ഒരു അനുഭവമാകും. അച്ഛനൊരു സസ്പെൻസ് ആകട്ടെ എന്ന് വിചാരിച്ച് അച്ഛനറിയാതെയാണ് ഈ കത്ത് അയക്കുന്നത്. പിറന്നാൾ ദിവസം പ്രക്ഷേപണം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ദിവസമായാലും മതിയാകും എന്നൊക്കെ പറഞ്ഞാണ് കത്ത് അയച്ചിരിക്കുന്നത്. സ്നേഹത്തോടെ മരുമകൾ ശില്പ, ഗോകുലം, കോതക്കുളങ്ങര, അങ്കമാലി, എറണാകുളം. യേശപ്പ, എന്തായാലും അച്ഛന് വേണ്ടിയിട്ടാണ് ഈ ഒരു കത്ത് അയച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ഭർത്താവിൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യണേ. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ഗുഡ് മോർണിംഗ്.
1: നമസ്കാരം, ഗുഡ് മോർണിംഗ്.
0: ഓക്കെ, ഇതിൽ 8/4/2026 എഴുതിയിരിക്കുന്നത്. ശരിക്കും പിറന്നാൾ കഴിഞ്ഞ മാസമായിരുന്നോ?
1: അതെ, കഴിഞ്ഞ, അതെ, അല്ലല്ല,
0: ഈ മാസം.

0: ഇന്നായിരുന്നോ പിറന്നാൾ? ഇന്നാണോ?
1: ഇന്ന് ശരിക്കും അതിന്റെ ഏറ്റവും വരണത്.
0: ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിൽ എഴുതിയ ഡേറ്റ് അതായത് 4ാം മാസമാണ് ഇതിൽ എഴുതിയത്, അപ്പൊ മാറിപ്പോയതാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തുണ്ട് വിശേഷങ്ങള്?
1: നല്ല വിശേഷം തന്നെ.
0: അപ്പൊ ആദ്യം തന്നെ പിറന്നാൾ ആശംസകൾ ദാ ഞാൻ അറിയിക്കുകയാണ്. ഓക്കെ, അപ്പൊ മകള് കത്തയച്ചതിൽ ഇങ്ങനെ പാട്ടുകൾക്കൊപ്പം തന്നെ ഈ ഒരു പാട്ടിനെ കുറിച്ചുള്ള കുറച്ച് വരികളൊക്കെ ചേർത്ത് ഒരു സ്ക്രിപ്റ്റ് കൂടി അയച്ചിട്ടുണ്ട്. അപ്പൊ അതും ഞാൻ ഇങ്ങനെ പറഞ്ഞാണ് അവതരിപ്പിച്ചുകൊണ്ട് പോകുന്നത്. ഓക്കെ, പിന്നെ ഓക്കെ, എന്താ ചെയ്യുന്ന ഇപ്പോ? ജോലി എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഇപ്പൊ വിശ്രമ ജീവിതത്തിലാണ്. ഓക്കെ, അപ്പൊ ഈ ബാങ്കില് എന്തായിട്ടായിരുന്നു വിരമിച്ച സമയത്ത്? അസിസ്റ്റന്റ് മാനേജർ ആയിട്ടാണ് വിരമിച്ചത്. ഓക്കെ, അപ്പൊ ജോലിക്ക് കയറിയപ്പോ ഏത് പോസ്റ്റ് ആയിട്ടായിരുന്നു അന്ന് കിട്ടിയത്? ആദ്യം ജോലിക്ക് കയറിയ സമയത്ത് എന്ത് പോസ്റ്റ് ആയിരുന്നു? ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷമായിട്ടുണ്ടാവല്ലോ, 70കളിലൊക്കെ ആയിരിക്കുമല്ലോ കയറിയിരിക്കുന്നത്. 36 വർഷമായി. അപ്പൊ 78. അപ്പൊ അന്ന് എങ്ങനെയാണ് നമ്മുടെ ഈ ബാങ്ക്? നമ്മളിപ്പോ നിലവിലുള്ള പോലെ തന്നെയാണോ ഈ എക്സാം ഒക്കെ എഴുതി?
1: അല്ലല്ല, ഞാൻ പഴയതില് തുടങ്ങിട്ട് ഈ കമ്പ്യൂട്ടറിലും വർക്ക് ചെയ്തിട്ടുണ്ട്. മൂന്ന് ടൈപ്പ് ഉണ്ടായിരുന്നു. ലെഡ്ജർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയതാണല്ലേ. പിന്നെ രണ്ടാമത് വന്നത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം, ഇപ്പോഴത്തെ ഡെവലപ്പ് ചെയ്തല്ല, കോർബാങ്കിംഗ് ഇല്ല, മുമ്പത്തെ വേറെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു.
0: ഓക്കെ,
1: അത് കഴിഞ്ഞ് ഇപ്പൊ കോർ ബാങ്കിംഗ് പറഞ്ഞിട്ട് അത് മൂന്നിലും വർക്ക് ചെയ്തുണ്ട്.
0: അപ്പൊ എല്ലാ മേഖലകളിലും വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചു.
1: അതെ അതെ അതെ.
0: സാധാരണ ഞാൻ നേരത്തെ വിചാരിച്ചാൽ ഈ ബാങ്കിങ് ജോലി എന്ന് വളരെ എളുപ്പമുള്ള ജോലിയാന്ന് വിചാരിച്ചേ. അതായത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരുപാട് ടെക്നോളജി വലുതാകുന്നതിനൊപ്പം തന്നെ പല പ്രശ്നങ്ങളും അപ്പുറത്തെ സൈഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും നേരെയാണ്. അപ്പോ മരുമകളുടെ ഒരു പ്രത്യേക അന്വേഷണം ഞങ്ങളുടെ അറിയിച്ചോളൂ കേട്ടോ. അപ്പൊ അച്ഛനെ വിളിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കത്തില്.
1: അപ്പൊ അത് ആള് സ്വന്തമായിട്ട് എഴുതിയത്, എന്റെ എനിക്ക് ഫേവറായിട്ടുള്ള എന്റെ ടേസ്റ്റ് നോക്കിയിട്ടാണ് അയച്ചേക്കണത്. ഞാൻ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്.
0: ഓക്കെ,
1: അതുകൊണ്ട് അത് ഞാൻ പ്രത്യേകം ഞാൻ വിളിച്ചു പറഞ്ഞോളാം.
0: ഓക്കെ, അപ്പൊ എന്തായാലും ആരോഗ്യത്തെ ഒരുപാട് ശ്രദ്ധിക്കുന്ന ആളാണെന്ന് കരുതിയപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം. ഞാനൊക്കെ ശരിക്കും വീക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. അപ്പൊ നടക്കോ? ഡെയിലി നടക്കാനൊക്കെ പോരാവില്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഇതുപോലെ ഇനിയും സന്തോഷത്തോടുകൂടി എന്താ പറയാ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ഒരുപാട് വർഷങ്ങൾ ജീവിക്കാൻ കഴിയും. ഞങ്ങളും എല്ലാവിധ പ്രാർത്ഥനകളും നേരുകയാണ്. അപ്പൊ എന്തായാലും നമുക്കൊരു പാട്ടിലേക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്. അപ്പൊ ഒരിക്കൽ കൂടി പിറന്നാൾ ആശംസകൾ. ഓക്കെ, ബൈ. യെസ്, അപ്പൊ എന്തായാലും അദ്ദേഹത്തിന് പിറന്നാൾ ആശംസകളൊക്കെ നേർന്നുകൊണ്ട് ഇതാ നമ്മൾ മറ്റൊരു പാട്ടിലേക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്. യേശുദാസാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്.

ഏഴ് രാഗങ്ങൾ കൊണ്ട് രാഗമാലിക തീർത്ത് ശ്രീ ദേവരാജൻ ഒരുക്കിയ ഗാനമാണ് അടുത്തത്. യേശുദാസ്, പി ബി ശ്രീനിവാസ്, പി ലീല, പി സുശീല, പി മാധുരി, ഇങ്ങനെ ഒരുപാട് പേര് ചേർന്ന് പാടിയ ഒരു ഗാനം. ആദിപരാശക്തിയുടെ മുന്നിൽ അഞ്ചന മൈലുകളായി നൃത്തമാടുന്ന സുന്ദരികൾ 1973 പുറത്തിറങ്ങിയ വളരെ പ്രശസ്തമായ പൊന്നാപുരം കോട്ട എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇത്. ചടുലമായ നൃത്ത ചുവടുകളോടെ നൃത്തമാടുന്ന ഉന്മാദിനികളായ നർത്തകികൾ, ഈ ലാസ്യ നടനത്തിൽ ഒഴുകിയെത്തുന്ന സ്വർഗഗംഗ, ആഹാ, എന്തൊരനുഭൂതിയാണല്ലേ. വയലാറിന്റെ വരികൾ പത്മരാഗ ചിലങ്കകളെ പോലും നൃത്തം പഠിപ്പിക്കുന്നു. ഒന്ന് കേട്ടു നോക്കൂ.

ബ്രേക്ക് സമയം 8 മണി കഴിഞ്ഞ് 10 മിനിറ്റും ദാ 44 സെക്കൻഡും ആയിരിക്കുകയാണ്. ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലെ അവസാന ഗാനം പ്ലേ ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗാനം പ്രിയപ്പെട്ട ശ്രോതാക്കളോട് കണ്ടെത്താനായിട്ട്. അപ്പോൾ അതിന് കുറച്ച് സൂചനകളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സൂചനകൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞിട്ട് നേരെ ഞാൻ ആ ഒരു പാട്ട് പ്ലേ ചെയ്യാൻ പോവുകയാണ്. ഏതായാലും ആ സൂചനകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വർഷങ്ങൾക്ക് മുമ്പ് കുമാരനാശൻ കൊഴിഞ്ഞു വീണ ഒരു പൂവിനെ കുറിച്ചൊരു കാവ്യം എഴുതിയിട്ടുണ്ട്. ശ്രീകുമാരൻ തമ്പിയുടെ ഈ ഗാനവും അതുപോലെ ഒരു പൂവിനെ കുറിച്ചാണ്. ഇതൊരു ക്ലാസിക് സോങ് ആണ്, പ്രേമത്തിൻ്റെ പൂവ്. നായികയാണ് കവി ഉദ്ദേശിച്ചത്. അതായത് മനസ്സ് നിറയുന്ന ദുഃഖങ്ങൾ മാത്രമല്ല, എല്ലാം എന്നോട് പറയൂ എന്നാണ് കാമുകൻ പറയുന്നത്. ഇനി ഒരു സൂചന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 60കളുടെ അവസാന ഭാഗത്ത് പുറത്തിറങ്ങിയ ഈ ഗാനം യേശുദാസാണ് പാടിയത്. വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകിയിരിക്കുന്നു. കവികൾക്ക് പലതരം വിചിത്ര ഭാവനകളൊക്കെ ഉണ്ടാവും. അതായത് പൂവുകൾ ചിരിക്കും, മയിലുകൾ നൃത്തം ചെയ്യും, നദികൾ പാട്ട് പാടും, അതുപോലൊരു വിചിത്ര മയിലുകളുടെ വ്യത്യസ്തമായൊരു പേരാണ് ഈ ഗാനം അടങ്ങിയ ചലച്ചിത്രത്തിനും ഉള്ളത്. ഏതാണ് ആ ഗാനം അടങ്ങിയ ആ ഒരു ചിത്രം, ഇതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൃത്യമായ ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഏറ്റവും കൂടുതൽ ഫേസ്ബുക്ക് പേജിൽ കമൻറ്റ് വന്ന അത് തന്നെയാണ്, പാടുന്ന പുഴ ഈ ചിത്രത്തിലെ ഹൃദയ സരസിലെ എന്ന് തുടങ്ങുന്ന ആ ഒരു ഗാനമായിരുന്നു ഞാൻ സൂചനകളിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് കണ്ടെത്താൻ പറഞ്ഞത്. എന്നാലും ഒരുപാട് പേര് കൃത്യമായ ഉത്തരങ്ങളൊക്കെ എഴുതി അയച്ചിട്ടുണ്ടായിരുന്നു. കൃത്യമായ ഉത്തരങ്ങൾ എഴുതി അയച്ചത് പത്മനാഭൻ നായർ, അതുപോലെ തന്നെ മാഗി ജോർജ്, ശ്രീലേഖ ദിലീപ്, അതുപോലെ ഉഷ വാസുദേവൻ, ഐസക് ചാക്കോ, ബീനാരാജ് ആയിക്കാട്, രാജേഷ് ബാലൻ, സൽമ ജമാലുദ്ദീൻ, ഷർലി ജെറോം, ജിഷ ജോൺസൺ, വിജയൻ സി കെ, സുഭാഷ് പെരുമ്പളം, ബിന്ദു ദിലീപ്, റഹീമ ഇബ്രാഹിം, ഇവരൊക്കെയാണ് കൃത്യമായ ഉത്തരങ്ങൾ എഴുതി അയച്ചിട്ടുണ്ടായിരുന്നത്. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടോ എന്നറിയില്ല. മാക്സിമം ഞാൻ എല്ലാവരുടെയും പേരുകൾ നോക്കി തന്നെ എഴുതി വെച്ചാണ് വായിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് കത്ത് നമുക്കായിട്ട് എഴുതി അയച്ചിട്ടുണ്ടായിരുന്നത് ശില്പയായിരുന്നു, അങ്കമാലി സ്വദേശിനിയായ ശില്പയായിരുന്നു. ഹസ്ബൻഡിൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണ് ആ ഒരു പാട്ടുകൾ സമ്മാനിച്ചത്. അപ്പോൾ എന്നാൽ അദ്ദേഹത്തിൻ്റെ പിറന്നാളാണെന്നൊക്കെ പറഞ്ഞായിരുന്നു കത്ത്. അപ്പോൾ എല്ലാവിധ പിറന്നാൾ ആശംസകളും ഗംഗാധരൻ ചേട്ടൻ ഞങ്ങൾ ഒരിക്കൽ കൂടി കൈമാറുകയാണ്. നാളെ രാവിലെ 7 മണിക്കുള്ള സ്വാദം കൊച്ചിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റെജി മടക്കത്താനം. മടക്കത്താനം സ്വദേശിയായ റെജി ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങളാണ് നാളെ രാവിലെ 7 മണിക്കുള്ള സ്വാദം കൊച്ചിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയരെ, ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഒക്കെ പ്രതീക്ഷിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സ്വാഗതം കുറിച്ചിൽ നിന്നും തൽക്കാലത്തേക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞുകൊണ്ട് ഞാൻ പോവുകയാണ്. നിങ്ങളുടെ സ്വന്തം ജയ്.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: മാനനീയ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദി ജി കാ ദേശ് കെ സഭി എക്സാം വാരിയേഴ്സ് കെ ലിയേ വിശേഷ സന്ദേശ്.
2: പരീക്ഷ ഏക ഐസ അവസര ഹൈ ഔർ പരീക്ഷ കെ ലിയേ ഹെൽദി കോമ്പിറ്റീഷൻ കി ഭാവന ഹമാരി തയ്യാരി കോ ഔർ ബെഹ്തരീൻ ബനാതി ഹൈ.
1: NCPCR ആയോജിത് കർ റഹാ ഹൈ പരീക്ഷ പർവ്, ജിസ്കെ ലൈവ് സെഷൻ കെ ദൌരാൻ ആപ് പരീക്ഷ സേ സംബന്ധിത് പ്രശ്ന എക്സ്പേർട്ട് സേ പൂച്ച് സക്തേ ഹൈ, ജോ കി 23 അപ്രൈൽ സേ 23 മൈ തക് ചലേംഗേ. അധിക ജാൻകാരി കെ ലിയേ www.ncpcr.gov.in പർ ലോഗിൻ കരേ.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 1444 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരേ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
3: Musically yours.

ബേസിൽ സി ജി ഗാനരചന നിർവഹിച്ച, അദ്ദേഹം തന്നെ സംഗീത സംവിധാനം നിർവഹിച്ച നല്ലൊരു ബ്യൂട്ടിഫുൾ ആയുള്ള, എനിക്കൊന്ന് അധികം ആരും കേൾക്കാത്ത ഒരു പാട്ടാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ഇത്തിരി നേരം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് വിശ്വജിത്തും സിതാരയും ചേർന്ന് പാടിയ പാട്ട്. ഹായ്, ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. തിരക്കുകൾക്കിടയിലും യാത്രകളുടെ ഇടവേളകളിലും നിങ്ങളുടെ മനസ്സിലേക്ക് സംഗീതത്തിന്റെ തണുപ്പുമായി ഇതാ വീണ്ടും എത്തുകയാണ് നിങ്ങളുടെ സ്വന്തം പ്രിയപ്പെട്ട പരിപാടി സവാരി ടൈം. ഇന്നലെ രാത്രിയിലെ ആ ഒരു വേനൽ മഴയുടെ തണുപ്പ് ഇപ്പോഴും നഗരത്തിന്റെ വായുവിൽ ഇങ്ങനെ ഒളിഞ്ഞിരിപ്പുണ്ടല്ലേ. കുറ സ്ഥലങ്ങളോട് ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫീല് കിട്ടും. ചൂട് കൊണ്ട് മടുത്ത മനസ്സുകൾക്കൊരു ചെറിയ ആശ്വാസമായി ഇതാ പെയ്തിറങ്ങുകയാണ് ആ മഴ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വേനൽ മഴയ്ക്ക് രാത്രി കിട്ടുന്നുണ്ട്. റോഡരികിലെ മഴ നനഞ്ഞ വിളക്കുകളും പാതി ഉറക്കത്തിൽ നനഞ്ഞ നഗരവും ജനൽക്കരിയിലൂടെ വീശിയെത്തുന്ന ആ തണുത്ത കാറ്റും ഇന്നത്തെ ഈ ഒരു യാത്രയ്ക്കൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. പ്രത്യേകിച്ചും ബസ്സിലേക്ക് ഇരുന്ന് യാത്ര ചെയ്യുന്നവരുടെ കാര്യമുണ്ട് ഞാൻ പറഞ്ഞത്. എന്തായാലും മേടം മാസം ദാ അവസാനിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഇന്ന് മേടം 25 ആണ്. ഒരു മാസം കൂടി ദാ നമ്മൾ ഇന്നിങ്ങനെ പതിയെ യാത്ര പറയുകയാണ്. മലയാള മാസത്തിന്റെ കാര്യമുണ്ടോ പറഞ്ഞത്? ഓർമ്മകളൊക്കെ മാത്രം ബാക്കി വെക്കുന്ന ദിവസങ്ങളാണ് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചില പാട്ടുകൾ പോലെ, ചില മഴകൾ പോലെ, ചില യാത്രകൾ പോലെ. എന്തായാലും ഇപ്പോൾ കൊച്ചിയുടെ റോഡുകളിലൂടെ സവാരി പോകുന്നവർക്ക് ബസ്സിലാണെങ്കിലും കാറിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് എവിടെയെങ്കിലും ഒരു ഷോപ്പിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ കേൾക്കുന്നവരാണെങ്കിലും, നിങ്ങൾക്കെല്ലാം കുറേ നല്ല പാട്ടുകളും ഒപ്പം മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുല ചുവാക്കുകളും ഒക്കെ പങ്കുവയ്ക്കാൻ ഇതാ ഞാൻ കൂടെ ഉണ്ടാവും. അപ്പോൾ യാത്രകൾക്ക് എപ്പോഴും ഒരു സംഗീതമുണ്ടല്ലേ. അപ്പോൾ എന്തായാലും ഹോൺ ശബ്ദങ്ങൾക്കിടയിലും മഴത്തുള്ളികളുടെ ആ ഒരു താളത്തിനിടയിലും നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആ മനോഹര ഗാനങ്ങളും പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ യാത്രാ വിശേഷങ്ങളുമായി ഇതാ നമ്മളിവിടെ ആരംഭിക്കുകയാണ് സവാരി ടൈം. പ്രിയരോടൊപ്പം കൂടെ ഞാനുണ്ട്, നിങ്ങളുടെ സ്വന്തം റേഡിയോ ജാൻ. മൈ നെയിം ഈസ് ജലീൽ. അപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേഗം തന്നെ വിളിക്കാം. വിളിക്കുന്ന നമ്പർ 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഒപ്പം ഇഷ്ടമുള്ള ഒരു പാട്ടൊക്കെ വെച്ചിരാൻ ഞാൻ റെഡിയാണ്. അപ്പൊ വേഗം തന്നെ വിളിച്ചോ, നിങ്ങളുടെ കോളേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നേ.

0: ഇത് കൊച്ചിയുടെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു. സവാരി ടൈം. ഈ സമയത്തിന്റെ സവാരി ടൈമിൽ പ്രിയരോടൊപ്പം കൂടെയുള്ളത് ജലീലാണ്. അപ്പൊ എന്റെ കൂടെ ഇപ്പോ സംസാരിക്കാൻ വേണ്ടി ഒരാൾ കൂടി ജോയിൻ ചെയ്യണം. നമുക്ക് ആരാണ് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇതാരാണ്?
1: ലക്ഷ്മിപ്രിയ.
0: എവിടുന്ന് വിളിക്കണേ? കറുകുറ്റി. ഓക്കെ, ഇപ്പൊ എങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് ലക്ഷ്മി? ആണോ, പള്ളിയില് എന്തെങ്കിലും പ്രത്യേക ദിവസമാണോ? എന്ന് ഓക്കെ. മോളെ എന്താ ചെയ്യണേ? പഠിക്കണോ? ആ, പഠിത്തം കഴിഞ്ഞു. പക്ഷെ എന്താ അടുത്തോണ് കഴിഞ്ഞത്?
1: ഞാൻ സിവിൽ ആണ് പഠിച്ചേ.
0: ആ,
1: അപ്പൊ അതിന്റേതായ എന്തെങ്കിലും ജോലിക്ക് ഏതെങ്കിലും കമ്പനിയിലോ ഓഫീസിലോ കയറണം.
0: കയറണം. ഓക്കെ. ശരിക്കും വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണോ?
1: അതെ.
0: ഓക്കെ, അപ്പൊ അതുകൊണ്ടാണോ സിവിൽ എടുത്തത്? ഓക്കെ. അപ്പൊ സിവിൽ ഏതാ? പോളിടെക്നിക് ഏതാണ് എടുത്തത്? പോളിയാണോ? ഡ്രാഫ്റ്റ്മാൻ സിവിൽ. ഓക്കെ ഓക്കെ. എനിക്കൊന്നും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഫീൽഡാണ് ഈ പറഞ്ഞ പോലെ സിവിലൊക്കെ. അപ്പൊ എവിടെയെങ്കിലും പെട്ടെന്ന് തന്നെ ഒരു ആരുടെയെങ്കിലും കീഴിലാണെങ്കിലും ഒന്ന് ജോലിക്ക് ആദ്യം കയറാനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് നല്ല ബെറ്റർ ഓപ്ഷൻ നോക്കി പോവാലോ. വളരെ കുറവായതുകൊണ്ട് മാറിയതാണല്ലേ?
1: മാറിയതല്ല, അപ്പോ എന്റെ അച്ഛൻ ഒരു കമ്പനിയില് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവര് ഇന്റർവ്യൂവിന് വിളിക്കാന്ന് പറഞ്ഞു.
0: ഓക്കെ. അപ്പൊ വേറെ ആരൊക്കെയുണ്ട് വീട്ടില് മോളുടെ?
1: എന്റെ വീട്ടിലെ അച്ഛൻ, അമ്മ, ചേട്ടൻ. ചേട്ടൻ നാട്ടിലില്ല, പുറത്താണ്. പിന്നെ അച്ഛന്റെ അമ്മ, അമ്മയുടെ അമ്മ.
0: ഓക്കെ. അപ്പൊ ചേട്ടനെ എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത് പുറത്ത്? ഗൾഫില്?
1: മെഷീൻ ഓപ്പറേറ്റർ.
0: ഓക്കെ. അപ്പൊ ഈ സിവിലേക്ക് പോവാനായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ട് പോയതാണോ, അല്ലെങ്കിൽ ലക്ഷ്മിക്ക് അതിനുള്ള ഇഷ്ടം കൊണ്ട് മാറി പോയതാണോ?
1: എനിക്ക് വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ ഞാൻ എന്റെ ഒരു
0: അഭിരുചി
1: ഇങ്ങനെ ഒരു വരയ്ക്കുന്ന സർവേയുടെ ഒരു ഇതാണ്. അപ്പൊ ആന്റിയോട് ഓപ്ഷൻ ചോദിച്ചപ്പോ
0: ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു? പഠിക്കാനൊക്കെ എളുപ്പമാണോ?
1: ഫസ്റ്റ് ഇയർ കുറച്ച് പാടായിരുന്നു, സെക്കൻഡ് ഇയർ പിന്നെ കുഴപ്പമുണ്ടായില്ല.
0: ഓക്കെ. ഈ വരയ്ക്കാൻ ഇഷ്ടമുള്ള, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും. ഇപ്പൊ വരയ്ക്കുന്നത് ഇഷ്ടമാണെങ്കിലും അതിനോടൊരു ഇഷ്ടം കൂടും.
1: അതേപോലെ തന്നെ മാത്സും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വിഷയമാണ് പണ്ട് മുതലേ.
0: ഓക്കെ.
1: അപ്പൊ വരയ്ക്കലും

0: തുണി വന്നപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം.
1: ഞാനാണെങ്കിൽ എനിക്ക് വരയ്ക്കാനാണെങ്കിൽ അധികം ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്. കാരണം ഞാൻ സുഹൃത്തിനെ കൊണ്ടൊക്കെയാണ്, അതായത് എനിക്ക് വര ഇല്ലാത്തതൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്.
0: എന്നാലും
1: ഇല്ല ഇല്ല, ഞാന് സയൻസ് അല്ലായിരുന്നു, ഞാന് ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ബയോളജി സയൻസ് ഒക്കെ ആണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ. വരയ്ക്കാനേ ഉള്ളൂ. ഈ കഴിഞ്ഞ ദിവസം ഞാനതിന് ഒരു റീല് കണ്ടായിരുന്നു, ഈ പറഞ്ഞ പോലെ. എനിക്ക് തോന്നുന്നു ഏത് സബ്ജക്റ്റ് ആണെന്ന് ഓർക്കുന്നില്ല, അതിങ്ങനെ വരച്ച കുറെ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ടേ, കുറച്ച് മാർക്കുള്ളൂ, പക്ഷെ അതിങ്ങനെ വരയ്ക്കണ ആ ഒരു ഭംഗി കാണുമ്പോൾ

0: ഏത് സബ്ജക്റ്റാന്ന് ഓർക്കുന്നില്ല, അതിങ്ങനെ വരച്ച കുറെ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ടേ, കുറച്ച് മാർക്കുള്ളൂ, പക്ഷെ അതിങ്ങനെ വരയ്ക്കണ ആ ഒരു ഭംഗി കാണുമ്പോ നല്ല രസമായിട്ട് തോന്നിയിരുന്നു. ഏതായിരുന്നു, ബയോളജി സയൻസ് ആയിരുന്നോ? ഏതായിരുന്നു പ്ലസ് ടു? ഏതായിരുന്നു എടുത്തിരുന്നത്? ആഹാ, അടിപൊളി. വരയ്ക്കാൻ അറിയാവുന്ന ആളാണ് പോയി കൊമേഴ്സ് ഒക്കെ എടുത്തേ അല്ലേ? അതുകൊണ്ടാണ് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് എടുത്തത്. ഓക്കെ, അപ്പൊ എന്നാലും സെയിം.
1: എന്റെ അമ്മയ്ക്കും എനിക്കും ജലീലന്റെ അവതരണം ഭയങ്കര ഇഷ്ടമാണ്, ജലീലന് ഇഷ്ടമാണ്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം, സ്നേഹം. അപ്പൊ എന്തായാലും ലക്ഷ്മി, ഇന്നിപ്പോ പള്ളിയിൽ എത്തിയോ അല്ലെങ്കിൽ പള്ളിയിലേക്ക് പോകുന്നതിനിടയിലാണോ വിളിച്ചേ? ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ നോക്കി വേണ്ടത് കേൾക്കാനായിട്ട്?
1: എനിക്ക് പത്താം വളവെന്ന സിനിമയിലെ ഏലമല കാടിനുള്ളിൽ.
0: ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ ഗൾഫിലുള്ള ചേട്ടനും പിന്നെ അമ്മയ്ക്കും അച്ഛനും അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം.
1: പിന്നെ രണ്ടുപേർ കൂടി ഉണ്ട്, മൂന്നുപേർ കൂടി ഉണ്ട്.
0: അതാരൊക്കെയാണ് പറഞ്ഞോളൂ.
1: പ്രിയ ചേച്ചി ലാർജെ,
0: ആ
1: ചേച്ചിക്കും, രാജൻ ചേട്ടനും.
0: ഓക്കെ, അപ്പൊ എന്തായാലും അവരോടൊക്കെ അന്വേഷണം വരാം. അപ്പൊ പ്രിയ ചേച്ചിക്കും അതുപോലെ തന്നെ നമ്മുടെ രാജൻ ചേട്ടനും പിന്നെ എനിക്കൂടെയൊക്കെ പറഞ്ഞു. അപ്പൊ എല്ലാവരുടെയും അന്വേഷണങ്ങളെ അറിയിച്ചേക്കാം. അപ്പൊ പാട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പൊ ഓക്കെ, ബൈ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: മാനനീയ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദി ജി കാ ദേശ് കെ സഭി എക്സാം വാരിയേഴ്സ് കെ ലിയേ വിശേഷ സന്ദേശ്.
2: അൾട്ടിമേറ്റ് ഗോൾ എക്സാം കെ നമ്പർ നഹീ ഹോ സക്താ, അൾട്ടിമേറ്റ് ഗോൾ സമ്പൂർണ ജീവൻ കെ വികാസ് കാ ഹോനാ ചാഹിയേ.
1: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.

സമയം 9 മണി കഴിഞ്ഞ് 3 മിനിറ്റും ദാ 18 സെക്കൻഡും ആയിരിക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാർ കേട്ടുകൊണ്ടിരിക്കുന്നത് റെയിൻബോ എഫ് എം കൊച്ചി 107.5 സവാരി ടൈം. ഏതപ്പോൾ എന്തായാലും യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിളിക്കാം. നിങ്ങൾക്ക് പ്രിയപ്പെട്ട നല്ലൊരു പാട്ട് കേൾക്കാവുന്നതാണ്. അപ്പോൾ വിളിക്കുന്ന നമ്പർ ഇതാണ്, 0484 242 8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ വിളിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടൊക്കെ ചോദിക്കാം, ഒപ്പം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി ഞാനൊരു വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്കാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ടത്. സവാരി ടൈം എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് അതുപോലെ നല്ലൊരു പാട്ട് കൂടി കേൾക്കാനൊരു അവസരം കൂടി നൽകുന്നതായിരിക്കും അല്ലേ. ഈ ചില സമയത്ത് നമ്മളിങ്ങനെ പ്രോഗ്രാമിൽ വിളിക്കുന്ന സമയത്ത് ഇങ്ങനെ കാത്തിരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കില്ല, കാരണം നമ്മൾ എപ്പോഴും വിളിക്കുമ്പോൾ തന്നെ ലൈൻ ബിസിയാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഈ വെയിറ്റ് ചെയ്തിരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തായാലും ഈ കാത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കുറച്ച് സന്തോഷമുള്ള, പ്രത്യേകിച്ച് യാത്രയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ടോൾ അടയ്ക്കാൻ വേണ്ടിയൊക്കെ തന്നെ ടോൾ ബൂത്തിൽ വെയിറ്റ് ചെയ്തെടുക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ട്രാഫിക് സിഗ്നലിൽ വെയിറ്റ് ചെയ്തെടുക്കുന്നവരുണ്ട്. അപ്പം എന്തായാലും ടോൾ അടയ്ക്കാൻ വേണ്ടി ഇങ്ങനെ ടോൾ ബൂത്തിൽ വെയിറ്റ് ചെയ്തെടുക്കുന്ന ആളുകളെങ്കിൽ അവർക്കൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ രാജ്യത്തെ ദേശീയ പാതകളിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഇനി ടോൾ പ്ലാസകളിലെ ആ നീണ്ട ക്യൂവിൽ കാത്തു നിൽക്കാതെ നിങ്ങളുടെ ലക്ഷ്യ സ്ഥാനങ്ങളിലേക്ക് എത്താൻ കഴിയുന്ന ഒരു വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത്. 2026 അവസാനത്തോടെ ഇന്ത്യയിലെ എല്ലാ ഭൗതിക ടോൾ പ്ലാസകളും നീക്കം ചെയ്യുമെന്നാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ട്രൈംസ് ഡ്രൈവ് ഓട്ടോ സമ്മിറ്റ് ആൻഡ് അവാർഡ്സ് 2026 സംസാരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ ഒരു യാത്രക്കാർക്ക് വലിയ ആശ്വാസം നൽകുന്ന ഈ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നത്. ടോൾ പ്ലാസകൾക്ക് പകരം അത്യാധുനികമായ മൾട്ടി ലെയിൻ ഫ്രീ ഫ്ലോ ടോളിംഗ് സംവിധാനമാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. ഇതോടെ ടോൾ നൽകാനായി വാഹനങ്ങൾ വേഗത കുറയ്ക്കേണ്ട കാര്യമില്ല. മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിൽ തന്നെ, അതായത് നമ്മൾ

ഒരു സഞ്ചരിക്കുന്ന അതേ സ്പീഡിൽ തന്നെ ടോൾ പോയിന്റുകൾ നമുക്ക് കടന്നു പോകാമെന്നും ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നിലവിൽ 85 കേന്ദ്രങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ഒരു സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ട്. പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ ഹൈവേകളിൽ ബാരിയറുകളോ ടോൾ ബൂത്തുകളോ ഒന്നും ഉണ്ടാകില്ല. പകരം റോഡിന് മുകളിലായി സ്ഥാപിച്ചിട്ടുള്ള ഹൈടെക് ക്യാമറകളും സെൻസറുകളും അതുപോലെ തന്നെ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകളും ഹാഷ്ടാഗും ഫാസ്ടാഗും ഒക്കെ സ്കാൻ ചെയ്യുന്ന ഒരു പ്രക്രിയയാണിത്. സഞ്ചരിച്ച ദൂരത്തിനനുസരിച്ചുള്ള കൃത്യമായ തുക ഉടമയുടെ ബാങ്ക് അക്കൌണ്ടിൽ നിന്നും സ്വയമേ കുറയ്ക്കപ്പെടും. നിലവിൽ നിശ്ചിത ദൂരത്തേക്ക് വലിയ തുക നൽകേണ്ടി വരുന്ന സ്ഥാനത്ത് സഞ്ചരിച്ച കിലോമീറ്ററുകൾക്ക് മാത്രം പണം നൽകിയാൽ മതി എന്നതിനാൽ തന്നെ യാത്രക്കാർക്കും ടോൾ നിരക്ക് ഗണ്യമായി കുറയും. ഉദാഹരണത്തിന്, നിലവിൽ 125 മുതൽ 150 രൂപ വരെ നൽകേണ്ടി വരുന്ന ചില റൂട്ടുകളിൽ യാത്രക്കാർക്ക് ഇനി വെറും 15 രൂപ അല്ലെങ്കിൽ അവർ എത്ര ദൂരമാണ് സഞ്ചരിക്കുന്നത് അത്രയും ദൂരത്തിനുള്ള ടോൾ മാത്രം നൽകുന്ന ഒരു രീതിയിലേക്ക് ഇത് മാറും. ഇത് സാധാരണക്കാരായ യാത്രക്കാർക്ക് വലിയൊരു സാമ്പത്തിക ലാഭമുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും 2026 അവസാനത്തോടു കൂടിയാണ് ഇത് വരാൻ പോകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തായാലും കാത്തിരിക്കുന്ന ടോൾ ബൂത്തുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കിടക്കുന്ന ആളുകൾക്ക് ഇനി ആ ഒരു കാത്തിരിപ്പ് വേണ്ട. ഇപ്പം നമ്മൾ മിക്ക സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും ഈ ഒരു രീതിയിൽ സംവിധാനങ്ങളൊക്കെ കാണാം. കാരണം ഓരോ സമയം മുന്നോട്ട് പോകുന്നതും ഒരുപാട് അപ്ഡേറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ സമയം മാക്സിമം സേവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 9 മണി കഴിഞ്ഞ് 6:37 ആയിരിക്കുമ്പോൾ നമുക്കൊരു പാട്ടിലേക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാർക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇനി വിളിച്ചിട്ട് കോൾ റിംഗ് ചെയ്ത് എടുത്തില്ലെങ്കിൽ വെയിറ്റ് വിഷമിക്കേണ്ട കാര്യമില്ല, ഒന്നുകൂടി വീണ്ടും ട്രൈ ചെയ്യാം. ഉറപ്പായും നിങ്ങളുടെ കോൾസ് എടുക്കുന്നതായിരിക്കും. 0484-242-8101 എന്ന നമ്പറിലേക്ക്. ഒന്ന് യാത്ര പോയാലോ, പോണ്ടിച്ചേരി വഴിയൊക്കെ ഒന്ന് കറങ്ങി. എന്തായാലും വെക്കേഷൻ അല്ലേ, ദാ ഒരു അടിച്ചുള്ളി പാട്ട് വരുന്നുണ്ട്. മോഹൻ സിത്താരയുടെ കോമ്പോസിഷൻ, രാജേഷ് വിജയ്, പ്രദീപ് ബാബു ആൻഡ് ജോൾസ്ന ഓൺ ദ വോക്കൽസ് ഫ്രം ദ മൂവി സ്വപ്നക്കൂട്.

0: എസ് കൂട്ടു വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കുറെ കൂട്ടുകാരൊക്കെ. ഇതാ നമ്മുടെ ഈ ഒരു വെക്കേഷൻ ടൈമിൽ പല വീടുകളിലും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 9:13 ദാ 24 സെക്കൻഡും ആയിരിക്കാണ്. ഇത് കൊച്ചിയുടെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം വിത്ത് മീ ആർജിൻ ജലീൽ. ഞാൻ ഈ പറഞ്ഞത് വേറെ ഒന്നുമല്ല കേട്ടോ, ഈ പണ്ട് കാലത്തൊക്കെ നമ്മളിങ്ങനെ വെക്കേഷൻ ടൈമിലൊക്കെ ആണെങ്കിൽ പുറത്തൊന്ന് ഗ്രൗണ്ടിലൊക്കെ ഒന്ന് പോയി കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ലേ. പക്ഷെ ഇപ്പോൾ ഈ ചില ഫ്ലാറ്റുകൾ അല്ലെങ്കിൽ ഇങ്ങനെ അപ്പാർട്ട്മെന്റിലേക്ക് താമസിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട്, അപ്പൊ കുറെ പേരിങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്നവരുണ്ടാവും. അപ്പൊ അവരൊക്കെ ഇങ്ങനെ കളിക്കാനായിട്ട് ആരെങ്കിലും വരുമോ അല്ലെങ്കിൽ കൂട്ടു വരുമോ എന്നൊക്കെ കരുതി ഇങ്ങനെ കാത്തിരിക്കുന്നവരുണ്ടാവും. എനിക്ക് തോന്നുന്നു ഇപ്പൊ പലയിടങ്ങളിലും ചെറിയ ചെറിയ പ്ലേ ഗ്രൗണ്ടുകളൊക്കെ പലരും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ടൊക്കെ മീൻസ് അങ്ങനെയല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള ഗ്രൗണ്ടുകളൊന്നും ആരെങ്കിലും നോക്കാറില്ല. പക്ഷെ ഇപ്പോൾ വലിയ വലിയ ഫ്ലാറ്റുകളൊക്കെ ആണെങ്കിൽ കുറച്ച് സ്പേസ് കളിക്കാനും അതുപോലെ തന്നെ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ടൊക്കെ മാറ്റി വെക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്നാലും വെക്കേഷൻ ടൈമാണ്, പുറത്തൊക്കെ പോയി ഒന്ന് വേർത്ത് കുളിച്ചൊക്കെ വരാനായിട്ട് കുട്ടികളെയൊക്കെ ഒന്ന് അനുവദിക്കണം എന്ന് കൂടി ഈ ഒരു സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സവാരി ടൈമിൽ ഇപ്പോൾ നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യാൻ ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം, ഇതാരാണ്?
1: വിഷ്ണു.
0: എവിടുന്ന വിളിക്കണേ? വെണ്ണല. ഓക്കെ, ഇപ്പൊ ട്രാഫിക്കിലാണ്. ഇങ്ങോട്ട് യാത്ര എങ്ങോടാണ്? ആലുവ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വെണ്ണലെത്തി. ഇന്നലെ രാവിലെ വെണ്ണല ഭാഗത്തേക്ക് അത്യാവശ്യം നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. അവിടെ ഒരു വാഹനം ആക്സിഡന്റിൽ പെട്ട് കിടന്നിരുന്നുകൊണ്ടേ. ഇപ്പൊ എങ്ങനെയാണ്? ഇപ്പം ബ്ലോക്ക് ഉണ്ടോ? അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച ദിവസം രാവിലെ അത്യാവശ്യം ബ്ലോക്ക് ഇല്ലാത്ത കാണാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ രാവിലെ ഞായറാഴ്ചയൊക്കെ?
1: ആ ഓക്കെ.

0: ഓക്കെ.
1: ഞാൻ
0: അപ്പൊ
1: അവിടെ 9 മണിക്ക് മുമ്പ് അപ്പോഴും ബ്ലോക്ക് ആണ്,
0: ആ ഹാ
1: രാത്രി
0: ഹാ
1: എത്തുമ്പോഴും ബ്ലോക്ക് ആണ്.
0: ഓക്കെ. അപ്പൊ എവിടെയാ വർക്ക് ചെയ്യുന്നത്? എവിടെയാണ്?
1: ഞാൻ ഇപ്പം ഒരു കുര്യാൻകോ
0: എവിടെയാണ്?
1: കേട്ടിട്ടുണ്ട്, ഒരു CFM ആണ്.
0: ആ ഹാ ഹാ. അത് എവിടെയാണ്?
1: ഞങ്ങളിപ്പോ പാലായിട്ടാണ് ഞങ്ങളുടെ ഓഫീസ്.
0: ഓ, ഓഫീസ് നല്ല സ്ഥലത്താണല്ലേ, കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലത്ത്. ഓക്കെ. അപ്പൊ ശരിക്കും വിഷ്ണുവിന്റെ വീട് എവിടെയാണ്? അപ്പോ വിഷ്ണുവിന്റെ വീട് എവിടെയാണ്?
1: കോട്ടയം.
0: കോട്ടയം. ഓക്കെ. അപ്പൊ ഇപ്പൊ ഇവിടെ എറണാകുളത്ത് സെറ്റിൽ ആണ്, അല്ലെങ്കിൽ ഡെയിലി പോയവരോ? ആ ഹാ ഹാ. ഓക്കെ. അപ്പൊ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും അല്ലേ? ആ. അപ്പൊ ജോലിയൊക്കെ എങ്ങനെ പോണു? അടിപൊളി, കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ എന്തായാലും ഏത് പാട്ടാ കേൾക്കുന്നത്? നമ്മൾ പ്രോഗ്രാമിന്റെ ഏത് പാട്ടാ കേൾക്കണ്ടേ? ആ, ലോകയിലെ പാട്ടല്ലേ. ഓക്കെ. എനിക്ക് തോന്നുന്നു വിഷ്ണുവിന്റെ വോയിസ് കുറച്ച് കുറവാണ്, അപ്പൊ അതിന്റേതായ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ആ പാട്ട് വെച്ചുതരാം, കൂടെയുള്ള ഫ്രണ്ട്സിന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ. ആ, രണ്ടുപേരുള്ളൂ? നിങ്ങൾ മൂന്നുപേരുള്ളൂ? ഓക്കെ. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഇത് ആ പാട്ട് വരുന്നുണ്ട്. അപ്പൊ വിളിച്ചാൽ ഒത്തിരി സന്തോഷം. അപ്പൊ ട്രാഫിക് ബ്ലോക്കിൽ നിന്നൊക്കെ, കുരുക്കിൽ നിന്നൊക്കെ ഒഴിയാൻ കഴിയട്ടെ എന്ന് ഞാൻ ഇവിടുന്ന് ആശംസിക്കാം. പാട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.
2: അപ്പുറത്ത് പുതിയ താമസക്കാരി വന്നിട്ടുണ്ട്. കൊള്ളാം സുന്ദരിയാ.

ഹനാൻ ഷായും റയാനും ചേർന്ന് പാടിയ ലോഖ എന്ന മൂവിയിലെ പാട്ടാണ് കേട്ടത്. സമയം 9 മണി കഴിഞ്ഞ് 20 മിനിറ്റും 49 സെക്കൻഡും. ഈ സമയം എന്തായാലും ഇങ്ങനെ യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമ്മൾ വിളിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കൂടെ ഇപ്പോൾ ഒരാളെ ജോയിൻ ചെയ്യുന്ന ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം, ഇതാരാണ്? സിന്ധു ചേച്ചി, എന്തുണ്ട് വിശേഷങ്ങള്? ഓക്കെ, നടന്ന് ജോലി സ്ഥലത്തേക്ക് പോകുന്ന സിന്ധു ചേച്ചി അല്ലേ? അതന്നെ. ഇപ്പൊ കൊറേ നാളായില്ലേ നമ്മള് സംസാരിച്ചിട്ട് അല്ലേ? അതില്ല, അതുകൊണ്ടാണ്. ഓക്കെ, എല്ലാ പ്രോഗ്രാം എല്ലാം കേൾക്കാറുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് ഇപ്പൊ എങ്ങോട്ടേക്കാണ്? ജോലി സ്ഥലത്തേക്കുള്ള യാത്രയിലാണോ? ഓക്കെ. കലൂരല്ലേ? അവിടെ എവിടെ? ഒരു ഓഫീസിലൊക്കെ അല്ലേ വർക്ക് ചെയ്യുന്നത്, ജോലിക്ക് പോണേ? ഇപ്പൊ നമ്മുടെ കസ്തൂരിമാലിലെ ഒരു മീരാ ജാസ്മിൻ ആണ് ഇപ്പൊ എന്നോട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ, എനിക്ക് എനിക്ക് കുറച്ച് വ്യക്തത കുറവുണ്ട്. എന്താണെന്ന് അറിയില്ല, ഇങ്ങോട്ട് ചേച്ചി പറയണെങ്കിൽ അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. ഇപ്പൊ ഏത് പാട്ടൊക്കെ കേൾക്കണ്ടേ? ആ, ഒന്നുകൂടി പറയാവോ? ആ ആ, ഈ വരുന്ന ഞായറാഴ്ച. ആ, അടുത്ത ഞായറാഴ്ച. ആ, ഏത് സ്കൂളാണ്? നായരമ്പലം ഭഗവതി വിലാസം അല്ലേ? ആ, ഏത് ബാച്ചാണ്? 84ഓ? ഓ, ഞാൻ ജനിച്ചിട്ടും കൂടിയില്ല. ഓക്കെ, ഓക്കെ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുകയാണ്. പരിപാടി ഉഷാറാവട്ടെ. അപ്പൊ അവിടെ വരുന്ന എല്ലാവരോടും ഞങ്ങളുടെ ഒരു പ്രത്യേക അന്വേഷണമൊക്കെ പറയണം. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ പ്രോഗ്രാമിലൂടെ? സത്യം ശിവസുന്ദരത്തിലല്ലേ? ഓക്കെ, അപ്പൊ ആ പാട്ട് ഇപ്പൊ കേൾപ്പിക്കാം. അപ്പോ എപ്പോഴും ഇതുപോലെ ഹാപ്പി ആയിട്ട് ഇരിക്കുക, ജോലിയൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ജോലി ചെയ്ത് ഇങ്ങനെ പറന്നു നടക്കുക. അപ്പൊ ഉഷാറല്ലേ? ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ആ പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, ബൈ.

റഹ്മാന്റെ കമ്പോസിഷൻ, ദീവൻ ഹികാംബരം ആൻഡ് ചിന്മയി ഓൺ ദ വോക്കൽസ് ഫ്രം ദ മൂവി വെനൈ താണ്ടി വരുവായ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. സമയം 9 കഴിഞ്ഞ 47 ആയിരിക്കുകയാണ്. അപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാർ, കേട്ടുകൊണ്ടിരിക്കുന്നത് സവാരി ടൈമാണ്. അപ്പൊ സവാരി ടൈമിൽ നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ചില ജീവൻ മരണ പോരാട്ടം എന്നൊക്കെ നമ്മൾ പറയാറില്ല, അതായത് മത്സരത്തിൽ തോറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടൂർണമെന്റിൽ നിന്നും പുറത്താവുന്ന സമയത്ത് ഒരു വീറും വാശിയൊക്കെ വരാറുണ്ടല്ലേ. അപ്പൊ ഇന്നലത്തെ IPL മത്സരം എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു മത്സരം ഉണ്ടായിരുന്നു. അതായത് ഇന്നലത്തെ IPL മത്സരത്തിൽ നമ്മുടെ ഒരുപാട് മത്സരങ്ങൾ വിജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആദ്യത്തെ 4 ഉള്ള ഒരു ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും. അപ്പൊ ഇന്നലത്തെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് 9 തകർത്തുകൊണ്ട് പ്ലേ ഓഫിൽ എത്താനുള്ള നേരിയ സാധ്യത നിലനിർത്തി ലക്നൌ സൂപ്പർ ജയിന്റ്സ് വിജയിച്ചു. അപ്പൊ ഇത് വളരെ ഒരു ത്രില്ലർ ആയിട്ടുള്ള ഒരു മാച്ചായിരുന്നു. അതായത് അവസാനത്തെ ലാസ്റ്റ് ഓവർ ത്രില്ലർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മഴ പലവട്ടം വില്ലനായി വന്ന ആ ഒരു മത്സരത്തിൽ 19 ഓവറാക്കി മത്സരം കുറച്ച സമയത്ത് 213 റൺസിന്റെ വിജയ ലക്ഷ്യം പിന്തുടർന്ന RCB 19 ഓവറിൽ 203 റൺസ് എടുക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. 31 വന്നതിൽ നിന്ന് 61 റൺസ് എടുത്ത അവിടെ ക്യാപ്റ്റൻ രജത് പട്ടിദാറാണ് RCBയുടെ ടോപ് സ്കോറർ. മൊത്തത്തിൽ ഈ തവണത്തെ IPL മത്സരങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ മത്സരങ്ങളൊക്കെ തുടർച്ചയായി വിജയിച്ച ടീം ഇപ്പോൾ 1 സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. അതായത് തുടക്കത്തിൽ കുറെ മത്സരങ്ങളൊക്കെ തോറ്റ് പിന്നീടുള്ള മത്സരങ്ങൾ വിജയിച്ച് മുന്നേറി വന്ന സൺറൈസേഴ്സ് ഹൈദരാബാദാണ് ഇപ്പോൾ 1 സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പൊ മൊത്തത്തിൽ പോയിന്റ് ടേബിളിലൊക്കെ കുറെ മാറ്റങ്ങളൊക്കെ വരാനായിട്ടുള്ള ഒരു സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ CSK ഇനി മുന്നോട്ട് വരുമോ എന്നുള്ളൊരു പ്രതീക്ഷ പലപ്പോഴും ഈ മത്സരത്തിന് അവസാന സമയത്ത്, പ്രത്യേകിച്ചും കഴിഞ്ഞ IPL ഡൽഹി ക്യാപിറ്റൽസ് ആദ്യത്തെ മത്സരങ്ങളിൽ തുടർച്ചയായി ഒരു മത്സരം പോലും തോക്കാതെ മുന്നേറി വന്ന ടീമായിരുന്നു. പക്ഷെ പ്ലേ ഓഫ് കണ്ടെത്താൻ കഴിയാതെ അവർ പുറത്താവുകയായിരുന്നു. അപ്പൊ ഈ ഒരു ടൂർണമെന്റിൽ മൊത്തത്തിൽ നമ്മുടെ പഞ്ചാബ് കിങ്സ് തുടക്കത്തിൽ എല്ലാ മത്സരങ്ങളും വിജയിച്ചു വന്നെങ്കിലും ഇപ്പൊ അവസാനമായ സമയത്ത് കുറെ മത്സരങ്ങളൊക്കെ അവർ പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആര് കപ്പടിക്കും എന്നുള്ളൊരു ആകാംക്ഷയോടുകൂടി ഇത്തവണ കാത്തിരിക്കുന്ന ഒരു മത്സരം കൂടിയാണ് IPL നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മത്സരം ഇങ്ങനെ രസകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ 9 കഴിഞ്ഞ 49:19 ആയിരിക്കുന്ന സമയത്ത് നമുക്കൊരു പാട്ടിലേക്ക് പോയാലോ? അപ്പൊ ഈ ഒരു പാട്ട് കേൾക്കുന്നതിനിടയിൽ യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ വിളിച്ചോളൂ. 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇന്ന് May 8 വേൾഡ് റെഡ് ക്രോസ് ഡേ കൂടിയാണ്. അത് മാത്രമല്ല, കഴിഞ്ഞ മാസത്തിൽ റിലീസായ ചില സിനിമകൾ OTT റിലീസായിട്ട് വന്ന ഒരു ദിവസം കൂടിയാണ് May 8. അപ്പോൾ പല OTT പ്ലാറ്റ്ഫോമിലായിട്ട് ആ ഒരു സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തിയേറ്ററിലൊക്കെ പോയി കാണാൻ കഴിയാതെ പോയ കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സിനിമകളൊക്കെ കാണാൻ സാധിക്കും. 2 സിനിമകളാണ് ഇന്ന് റിലീസായിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് നമ്മൾ അടുത്തൊരു പാട്ടിലേക്ക് പോവുകയാണ്. യെസ്,

0: മ്യൂസിക്കലി യോഴ്സ് എഫ് എം റെയിൻബോ 107.5.
1: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
2: जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है.
1: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन. माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
2: आपके परिवार के जो बड़े लोग हैं उनके साथ परीक्षा पे चर्चा पढ़ने के लिए कहिए, उसकी चर्चा कीजिए. और कोई मंत्र है तो खास लाइन करके बताइए, देखिए ये PM ने ये कहा है, तुम पढ़ो.
1: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.
3: यू आर लिसनिंग टू FM रेनबो 107.5, म्यूजिकली योर्स.
4: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. സമയം 9:54 25 സെക്കൻഡുമായിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം വൈകിട്ടുള്ള സമയമായിരിക്കുകയാണ്. അപ്പൊ ഇന്ന് പ്രോഗ്രാമിലേക്ക് വിളിച്ച എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് നമ്മൾ പാട്ടുകളൊക്കെ വെച്ചുകൊടുത്ത്, കുറേ പേര് വിളിച്ചിട്ട് കിട്ടാതെ പോയവരുണ്ട്, ചിലർ വിളിച്ചിട്ട് കോൾ കട്ടായി പോയവരുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് പ്രോഗ്രാമിലേക്ക് വിളിച്ച് കിട്ടാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് സമ്മാനിച്ചുകൊണ്ട് ഇന്നത്തെ സവാരി ടൈമിൽ നിന്നും ഞാൻ ചെലി തൽക്കാലത്തേക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. പക്ഷെ പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. നമ്മുടെ ആദ്യ ഉഷസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് വാട്സപ്പ് ചെയ്യാൻ. ഇപ്പൊ എന്തായാലും ഉഷസിന്റെ കൂടെ ഞാനും ഉണ്ടാവും. അപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ നമ്മുടെ വാട്സപ്പ് വഴി ആവശ്യപ്പെടാവുന്ന ഒരു അവസരം കൂടിയുണ്ട്. അപ്പൊ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഇതാ ഇപ്പോൾ മുതൽ മെസ്സേജ് അയച്ചു തുടങ്ങിക്കോളൂ. 8547341075 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. അപ്പൊ എന്തായാലും വാട്സപ്പിൽ നമുക്ക് വീണ്ടും ജോയിൻ ചെയ്യാം എന്ന പ്രതീക്ഷയിൽ നല്ലൊരു പാട്ട് വെച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവുകയാണ്.

0: ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക്. സമയം 10 മണി കഴിഞ്ഞ് 1:14. കോസ്റ്ററിക്കൻ പ്രസിഡന്റ് ലോറ വിർജീനിയ ഫെർണാണ്ടസ് ഡെൽഗാഡോയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ കേന്ദ്ര സഹമന്ത്രി പബിത്ര മാർഗരിറ്റ സാൻജോസിലെത്തി. ഇന്ത്യ കോസ്റ്ററിക്ക സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തും. യുഡിഎഫിന് ചരിത്രവിജയം സമ്മാനിച്ച ജനങ്ങളെയും കഠിനാധ്വാനം ചെയ്ത പാർട്ടി പ്രവർത്തകരെയും നിരാശപ്പെടുത്താൻ പാടില്ലെന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ്. ജനവികാരം മാനിക്കണമെന്നും മുഖ്യമന്ത്രിയെ പക്വതയോടെ പാർട്ടി തീരുമാനിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. രാജ്യത്ത് നവീകരിച്ച പാസഞ്ചർ റിസർവേഷൻ സംവിധാനം ഓഗസ്റ്റിൽ നിലവിൽ വരുമെന്ന് റെയിൽവേ മന്ത്രാലയം. 40 വർഷമായ റിസർവേഷൻ സംവിധാനമാണ് പുതിയ രീതിയിലേക്ക് മാറുന്നത്. ഹോർമുസ് കടലിടുക്ക് കടക്കുന്നതിനിടെ 3 അമേരിക്കൻ ഡിസ്ട്രോയറുകളെ ഇറാൻ ആക്രമിച്ച സംഭവത്തിൽ ഇറാനെ കൂടുതൽ ശക്തമായി ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ആക്രമണത്തിനിടയിലും 3 അമേരിക്കൻ ഡിസ്ട്രോയറുകൾ ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോയതായി ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ആകാശവാണി കണ്ണൂർ നിലയത്തിന്റെ 35ാം വാർഷികാഘോഷം ഇന്ന്. കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KT ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തുകളിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർക്ക് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK നവാസ് ഉദ്ഘാടനം ചെയ്തു. കേരളം, മാഹി, തെക്കൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉത്തർപ്രദേശ്, കിഴക്കൻ രാജസ്ഥാൻ, തീരദേശ കർണാടക എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകും. കായികരംഗം. ചൈനയിലെ ഷാങ്ഹായിൽ ലോകകപ്പ് അമ്പിത് 2ാം ഘട്ടത്തിൽ ആദ്യ മെഡൽ ഉറപ്പിച്ച് ഇന്ത്യയുടെ വനിതാ റിക്കർവ് ടീം. ദക്ഷിണ കൊറിയയെ സെമിഫൈനലിൽ അട്ടിമറിച്ചാണ് ഇന്ത്യൻ ടീം ഈ നേട്ടം കൈവരിച്ചത്.
0: ന്യൂസ് റെയിൻബോ.
2: വാട്സ്ആപ്പ്. വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ്. വാട്സ്ആപ്പ് ഓൺ റെയിൻബോ FM Kochi 107.5. Musically yours.

0: ഇന്ദു വൈക്കത്ത് നിന്ന് റിക്വസ്റ്റ് ചെയ്ത് നല്ലൊരു പാട്ട് കേട്ടുകൊണ്ട് ഇതാണ് നമ്മളിവിടെ ആരംഭിക്കുകയാണ്. 10 മണി കഴിഞ്ഞ് 9 മിനിറ്റും 22 സെക്കൻഡും ആയിരിക്കുകയാണ്. യെസ് അപ്പൊ എന്തായാലും ഞാൻ മാത്രമല്ല, ഒരാൾ കൂടി ഉണ്ട്. യെസ് ആ ചിരി കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണൂലേ ആരാണ്. മറ്റാരുമല്ല, ആർജി ഉഷസ് ആണ് കൂടെയുള്ളത്. അപ്പോ ഉഷസും ജലീലുമാണ് ഇതാ ഇന്നത്തെ വാട്സപ്പിൽ നിങ്ങളുടെ കൂടെയുള്ളത്. അപ്പൊ നേരെ നമ്മള് മെസ്സേജിലേക്ക് പോകുകയാണ്. ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ മെസ്സേജിലേക്ക് പോകുകയാണ്. അത് മാത്രമല്ല ഉഷസ്, ഇന്ന് May 8th,
1: അതായത്
0: പ്രത്യേകത കൂടിയുണ്ട്. അതായത് വേൾഡ് റെഡ് ക്രോസ് ഡേ കൂടിയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മളിങ്ങനെ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ വരുന്നു പോകുമ്പോൾ ആ ഒരു ദിവസത്തിന് ആ ഒരു പ്രത്യേകതയെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ നേരത്ത് പ്രധാനമായിട്ടും ഇന്നത്തെ ദിവസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, വേദനിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങായി പ്രതിസന്ധികളിൽ പ്രതീക്ഷയായി മാറുന്ന ഒരുപാട് റെഡ് ക്രോസിന്റെ പ്രവർത്തകരുണ്ട് നമ്മുടെ ചുറ്റും. പക്ഷെ അവരൊക്കെ ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഈ ഒരു ദിവസം നമ്മൾ ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷം നമ്മൾ അവരെല്ലാം ആദരവോടെ സ്മരിക്കുകയാണ്. ഈ റെഡ് ക്രോസിന്റെ പല പ്രവർത്തനങ്ങളും പറഞ്ഞ സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലില് റെഡ് ക്രോസിന്റെ ഇതില് അവർ ഈ ഫസ്റ്റ് എയ്ഡിന്റെ ഒക്കെ ക്ലാസ് നേരത്തെ ഉണ്ടായിരുന്നു. എനിക്കിപ്പോ അതിന്റെ കറക്റ്റ് അപ്ഡേറ്റ് അറിയില്ല. ചില സമയത്ത് നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പൊ ബസ്സിലൊക്കെ ചില ആളുകൾ കുഴഞ്ഞു വീഴുന്ന,
1: അതെ
0: അതെ. അപ്പോ ചില സമയത്ത് നമ്മളിങ്ങനെ പെട്ടെന്ന് ശങ്കിച്ചു നിൽക്കും, അല്ലെങ്കിൽ നമ്മളിപ്പോ റോഡിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ആരെങ്കിലും കുഴഞ്ഞു വീണു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന്
1: അറിയാതെ
0: ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന പല ആളുകളെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ചില ആളുകൾ ഇങ്ങനെ രക്ഷകരായിട്ട് വരാറുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു മാസം മുമ്പ് ഇതുപോലെ ഒരു ബസ്സിൽ പെട്ടെന്ന് ഒരാൾക്കൊരു പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് ആ ബസ് ഒരു ആംബുലൻസ് എന്ന് പറഞ്ഞാൽ നേരെ ആ ബസ് ഹോസ്പിറ്റലിലേക്ക്

0: അതെ,
1: കറക്റ്റ് സമയത്ത് രക്ഷപ്പെടുത്താറുണ്ട്,
0: മിക്കപ്പോഴും കാണാറുണ്ട്.
1: അപ്പൊ നമ്മളിങ്ങനെ അങ്ങനെയും കുറേ ആളുകൾ രക്ഷകരായിട്ട് ഇടയിൽ വരാറുണ്ട്. ചില ആളുകളൊക്കെ ആണെങ്കിൽ ചില സമയത്ത് ആ ഒരു സമയത്ത് കൃത്യമായ രീതിയിൽ നോക്കാത്തത് കൊണ്ട് രക്ഷപ്പെടാത്തവരുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു റെഡ് ക്രോസിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഇതുപോലുള്ള ഒരുപാട് ക്ലാസ്സുകളൊക്കെ
0: ഫസ്റ്റ് എയ്ഡിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം.
1: മെയിനായിട്ട്
0: അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്.
1: അപ്പോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയിക്കാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ ഇവർ റെഡ് ക്രോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മുടെ ചുറ്റിലുള്ളവരൊക്കെ തീർച്ചയായിട്ടും സമയം കണ്ടെത്തി ഇതുപോലുള്ള ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ നമുക്കും ചില സമയങ്ങളിൽ രക്ഷകരായിട്ട് മാറാൻ കഴിയും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വാട്സപ്പ് നമ്മൾ ആരംഭിക്കുന്നത് നേരെ മെസ്സേജിലേക്ക് പോവുകയാണ്.
0: മെസ്സേജുകൾ ഒത്തിരി ഒത്തിരി ഉണ്ട്. എനിക്ക് സൂര്യവംശം എന്ന തമിഴ് മൂവിയിലെ റോസാപ്പൂ ചിന്ന റോസാപ്പൂ എന്ന സോങ് വെച്ചത് രാമോ എന്ന് ചോദിച്ചിട്ട് ഷമീറ കൊടുങ്ങല്ലൂരിൽ നിന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഹിന്ദി ഗാനത്തിന് വേണ്ടിയിട്ട് സെബാ ബക്കർ ആണെന്ന് തോന്നുന്നു, പെരുമ്പാവൂരിൽ നിന്ന് സ്കൂൾ ടീച്ചറാണ്. ഈ ഗാനം ഞാൻ പഠിപ്പിക്കുന്ന എന്റെ കുട്ടികൾക്ക് വേണ്ടി കേൾപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ബർസാത്ത് മൂവിയിലെ ഒരു ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ കാക്കക്കുയിൽ സിനിമയിലെ ഗാനത്തിന് വേണ്ടിയിട്ട് ആരാണ് സുരേഷ് സി ജി NADയിൽ നിന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്.
1: ഓക്കെ, അതുപോലെ മറ്റൊരു മെസ്സേജ്, ഗുഡ് മോർണിംഗ് റെയിൻബോ, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഡോണ മരിയ എബ്രഹാമിന് ഒരു സോങ് വെച്ച് തരുമോ, നരിവേട്ട ഓക്കെ മിന്നൽ വള എന്ന പാട്ടാണ്, മോളൊന്നും വിഷ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുനിൽ പി പടുപ്പുര ദേശത്ത് നിന്നാണ് ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഡോണ മരിയക്ക് ഞങ്ങളുടെ റെയിൻബോ ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ 1000 ജന്മദിന ആശംസകൾ അറിയിക്കുകയാണ്. അപ്പൊ എന്തായാലും ബർത്ത്ഡേ ഒക്കെ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ എന്തായാലും ഒരു വിഷു പറയണമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും ഉഷസ് നമുക്ക് സ്പെഷ്യൽ ആയിട്ടൊരു മ്യൂസിക് വിഷു കൂടി കൊടുക്കാം.

0: യേസപ്പ, എന്തായാലും ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഡോണ മരിയ അബ്രഹാമിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ ബർത്ത്ഡേ ആശംസകൾ. അപ്പൊ ഡോണയ്ക്ക് മാത്രമല്ല ഇന്നത്തെ ദിവസം
1: അതെ പിറന്നാൾ ആഘോഷിക്കുന്ന ഒത്തിരി പേരുണ്ടാവും.
0: അപ്പൊ അവർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷുത നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കി മെസ്സേജിലേക്ക് പോകുമ്പോൾ
1: വനജ കടമ്പഴിപ്പുറത്ത് നിന്ന് സ്നേഹസാഗരം മൂവിയിലെ പീലി കണ്ണെഴുതി എന്ന ഗാനം റെയിൻബോയിലെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് വച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചിരിക്കുന്നു. പിന്നെ കാര്യസ്ഥൻ മൂവിയിലെ ഗാനത്തിന് വേണ്ടിയിട്ട് അബ്ദുൽ കരീം എസ് എൻ പുരത്ത് നിന്ന്, നിങ്ങളുടെ സ്ഥിരം ശ്രോതാവാണ് ഞാൻ, അപ്പോൾ ഓരോ പരിപാടിയും എനിക്ക് വളരെ ഇഷ്ടമാണ്, അപ്പോൾ മംഗളങ്ങൾ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ് വച്ചു തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നു.
0: അതുപോലെ ഹലോ ഗുഡ് മോർണിംഗ്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, മുടപ്പല്ലൂർ കുമാറാണ് മെസ്സേജ് അയച്ചത്. കന്മദ എന്ന സിനിമയിൽ ഒരു പാട്ട് വെച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ്. പാലക്കാടാണ്, ചൂട് അത്ര കൂടുതലാണ്, അതിന് പറ്റിയ പാട്ടാണ് മൂവന്തി താഴ്വരയിൽ എന്ന പാട്ടാണ് ചോദിക്കുന്നത്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് മെസ്സേജ്. അതുപോലെ നമുക്ക് നേരത്തെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഉഷസ്, അതായത് നമുക്ക് ഫസ്റ്റ് ഒരു പാട്ട് ചോദിച്ചുകൊണ്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു മെസ്സേജിലും കൂടി നമ്മൾ പോവുകയാണ്. ഓക്കെ, കാര്യസ്ഥ മൂവിൽ ആ മെസ്സേജ് വായിച്ചാണല്ലേ. അപ്പൊ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, അപ്പൊ അവർക്ക് എല്ലാവർക്കും കൂടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ അത് കറക്റ്റാണോ, സെബാ ബക്കർ തന്നെയാണ് പേര്, മാറി പോയിട്ടില്ല. ഓക്കെ, ഇന്ദു വൈക്യത്തിന് റിക്വസ്റ്റ് ചെയ്ത പാട്ടായിരുന്നു നമ്മൾ ഏറ്റവും ആദ്യം
1: ദേവദൂതൻ
0: സിനിമയിലെ പാട്ട് കേട്ടത്. ഇനി നമുക്ക് എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയ ഒരു പാട്ടിലേക്ക് കൂടി നമ്മൾ പോകേണ്ട സമയമായിരിക്കുകയാണ്. 10 മണി കഴിഞ്ഞ് 14 മിനിറ്റും 46 സെക്കൻഡുമാണ്. വാട്സപ്പിൽ പ്രിയരോടൊപ്പം കൂടെയുള്ളത് ഉഷസ് ആൻഡ് ജലീസ്.

0: സമയം 10 മണി കഴിഞ്ഞ 19 മിനിറ്റും ദാ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 9 സെക്കൻഡും ആയിരിക്കാണ്. അപ്പൊ വിശ്വസിക്കാം, മൊത്തം 9 കളികളാണല്ലേ. ഓക്കെ, നേരെ മെസ്സേജിലേക്ക് പോവാണ്.
1: മെസ്സേജിലേക്ക് പോകുമ്പോൾ നിർണയം സിനിമയിലെ ഒരു ഗാനത്തിന് വേണ്ടിയിട്ട് വിനീത ശിബു പൂച്ചാക്കലിൽ നിന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആരൊക്കെയാണ്, കൽക്കട്ട ന്യൂസ് എന്ന സിനിമയിലെ ഗാനത്തിന് വേണ്ടിയിട്ട് ശ്രീനന്ദ കൊടുങ്ങല്ലൂരിൽ നിന്ന് മെസ്സേജ് ചെയ്തിരിക്കുന്നു. എങ്ങോ നിന്നു വന്ന പഞ്ചവർണക്കിളി നീയോ എന്ന ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ആരാണ്, ഹിന്ദി ഗാനത്തിന് വേണ്ടിയിട്ട് ഒത്തിരി റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. പി വി മുഹമ്മദ് വടക്കേ വാവന്നൂർ ബാസിഗർ സിനിമയിലെ ഒരു ഗാനം ചോദിച്ചിരിക്കുന്നു.
0: അതുപോലെ തന്നെ സുഖ അല്ലേ, വാട്സപ്പിലൂടെ എനിക്കൊരു നല്ലൊരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തൻസില ഫോട്ടോ വെച്ചിരുന്ന ഒരു മെസ്സേജ്, പിന്നെന്താ തൻസിലേക്ക് വേണ്ടി ഒരു നല്ലൊരു പാട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സൽമ ജമാലുദ്ദീൻ ആണ്, ചതുരംഗ എന്ന സിനിമയിൽ ഒരു പാട്ട് ഡെഡിക്കേറ്റഡ് ടു ഓൾ ലിസണേഴ്സ് എന്ന് പറഞ്ഞാണ് മെസ്സേജ്. ജലീലാൻ ഗുഷസ് ഗുഡ് മോർണിംഗ്, അപ്പൊ തിരിച്ചും ഒരു ഗുഡ് മോർണിംഗ് ഞങ്ങളുടെയും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമസ്കാരം, ചേർത്തല കളവും കൊടുത്തുനിന്നും സിബി സ്വപ്ന മകൾ അദ്വൈത ഇവരെല്ലാവരും ചേർന്നിട്ട് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ആർ ജെ ഉഷസിനും ജലീലിനും ഈ ഗാനം സമർപ്പിക്കുന്നതിനൊപ്പം എല്ലാ പ്രോഗ്രാമിൽ എത്തുന്ന ശ്രോതാക്കൾക്കും വേണ്ടി ഈ ഒരു പാട്ട് സമ്മാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ്. സോണിക്ക നോർത്ത് പറവുന്ന മെസ്സേജ് എന്റെ ഒരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാട്ട് 1-2 പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദീസ് സോങ്സ് ആർ ട്രെൻഡിങ് സോങ്സ്. ഓക്കെ, ട്രെൻഡിങ് ഒക്കെ കഴിഞ്ഞു, ന്യൂ സോങ്സ് ആണല്ലോ. ഓക്കെ, ഈ ഒരു പാട്ട് പ്ലേ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും മാക്സിമം ശ്രമിക്കാം ആ പാട്ട് പ്ലേ ചെയ്യാനായിട്ട്.
1: ഓക്കെ, മാഗി ജോർജ് വൈപ്പരിയിൽ നിന്ന് പറയുന്നു, അതും ഒരു ഹിന്ദി ഗാനത്തിന് വേണ്ടിയിട്ടാണ്, ഭൂൽ ഭുലയ്യ എന്ന സിനിമയിലെ മേരി ഡോലിന എന്നൊരു ഗാനം, അതുമല്ലെങ്കിൽ വേറൊരു ഓപ്ഷനും കൂടി നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ആരാണ്, ഹായ് റെയിൻബോ ഗുഡ് മോർണിംഗ്, എനിക്കൊരു പാട്ട് വെച്ചു തരുമോ, ആപ്പ് ജെയ്സ കോയി എന്ന് തുടങ്ങുന്ന ഒരു ഗാനം ചോദിച്ചുകൊണ്ട് വാസന്തി തൃശൂരിൽ നിന്നാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. പിന്നെ നിച്ചു രോഹിത് പറയുന്നു, ഇന്ന് ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം അമ്പലത്തിലെ ആറാട്ട് ദിവസമാണ്.

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റും 22 സെക്കൻഡും ആയിരിക്കും നമ്മുടെ പ്രോഗ്രാം തുടങ്ങിയത്. ആദ്യത്തെ അരമണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. കുറേ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം കുറേ പാട്ടുകൾക്ക് വേണ്ടിയിട്ടൊക്കെ റിക്വസ്റ്റ് വന്നിരിക്കുകയാണ്. അപ്പൊ ഉഷസ് നേരെ മെസ്സേജിലേക്ക് പോയിക്കോളൂ.
1: മെസ്സേജിലേക്ക് പോകുന്നതിന് മുമ്പ് ആ നമ്പർ ഒന്ന് പറഞ്ഞേക്കാം. ഇനിയും
0: കേൾക്കുന്ന
1: ആർക്കെങ്കിലും
0: പുതിയതായിട്ട് കേൾക്കുന്നവരൊക്കെ ഉണ്ട്, ഇപ്പൊ യാത്രയിലേക്ക് കേൾക്കുന്നവരാണ്. അപ്പൊ അവർ ഇതിലേക്ക് എങ്ങനെ നമ്പർ എങ്ങനെ മെസ്സേജ് അയക്കുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും.
1: അപ്പൊ നമ്പർ ഇതാണ്, 8547341075. 8547341075. ഇപ്പൊ മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ശ്രീകുമാർ കൊടുങ്ങല്ലൂരിൽ നിന്ന് പറയുന്നു, കുസൃതി കുറുപ്പ് എന്ന സിനിമയിലെ ഒരു ഗാനം, മെല്ലയൻ കണ്ണിലെ എന്നൊരു ഗാനം, എല്ലാ മ്യൂസിക് ലവേഴ്സിനും വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്രാമഫോൺ സിനിമയിലെ ഒരു ഗാനത്തിന് വേണ്ടിയിട്ട്, നിനക്കെന്റെ മനസ്സിലെ എന്ന ഗാനം എല്ലാ റെയിൻബോ കൂട്ടുകാർക്കുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് സെൽമ വർഗീസ് ചേരാനല്ലൂരിൽ നിന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഹിന്ദിയിൽ ടൈപ്പ് ചെയ്തിട്ട് ഒരു മെസ്സേജ് ഉണ്ട്, ഛത്തീസ്ഗഡ് നിന്നാണ്
0: കേട്ടോ.
1: ഒരു നീണ്ട പേരുകളുണ്ട്, ഹീരാമണി വർമ്മ, പുഷ്പേന്ദ്ര മണി വർമ്മ, നോഖേലാൽ വർമ്മ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ പേരുകൾ വന്നിട്ടുണ്ട്. പിന്നെ വെറുതെ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് സിനി ശിവദാസ് മെസ്സേജ്
0: ചെയ്തിട്ടുണ്ട്. മെസ്സേജ് ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചു, എല്ലാവർക്കും വേണ്ടി ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ മെസ്സേജാണ്. അതുപോലെ തന്നെ ആലുവിൽ നിന്ന് വിനീതയുടെ ഒരു മെസ്സേജ് ഉണ്ട്, ബൾട്ടി മൂവിയിലെ ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചാണ്. അതുപോലെ തന്നെ ഹസ്ബൻഡ് സുബീഷിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷനുമായിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് അമൃത സുബീഷാണ്, ഹരികൃഷ്ണൻസ്.

മൂവിയിലെ പാട്ട് വെച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ്. അതുപോലെ തന്നെ എസ് എൻ പുരം വള്ളിവട്ടം എന്ന സ്ഥലത്ത് നിന്ന് സൈന ഒരു മെസ്സേജ്, എന്റെ മോൻ അദ്വൈതിന് വേണ്ടിയിട്ട് ഒരു പാട്ട് കേൾപ്പിക്കാമോ, തുടരും എന്ന സിനിമയിലെ പാട്ട് വെച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ്. അതുപോലെ തന്നെ പാട്ട് വെച്ച് തന്നതിൽ സന്തോഷം അറിയിച്ചുകൊണ്ട് സി ജി സുരേഷിന്റെയും ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാക്കി മെസ്സേജിലേക്ക് പോകുന്നതിന് നമുക്കൊരു പാട്ടിലേക്ക് പോകാം.

0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. സമയം 10 മണി കഴിഞ്ഞ് 37 മിനിറ്റും 44 സെക്കൻഡും ആയിരിക്കും. നമ്മുടെ വാട്സപ്പ് കേൾക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ ഒരു ഇഷ്ടമുള്ള ഒരു പാട്ട് ലൈവായിട്ട് കേൾക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട, നമ്മുടെ വാട്സപ്പ് നമ്പറായ 8547341075
1: 8547341075
0: ഈ നമ്പർ ഇനി യാത്രയിലായിരിക്കുന്നവർക്ക് ഒന്ന് പെട്ടെന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി ഒരു എളുപ്പവഴി ഉണ്ട്. വേറെ ഒന്നല്ല, ലാസ്റ്റത്തെ നമ്മുടെ ഫ്രീക്വൻസിയാണ്
1: 1075.
0: അതെ, അപ്പൊ ആ ലാസ്റ്റ് 4 നമ്പർ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, ബാക്കി അതിനു മുമ്പുള്ള നമ്പർ 8547341075. അപ്പൊ 8547 കഴിഞ്ഞിട്ട് 34 കഴിഞ്ഞ് പിന്നെ ഒരു 10 ഓർത്തിരി, ആ 10 ഉണ്ടല്ലോ, 8547 34 കഴിഞ്ഞ പിന്നെ നമ്മുടെ 1075 അതാണ് നമ്പർ. ഇനി അതല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ നമ്മുടെ റെയിൻബോ എഫ് എം കൊച്ചിയുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ അവൈലബിൾ ആണ്. ഇനി അതല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പേജിലൊക്കെ നമ്മുടെ നമ്പർ അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണെങ്കിലും നമ്പർ വേഗം തന്നെ വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചോളൂ. അപ്പൊ നിങ്ങളുടെ മെസ്സേജൊക്കെ വായിക്കാൻ വേണ്ടി ഞങ്ങളുടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മാക്സിമം എല്ലാ മെസ്സേജും വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി കേൾക്കുന്ന ആർക്കെങ്കിലും ഒക്കെ അയക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അയച്ചോളൂ.
1: ഓക്കെ, ഒരു മെസ്സേജ് ഉണ്ട് കേട്ടോ, നമ്മുടെ ജിഷ ജോൺസൺ ആണ് പറഞ്ഞിരിക്കുന്നത്. ഹാവ് എ ഗ്രേറ്റ് ഡേ, നാളെ എന്റെ അമ്മച്ചിയുടെ ഓർമ്മ ദിനമാണ്. അമ്മച്ചി പോയിട്ട് 11 വർഷമാകുന്നു. അമ്മച്ചിക്കായിട്ട് ഒരു പാട്ട് വെക്കാമോ, എന്നെ അമ്മയെ ഒന്ന് കാണാൻ എത്ര നാളായി എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ്. നമ്മൾ എന്ന സിനിമയിലെ ഒരു ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്, ജിഷ ജോൺസൺ തിരുമുപ്പത്ത് നിന്ന്.
0: രണ്ട് പാട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ആ ഒരു പാട്ടാണ് നമ്മൾ ഇനി പ്ലേ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു മെസ്സേജ് സിനി ശിവദാസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, കോതപറമ്പിൽ നിന്ന്, ഓക്കെ, കൊടുങ്ങല്ലൂർ അമ്പലത്തിലാണ് എനിക്കൊരു പാട്ട് കേൾപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചു എന്നാണ് മെസ്സേജ്. കരിനീല കണ്ണഴുകി എന്നുള്ള പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. വാട്സപ്പ് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ ഒരു പാട്ട് സമ്മാനിക്കും എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ്. ഗുഡ് മോർണിംഗ് റെയിൻബോ, ഞാൻ സനുഷ, എന്റെ ചേച്ചിയുടെ മകൻ അദ്രിതിന് വേണ്ടിയിട്ട് തുടരെ മൂവിയിലെ ഒരു പാട്ട് ശാന്തമീ രാത്രിയിൽ ആ പാട്ടിന്റെ വേർഷൻ പ്ലേ ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, ബാക്കി മെസ്സേജിലേക്ക് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് നമുക്കൊരു പാട്ടിലേക്ക് പോകേണ്ട സമയമായിരിക്കണം. അപ്പൊ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ.
1: 8547341075 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാം.

0: നമുക്ക് പാലക്കാട് നിന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ ചോദിച്ചാൽ ആ ഒരു പാട്ടാണ് നമ്മൾ സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. 10:52
1: ആയിരിക്കും സമയമായി. അപ്പൊ അതിനു മുമ്പ് തന്നെ നമുക്ക് ബാക്കിയുള്ള മെസ്സേജുകളിലേക്ക് പോകാം. നാളെ എന്റെ ചേച്ചി തുമ്പി ചേച്ചിയുടെ പിറന്നാളാണ്. ചേച്ചിക്ക് തുമ്പി വാ തുമ്പക്കൂടത്തിൽ എന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് തമ്പുരു വട്ടേക്കുന്നം എടപ്പള്ളിയിൽ നിന്ന് മെസ്സേജ് ചെയ്തിരിക്കുന്നു. ഹരിത ഹരീഷ് സോൾട്ട് ആൻഡ് പെപ്പറിലെ ഒരു ഗാനം ചോദിച്ചിരിക്കുന്നു പള്ളിപ്പുറത്ത് നിന്ന്. പിന്നെ ആരതി വേണുഗോപാൽ മയൂഖം ഫിലിമിലെ ഭഗവതി കാവിൽ വെച്ചു എന്നൊരു ഗാനം ചോദിച്ചിരിക്കുന്നു.
0: യെസ്, അപ്പൊ എന്തായാലും നമ്മുടെ പ്രോഗ്രാം വൈകിട്ടുള്ള സമയമായിരിക്കുന്ന സമയത്ത് ഹായ് ജലീൽ ആൻഡ് ഉഷസ്, ഞാൻ സിൽഫ നെട്ടൂരിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് അയക്കുന്നത്. ഞാൻ കുറെ ദിവസമായി മെസ്സേജ് അയച്ചിട്ട് സ്ഥിരം ശ്രോതാവാണ്. നാളെ എന്റെ ചേട്ടന്റെ മകന്റെയും എന്റെ അങ്കിളിന്റെ മകന്റെയും ആദ്യ കുർബാന സ്വീകരണമാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു ക്രിസ്തീയ ഭക്തിഗാനം വെച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ്. ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ആർവിൻ. ആർവിൻ, ഓക്കെ. എന്തായാലും അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാല് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് മലയാളത്തിൽ സെപ്പറേറ്റ് എഴുതി വെച്ചിട്ട് ഇനി മാറിപ്പോണ്ടല്ലോന്ന് വിചാരിച്ചിട്ട്. അതുപോലെ തന്നെ കെയിൻ, CAIN, കെയിൻ. ഓക്കെ, അപ്പൊ എന്തായാലും കെയിനും ആർവിനും വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നു വർണ്ണപ്പകിട്ട് എന്ന സിനിമയിലെ പാട്ട് അനുപമ സ്നേഹ ചൈതന്യമേ ആ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്നാലും ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി ഈ ഒരു പാട്ട് എന്തായാലും പ്ലേ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു പാട്ടിലേക്ക് പോകാം. ഇനി ആരുടെയിലേക്ക് മെസ്സേജ് അയക്കാൻ വിട്ടുപോയിട്ട്, എനിക്ക് തോന്നുന്നു മാക്സിമം നമ്മൾ എല്ലാ മെസ്സേജും വായിച്ചു,
1: ഇനി
0: ആരുടെയും മെസ്സേജ് വിട്ടുപോയിട്ടില്ല എന്ന് തന്നെയാണ് വിശ്വാസം. ഇനി ആരുടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ലാസ്റ്റ് പ്ലേ ചെയ്യാൻ പോകുന്ന ആ ഒരു പാട്ട് സ്പെഷ്യലായിട്ട് അവർക്കും കൂടി വേണ്ടി ഈ പാട്ട് നമ്മൾ സമ്മാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം റെയിൻബോ എഫ് എം കൊച്ചി 107.5 മറ്റൊരു പ്രോഗ്രാമിലൂടെ. തൽക്കാലത്തേക്ക് ഞാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവുകയാണ്. പക്ഷെ ഉഷസ് പോകുന്നില്ല, ഇനിയിപ്പോ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ ആരെങ്കിലും പാട്ട് ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ
1: ചോയ്സ്
0: എന്ന പ്രോഗ്രാമുണ്ട്. അപ്പൊ അതാവുമ്പോൾ നിങ്ങൾക്ക് ഉഷസിന്റെ അടുത്ത് നേരിട്ട് സംസാരിക്കാം, വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം, ഒപ്പം ഉഷസിനെ കൊണ്ട് പാട്ടൊക്കെ പാടിക്കാം, കുറെ പാട്ടൊക്കെ പാടി തരും. നിങ്ങളെ പറയുന്ന ഏത് പാട്ടും പാടിത്തരും. ഞാൻ സത്യത്തിൽ ഈ ഒരു പ്രോഗ്രാമിൽ പാട്ട് പാടിക്കാന്നൊക്കെ വിചാരിച്ചു ഞാൻ കുറെ പ്ലാനിങ് ആയിട്ട് വരാറ്. പക്ഷെ ഇതിൽ ഒരു മണിക്കൂർ ഉള്ളത് കൊണ്ടാണ് സത്യത്തില് ഞാൻ അതിന് ഒരു ശ്രമം നടത്താത്തപ്പോ. എന്തായാലും 12 മുതൽ ഉഷസ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നല്ല നല്ല പാട്ടുകളൊക്കെ പ്ലേ ചെയ്ത് പാട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ, രാഗങ്ങളെ കുറിച്ചൊക്കെ സംശയങ്ങളുണ്ട്, ഇതൊക്കെ
1: ചോദിക്കാം.
0: അപ്പൊ എന്തായാലും കുറെ വിശേഷങ്ങളൊക്കെ പങ്കുകയായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം റെയിൻബോ എഫ് എം കൊച്ചി 107.5 മറ്റൊരു പ്രോഗ്രാമിലൂടെ. അപ്പോൾ തൽക്കാലത്തേക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞുകൊണ്ട് ഇതാ ഞങ്ങൾ രണ്ടുപേരും സൈനിങ് ഓഫ് ചെയ്യുകയാണ്. ഇറ്റ്സ് മീ ജലീൽ ആൻഡ് ഉഷസ് സൈനിങ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം സന്ദർശിക്കും. 1951 ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി രാജേന്ദ്രപ്രസാദ് പുനഃസ്ഥാപിച്ച ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തതിന്റെ 75 വാർഷിക ആഘോഷത്തിനാണ് പ്രധാനമന്ത്രി എത്തുന്നത്. നാസിക് TCSലെ ലൈംഗിക പീഡനം, മതപരിവർത്തനം തുടങ്ങിയ കേസുകളുമായി ബന്ധപ്പെട്ട് ഒളിവിൽ കഴിഞ്ഞിരുന്ന HR മാനേജർ നീതാ ഖാൻ അറസ്റ്റിൽ. കേസ് രജിസ്റ്റർ ചെയ്ത 40 ദിവസത്തിന് ശേഷമാണ് അറസ്റ്റ്. ആകാശവാണി 90 വാർഷികത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിച്ചു. 3.5 കിലോമീറ്റർ മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്ന് ആരംഭിച്ച് കൃഷിഭവൻ, റെയിൽഭവൻ, RBI സമുച്ചയം എന്നിവയുടെ മുന്നിലൂടെ ആകാശവാണി ഭവനിൽ തന്നെ സമാപിച്ചു. സംസ്ഥാന നിയമസഭ

0: ഇൽ പുതുതായി തിരഞ്ഞെടുത്ത 11 വനിതാ ജനപ്രതിനിധികളെ ആദരിക്കാൻ സപ്ലൈകോ വിമൻസ് 11 എന്ന പരിപാടി സംഘടിപ്പിക്കും. വനിതകൾക്ക് ഈ മാസം 11 മുതൽ 11 ദിവസത്തേക്ക് 11 തിരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ സപ്ലൈകോ ലഭ്യമാക്കുന്ന പരിപാടിയാണിത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 1050 പേർ ഹജ്ജ് തീർത്ഥാടനത്തിന് യാത്ര തിരിച്ചു. ഇന്ന് പുലർച്ചെ 350 വനിതാ തീർത്ഥാടകരുമായി ഒരു വിമാനം പുറപ്പെട്ടു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വൈകിട്ട് 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം.
1: ന്യൂസ് റെയിൻബോ. Musically yours. You are listening to Rainbow FM Kochi 107.5. ഉലക സഞ്ചാരം.
2: ഉലകം ചുറ്റി ഒരു സഞ്ചാരം. ഇത്

ഹലോ, നമസ്കാരം. ടി ഉലക സഞ്ചാരത്തിന്റെ പുതിയൊരു യാത്ര ഇവിടെ തുടങ്ങുവാണ് കേട്ടോ. യാത്ര കൊണ്ടുപോകാൻ എത്തിയിട്ടുള്ള ആളുടെ പേര് പതിവ് പോലെ തന്നെ വിനു എന്നാണ്. നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യാൻ വേണ്ടി പോവണേ. സമ്മർ വെക്കേഷൻ ഏറെക്കുറെ ഒരു പാതി കഴിഞ്ഞല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന പലരുമുണ്ട്. ചിലപ്പോൾ ചിലർക്ക് വെക്കേഷൻ വൈകിയായിരിക്കും തുടങ്ങിയിട്ടുണ്ടാകുക. അപ്പോൾ വെക്കേഷൻ വൈകി തുടങ്ങിയവർ മുന്നോട്ട് നോക്കുമ്പോൾ ഇതിപ്പോൾ ഒരുപാട് ദിവസമൊന്നും ഇല്ലല്ലോ സമ്മർ വെക്കേഷൻ, പറയുന്നതിന് മുമ്പേ കാര്യങ്ങളൊക്കെ തീർന്നു പോകുവാണല്ലോ എന്ന ചിന്തയിലും തീരാൻ പോകുന്ന ദിവസങ്ങളെ ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തുവാണ്. അപ്പോൾ വിഷമിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെക്കേഷന് നമ്മൾ പല കാര്യങ്ങൾ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തു എന്നുള്ളൊരു സന്തോഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം. അപ്പോൾ ടീം ഉലക സഞ്ചാരം എപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ളത് പോലെ തന്നെ വീണ്ടും വീണ്ടും പറയുന്നു, ഈ വെക്കേഷൻ കാലത്ത് ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു നാട് കാണണം. അപ്പോൾ പുതിയ കാഴ്ചകൾ പുതിയ അറിവുകളൊക്കെ ആയിട്ട് വെക്കേഷൻ കഴിഞ്ഞ് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ എല്ലാവരോടും പറയാൻ പുതിയൊരു നാടുണ്ടാകണം, ആ നാട്ടിൽ നമ്മൾ പോയി എന്നതിൻ്റെ തെളിവുകളുണ്ടാകണം. ഫോട്ടോസൊക്കെ ആയിട്ട് ചെല്ലണം. ഫോട്ടോ ഓക്കെ, ഫോണായിട്ട് ചെല്ലാൻ പറ്റില്ല, എന്നാലും അതിൻ്റെ ഫോട്ടോസൊക്കെ നമ്മളതിൽ ഉണ്ടാകണം, സ്റ്റോറിയൊക്കെ ഇട്ട് എല്ലാവരും കാണിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഈ വെക്കേഷൻ എത്രത്തോളം ഇടങ്ങളിൽ യാത്ര ചെയ്തു എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ പല വീടുകളിലും ആ ശരിയാണ്, പ്ലാനൊക്കെ ഇട്ടു, ഇതുവരെ നടപടി ആയില്ല എന്ന രീതിയിലുള്ള മറുപടികളൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ കുറേ ഇടങ്ങളിൽ യാത്രകൾ ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. നിരവധി യാത്ര ചെയ്യുന്നവരൊക്കെയുണ്ട്, അവർ വെക്കേഷന് കൂടുതലായിട്ട് യാത്ര ചെയ്യും. അങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരും പോയി കഴിഞ്ഞവരും അടുത്ത ഒരെണ്ണം കഴിഞ്ഞിട്ട് അടുത്തതിന് വേണ്ടി സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നവരും എല്ലാവരും ഒന്ന് മഴ നന്നായിട്ട് പെയ്യാൻ തുടങ്ങിയതിന് ശേഷം പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലാനാണ് ഇന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം പോകാനുള്ള യാത്രയല്ല, കുറച്ച് കഴിഞ്ഞിട്ട് പോകാനുള്ള യാത്രയാണ്. മഴയെന്ന് പറയുമ്പോൾ മഴ ശരിക്കും നമ്മളെപ്പറ്റിയൊക്കെ ആലോചിച്ച് തുടങ്ങിയിട്ടുള്ളൊരു സമയമാണല്ലോ. പല ദിവസങ്ങളിലും രാത്രി ഒന്ന് എല്ലാവരെയും തണുപ്പിച്ച് വന്നു പോകുന്ന മഴ പകൽ ദിവസങ്ങളിൽ കൂടി വരാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സോഫ്റ്റ് ലോഞ്ച് നടത്തി നമ്മളെ ഒന്ന് സന്തോഷിപ്പിച്ച് പോയിട്ട് ഇനി കംപ്ലീറ്റ് ആയിട്ട് വരുന്ന ദിവസങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുമല്ലോ. അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ പറയാറുള്ളത് പോലെ നമുക്ക് തൊട്ടടുത്തുള്ള ഇടുക്കിയിലേക്കുള്ള യാത്രകളൊക്കെ അത്യാവശ്യം മലനിരകളിൽ ഉണങ്ങി വരണ്ട് കിടന്ന ഇടങ്ങളിലൊക്കെ നല്ല പച്ചപ്പുല്ലുകൾ മുളച്ചു തുടങ്ങുന്ന അല്ലെങ്കിൽ വളരെ ഡ്രൈ ആയിട്ട് കിടന്നിരുന്ന വെള്ളച്ചാട്ടം എന്നുള്ള പേര് മാത്രം ബോർഡ് മാത്രം ഉണ്ടായിരുന്ന ഇടത്തൊക്കെ വെള്ളച്ചാട്ടങ്ങൾ ലൈവ് ആകാൻ തുടങ്ങുന്ന ഒരു സീസണിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോൾ ആദ്യത്തെ മഴ പെയ്ത് ഒരാഴ്ചത്തെ മഴ കഴിയുമ്പോൾ തന്നെ ഇത്തരം ഇടങ്ങളിലേക്കൊക്കെ യാത്ര തുടങ്ങിക്കൊള്ളാം. അതൊരു വല്ലാത്ത വൈബായിരിക്കും. ഒരുപാട് മഴ വരാനും പാടില്ല, മഴ ഇല്ലാത്ത അവസ്ഥയും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ പ്ലാനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് പോകാൻ പറ്റുന്ന ഒരു ട്രിപ്പാണ് നമ്മളിന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളിന്ന് നിഷാനിനെ കാണാൻ വേണ്ടി പോവുകയാണ്. ട്രിപ്പ് പോകുകയാണ് അല്ലെങ്കിൽ യാത്ര പോകുന്നു, കാഴ്ചകൾ കാണാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിഷാനിനെ കണ്ടിട്ട് തിരിച്ചു വരാൻ പോകുകയാണോ എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ, നിഷാനി എന്ന് പറഞ്ഞ ഒരാളല്ല കേട്ടോ. നിഷാനി എന്ന് പറഞ്ഞാൽ കർണാടകയിലെ മനോഹരമായ ഒരു ട്രക്കിംഗ് റൂട്ടാണ്, ഒരു മലയുടെ പേരാണ്. നിഷാനി മുട്ടയിലേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. ഈ കൊടവ ഭാഷയിൽ നിഷാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടയാളപ്പെടുത്തിയത് എന്നാണ് അർത്ഥം. പിന്നെ മുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്നാണ്, എല്ലാത്തിൻ്റെ എൻഡിൽ മുട്ടയുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ നിഷാനി മുട്ട കാണാൻ വേണ്ടി ഉള്ള ഒരു പ്ലാനുമായിട്ട് നമ്മൾ പോകുന്നു. ഒരുപാട് പേര് ട്രക്കിംഗ് നടത്താത്ത, നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഗൈഡിൻ്റെ സഹായത്തോടെ അനുമതിയോടുകൂടി മാത്രം കടക്കാൻ പറ്റുന്ന കാടാണ്, യാത്ര ചെയ്യാൻ പറ്റുന്ന റൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായ അനുമതിയോടുകൂടി നമ്മൾ നടത്തുന്ന യാത്ര, നമ്മൾ മാത്രമായി നടത്തുന്ന യാത്ര, അത് മഴ വന്നതിന് ശേഷം നടത്തുന്ന യാത്ര, അതാണ് ഇന്നത്തെ യാത്ര. കേട്ടുകൊണ്ടിരുന്നുള്ളൂ ഉലക സഞ്ചാരത്തിൻ്റെ യാത്രയോടെ തുടങ്ങുവാണ്. കൊണ്ടുപോകുന്ന ആൾ വിനുവാണ്.

ഈ ഉലക സഞ്ചാരത്തിന്റെ കർണാടക യാത്രയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ വീനുവുണ്ട്. നമ്മൾ കർണാടകയിലേക്ക് നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന യാത്ര നിഷാനിമുട്ടയിലേക്കാണ് എന്ന് പറഞ്ഞു. നിഷാനിമുട്ട എവിടെയാണ് കർണാടകയിൽ ഈ ഒരു മലസ്ഥിതി ചെയ്യുന്നത്, ഈ ഒരു ട്രക്കിംഗ് റൂട്ട് ഉള്ളത് എന്നൊക്കെ ആലോചിക്കുവാണെങ്കിൽ

നമുക്ക് ശരിക്കും അടുത്താണ്, നമുക്ക് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന കർണാടകയോട് വളരെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് ദൂരത്തേക്ക് നമ്മൾ പോകണ്ട. ഇപ്പം എറണാകുളത്ത് നിന്ന് ഒരു ഏകദേശം കിലോമീറ്റർ പറഞ്ഞാലേ 400 കിലോമീറ്റർ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഏരിയയിൽ ചെല്ലാൻ പറ്റും. ഒരു ശരാശരി വേഗത്തിലൊക്കെയാണ് വണ്ടി ഓടിക്കുന്നത്. ഇടയ്ക്ക് ചെറുതായിട്ടൊക്കെ ചായ കുടിക്കാൻ മാത്രമേ നിർത്തുള്ളൂ എങ്കിൽ ഒരു 10 മണിക്കൂർ കൊണ്ട് നമുക്ക് ചെല്ലാൻ പറ്റും. ഒരു രാത്രി കൊണ്ട് അവിടെ ചെല്ലാം, മല കയറി ഇറങ്ങാം, പിറ്റേ രാത്രി തിരിച്ചു വരാം. അങ്ങനത്തെ ഒരു പ്ലാനിൽ നമുക്ക് പോകാൻ പറ്റുന്ന യാത്രയാണ് കേട്ടോ. എറണാകുളത്ത് നിന്ന് നമ്മൾ നേരെ പുറപ്പെട്ടു കഴിഞ്ഞാൽ നാഷണൽ ഹൈവേ 66, അതായത് ദേശീയപാത NH 66 വഴി കോഴിക്കോടേക്ക് ചെല്ലുന്നു. അവിടെ നമ്മൾ കണ്ണൂർ ചെല്ലുന്നു. കണ്ണൂർ ചെന്നതിന് ശേഷം മട്ടന്നൂർ ഇരിട്ടി, പിന്നെ മാട്ടുമ്മൽ, ഭാഗമണ്ഡല എന്ന റൂട്ട് കയറി ഒരു 4 മണിക്കൂർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഏരിയയിൽ ചെല്ലാൻ പറ്റും. എവിടെയാണ് കറക്റ്റ് സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂർഗിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ ഉള്ളൂ. കൂർഗിൽ പോകാത്തവരാരും ഉണ്ടാവില്ല. കൂർഗിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും തിരക്കായിരിക്കും. കൂർഗ് കാണാൻ വരുന്നവരുടെ ഒരു വലിയ തിരക്കായിരിക്കും. കൂർഗ് അത്ര നല്ല സ്ഥലമാണല്ലോ. പക്ഷേ കൂർഗിൽ നിന്ന് 40 കിലോമീറ്റർ മാറി ഇങ്ങനെ ഒരു ട്രക്കിംഗ് പരിപാടി ഉണ്ട് എന്നും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മലയുണ്ടെന്നൊക്കെ കൂർഗിൽ വന്ന ആളുകൾക്കൊന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ 40 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ റോഡിലെ തിരക്ക് കുറയും, ഈ പറഞ്ഞ ട്രക്കിംഗ് റൂട്ടിൽ ആൾ കുറയും, അവിടെ ചെല്ലുമ്പോൾ നമ്മൾ മാത്രം ഉണ്ടാവുള്ളൂ. അതാണല്ലോ നമുക്ക് വേണ്ടത്. അങ്ങനെ അധികം ഒരുപാട് പേരൊന്നും വരാത്ത ഒരു കാട്ടുവഴിയിലൂടെ സഞ്ചരിച്ച് മലയുടെ മുകളിലേക്ക് കയറുക, അതും സാഹസികമായ യാത്രയിലൂടെ മലയുടെ മുകളിൽ കയറുക എന്നുള്ളൊരു പ്ലാനുമായിട്ട് ടീം ഉലകസഞ്ചാരത്തിൻ്റെ വണ്ടി മെല്ലെ പുറപ്പെട്ട് തുടങ്ങുകയാണോ. അങ്ങനെ നമ്മൾ ട്രക്കിംഗ് നടത്താൻ തീരുമാനിക്കുന്നു. തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കർണാടകയിൽ ഏറ്റവും ഒടുവിൽ കുറച്ച് ട്രക്കിംഗ് അപകടങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ വെളിച്ചത്തിൽ നിയമങ്ങളിലൊക്കെ കുറേ വ്യത്യാസം വന്നു. അതൊക്കെ ഞാൻ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ അല്ലെങ്കിൽ കുറച്ച് നാൾ മുൻപ് തന്നെ ചർച്ച ചെയ്ത് പോയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രക്കിംഗ് ഒക്കെ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സകല സംവിധാനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. ഓൺലൈനായിട്ട് ട്രിപ്പ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാടിൻ്റെ ഉള്ളിൽ, കർണാടകയിലെ ഏത് കാടിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാലും ഓൺലൈൻ ബുക്കിംഗ് വഴി മാത്രമേ നമുക്ക് കാടിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. നമ്മൾ നേരെ aranyavihara.karnataka.gov.in സൈറ്റ് എടുക്കുന്നു. ഏത് കാട്ടിലേക്കാണോ നമുക്ക് പോകേണ്ടത്, ഏത് റൂട്ടാണോ നമുക്ക് പോകേണ്ടത്, അതിൻ്റെ വിശദ വിവരങ്ങളെല്ലാം നോക്കിയിട്ട് ട്രിപ്പ് ബുക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന, പോകാൻ ഉദ്ദേശിക്കുന്ന നിഷാനിമുട്ട കാടിൻ്റെ അല്ലെങ്കിൽ മലനിരകളുടെ മുകളിലേക്ക് നടത്തുന്ന ഗൈഡോട് കൂടിയ ട്രക്കിംഗ് ബുക്ക് ചെയ്യുന്നു. ബുക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ യാത്ര പുറപ്പെടുന്നത്. അതിമനോഹരമായ യാത്രയാണ്, സാഹസികമായ യാത്രയാണ്, ഒരുപാട് പേർ കൂടെ ഇല്ലാത്ത യാത്രയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോൾ ആ ഒരു കാടിൻ്റെ ഈ മലയുടെയൊക്കെ പരിസര പ്രദേശത്ത് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള യാത്രകളാണല്ലോ നമുക്ക് കൂടുതൽ ഇഷ്ടം. അധികമാരും സഞ്ചരിക്കാത്ത കർണാടക കാടുകളുടെ ഉള്ളിലൂടെ മലയുടെ മുകളിലേക്കുള്ള ടീം ഉലക സഞ്ചാരത്തിൻ്റെ യാത്രയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് വിനുവാണ്.

ടി ഉലകസഞ്ചാരത്തിന്റെ കർണാടക യാത്രയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ വിനുവുണ്ട്. നമ്മൾ കർണാടകയിലെ കാടിനുള്ളിലൂടെയുള്ള യാത്രയിലാണ്. നിഷാനി മുട്ട എന്ന് പറഞ്ഞ മലയുടെ മുകളിലേക്കുള്ള യാത്ര ശരിക്കും പറഞ്ഞാൽ തുടങ്ങി. ചെക്ക് പോസ്റ്റ് നമുക്ക് മുന്നിൽ തുറന്നു തന്നിട്ടുണ്ടോ? കൂടെ ഗൈഡുണ്ട്, ഗൈഡിന്റെ കൂടെ നമ്മളുണ്ട്. അപ്പോൾ കർണാടകയിലെ ഏറ്റവും ഒടുവിൽ വന്ന കാടിന്റെ ഉള്ളിൽ കയറുന്നതുമായി ബന്ധപ്പെട്ട നിയമപ്രകാരം ഗൈഡ് മുന്നേ നടക്കും, വരിവരിയായിട്ട് ബാക്കിയുള്ളവർ പുറകെ നടക്കും, ഏറ്റവും പുറകിൽ മറ്റൊരു ഗൈഡ്, അങ്ങനെ രണ്ട് ഗൈഡ്, ബാക്കി നമ്മൾ, അങ്ങനെ ഒരു പോക്കാണ്. ശരിക്കും വളരെയധികം ആവേശകരമായ പോക്കാണെങ്കിലും സാഹസികമായിട്ടുള്ള പോക്കാണ്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൊടും കാടിൻ്റെ ഉള്ളിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ആദ്യം കാടും നമ്മളും, നാട്ടിൽ നിന്ന് എത്തിയ നമ്മളും തമ്മിലുള്ള ഒരു കൂടിച്ചേരലുണ്ടല്ലോ. അപ്പോൾ കൂടിച്ചേരലിന് ഏറ്റവും ആദ്യം കൊടുങ്കാട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കതങ്ങ് സെറ്റായില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം കാപ്പിത്തോട്ടങ്ങളാണ്. അപ്പോൾ നമ്മൾ, ഇത് തോട്ടമല്ലേ, ഇതിപ്പോൾ കാടെന്ന് പറയാൻ പറ്റില്ലല്ലോ, കാട് പിടിച്ച് കിടക്കുന്ന തോട്ടം അങ്ങനെ വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ കാപ്പിത്തോട്ടത്തിൻ്റെ ഇടയിലൂടെയുള്ള ഒരു വഴി, റോഡെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ചെറിയ വഴി, അതിലൂടെ നമ്മളിങ്ങനെ പോയി പോയി പോയി മുന്നോട്ട് നീങ്ങുമ്പോളേ ഈ കാപ്പിച്ചെടിയുടെ പൂക്കളുടെ അത് വിരിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ലൊക്കെ അടിച്ചു തുടങ്ങും. കാപ്പിത്തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന കാപ്പിപ്പൂക്കളുടെ മണം, അപ്പോൾ അതൊക്കെ ഇഷു, ഇതിന് ഇങ്ങനെ മണമൊക്കെ ഉണ്ടായിരുന്നല്ലേ എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് തുടങ്ങുന്ന സമയമാണ്. കാടിൻ്റെ ഗന്ധവും കാടിൻ്റെ ശബ്ദവും ഒക്കെ ആസ്വദിച്ച് തുടങ്ങുന്നതിന് വേണ്ടി നമ്മൾ നമ്മളുടെ മനസ്സിനെയൊക്കെ ഇങ്ങനെ പരിവപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് മുന്നോട്ട് നീങ്ങുന്നു. മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ കാപ്പിച്ചെടികളൊക്കെ പുറകിലേക്ക് പോയി പോയി പോയി കാപ്പിച്ചെടികൾ മൊത്തത്തിൽ തീർന്നു. ഇനി അങ്ങോട്ടേക്ക് നിബിഡവനമാണ് എന്ന് പറഞ്ഞാൽ വണ്ണം കൂടിയ ഉയരം കൂടിയ മരങ്ങൾ നിൽക്കുന്ന ശരിക്കും കാട്, അക്ഷരാർത്ഥത്തിൽ കാട്, കാട്ടിലേക്ക് കയറുകൊണ്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു ഇഷ്ടവും രസമൊക്കെ തോന്നിത്തുടങ്ങി. കാരണം ഇതാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. നമ്മൾ പ്രതീക്ഷിച്ചതെന്തോ അത് നമുക്ക് കിട്ടിത്തുടങ്ങുകയാണ്. കാടിൻ്റെ ഉള്ളിലൂടെ നടന്നു തുടങ്ങുന്നു. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ മുകളിലേക്ക് നോക്കിയാണ് നടക്കുന്നത്. കാരണം അത്രത്തോളം ഉയരം കൂടിയ മരങ്ങൾ കാണുമ്പോൾ അതിങ്ങനെ എല്ലായിടത്തും ഒരു പക്ഷെ കാണാത്തത് കൊണ്ട് കൂടിയുള്ള ഒരു രസമാണ് കേട്ടോ. ഒരുപാട് പക്ഷികളുടെ ശബ്ദങ്ങൾ കേൾക്കുന്നു, മൃഗങ്ങളുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല, കേൾക്കാതിരിക്കട്ടെ, അതാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. ഈ കാടിൻ്റെ ഉള്ളിൽ ആനയും കാട്ടുപന്നിയൊക്കെ ഉറപ്പായിട്ടും കാണാൻ സാധ്യതയുണ്ട് ഈ ട്രക്കിങ്ങിൽ എന്നാണ് പൊതുവെ പറയാറ്. നമ്മളിതുവരെ കണ്ടില്ല. മുന്നോട്ട് നീങ്ങിയ ആ ഒരു അത്യാവശ്യം ഉയരം കൂടിയ മരങ്ങൾ അല്ലെങ്കിൽ ഇടതിങ്ങി നിൽക്കുന്ന മരങ്ങളുടെ ഏരിയ കഴിഞ്ഞാൽ ഇനി മൊട്ടക്കുന്നുകളുടെ വരവാണ്. നമ്മൾ അതിരാവിലെ തുടങ്ങുന്ന യാത്ര, ഇത് അത്യാവശ്യം ഒരു ദിവസം മൊത്തത്തിലെടുത്ത് നടത്തേണ്ട യാത്രാ പരിപാടികളുടെ ലിസ്റ്റിൽ പെടുത്താവുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സൂര്യനെ ഉദിച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഈ മൊട്ടക്കുന്നിലേക്ക് എത്തുന്നത്. സൂര്യൻ ഉദിച്ചെന്ന് പറഞ്ഞാൽ സൂര്യൻ അത്യാവശ്യം ഉയർന്നു കഴിയുമ്പോഴത്തേക്കും, അപ്പോൾ ചൂടും ചെറുതായിട്ട് വന്നു തുടങ്ങും. മൊട്ടക്കുന്ന് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാരണം ഒരുപാട് വിസിബിലിറ്റി ഉണ്ട്, എല്ലായിടത്തേക്കും കാഴ്ചകൾ കാണാൻ പറ്റുന്നു. അപ്പോൾ മലനിരകളുടെ ഭംഗി കാണുന്നു. ദൂരെ നോക്കുമ്പോൾ ഉയരത്തിലായിട്ട് നമ്മൾക്ക് ചെന്നെത്തിപ്പെടേണ്ട ഇതാണ് നിഷാനിമുട്ട എന്ന് നമ്മൾ തന്നെ മനസ്സിൽ വിചാരിക്കുന്ന തരത്തിൽ ആ ഒരു നിഷാനിമുട്ടയുടെ ഏറ്റവും ടോപ്പ് കാണാൻ പറ്റുന്നു. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അത്യാവശ്യം നല്ല കാഴ്ചകളാണെങ്കിലും സൂര്യൻ്റെ ചാർജ് കുറച്ച് കൂടിയോ എന്നൊരു തോന്നലും വരുന്നുണ്ട്. കാരണം നമ്മളും കായികാധ്വാനപരമായിട്ടുള്ള പരിപാടിയാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൂര്യൻ ചൂട് തരുന്നു, നമ്മൾ നടന്ന് കഷ്ടപ്പെടുന്നു, നടന്ന് നടന്ന് നടന്ന് മുകളിലേക്ക് അല്ലെങ്കിൽ മുന്നിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയുണ്ട്. പുൽമേടുകളിലൂടെയുള്ള യാത്രയാണ്, കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ടുള്ള യാത്രയാണ്. ഇപ്പോൾ വേനൽ കഴിഞ്ഞ് ഒരു നൂൽ മഴയൊക്കെ കിട്ടിത്തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു സമയത്താണ് പോകുന്നതെങ്കിൽ ഈ യാത്രയും അതിഗംഭീരമായിരിക്കും. ഓപ്പൺ സ്പേസിലൂടെയുള്ള യാത്രയാണ്. കേട്ടുകൊണ്ടിരുന്നോളൂ ഉലക സഞ്ചാരമാണ്. കൂടെ

ഈ ഉലക സഞ്ചാരത്തിന്റെ കർണാടക യാത്രയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ വീനുമുണ്ട് നമ്മൾ നിശാനുമൊട്ട കുന്നിന്റെ മുകളിലേക്ക് അല്ലെങ്കിൽ മലയുടെ മുകളിലേക്കുള്ള യാത്രയിലാണ്. കാട്ടുവഴികളിലൂടെ അല്ലെങ്കിൽ മലയുടെ മുകളിലേക്ക് കഷ്ടപ്പെട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയുണ്ടോ. നിബിഡ് വനം കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ടേക്ക് മൊട്ടക്കുന്നുകളാണ് എന്ന് പറഞ്ഞു. മൊട്ടക്കുന്നുകൾ കാണാൻ നല്ല

ഇട്ടുകഴിഞ്ഞാൽ നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തം നമ്മൾ നനയേണ്ടി വരും. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ആ ഒരു ചൂടിന് ചെറിയൊരു ശമനമൊക്കെ ഉണ്ടാകും. പക്ഷേ പെരുമഴക്കാലത്ത് ഇങ്ങോട്ടേക്ക് നമ്മളെ കയറ്റില്ല. അത് അപകടം പിടിച്ച പരിപാടി ആയതുകൊണ്ട് നല്ല മഴക്കാലം വരുമ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല. നമ്മൾ പോകുമ്പോൾ ചെറിയൊരു മഴ കിട്ടിക്കഴിഞ്ഞാൽ അത് അടിപൊളിയായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് നടന്ന് ഏറെക്കുറെ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ 4800 അടി ഉയരത്തിലെത്തണം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഉയരത്തിലേക്ക് ചെല്ലണം. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബ്രഹ്മഗിരി വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാടുകൾക്കുള്ളിലൂടെയാണ് കേട്ടോ. യുനെസ്കോ പൈതൃക പട്ടികയിലേക്ക് ഇടം പിടിച്ചിട്ടുള്ള കാടാണ് അല്ലെങ്കിൽ മലനിരകളാണ്. അത്രത്തോളം ഭംഗിയാണ് ഇവിടെ. ഇവിടെ അടിപൊളിയാണ്. നമ്മളിങ്ങനെ മുകളിലേക്ക് കയറി കയറി കയറി ഈ ഒരു 4800 അടി ഉയരത്തിലേക്ക് എത്തുന്ന ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം കഷ്ടപ്പെട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് ചെല്ലാൻ പോകുന്നത്. നിശാനുമുട്ടയുടെ മുകളിലേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോഴാണ് ഇത് വരേണ്ട സ്ഥലം തന്നെയായിരുന്നല്ലോ, ഇത്രയും കാലം നമ്മൾ എവിടെയായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും കാലം ഈ മലനിരകൾ എവിടെയായിരുന്നു, കൂർഗ് വരെയൊക്കെ നമ്മൾ എത്ര തവണ വന്നിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് ഇത്ര അടുത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് അറിഞ്ഞില്ലല്ലോ. ഇത്തരം ചിന്തകളൊക്കെ മനസ്സിലേക്ക് എത്താൻ പോകുന്നത്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ മലനിരകളോട് ഭൂമിക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു ഭംഗിയാണ്. ചുറ്റും ഒരുപാട് ഒരുപാട് മലനിരകൾ തന്നെ അതിരിടുന്ന കാഴ്ചകൾ കാണാൻ പറ്റുന്നു. നമ്മൾ നിൽക്കുന്നത് കർണാടകയിലാണെങ്കിലും ഒരു ആംഗിളിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് മുഴുവൻ കേരളത്തിലെ മലനിരകളാണ്. രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ അതിരിടുന്ന മലനിരകൾ ഇങ്ങനെ ഒരുപാട് ഒരുപാട് എണ്ണം കിടക്കുന്ന കാഴ്ചയും മേഘം തൊട്ട് മുകളിൽ, അതായത് നമ്മളെ തൊട്ട് തൊട്ടില്ല എന്ന രീതിയിൽ നിൽക്കുന്ന കാഴ്ചയും നല്ല കാറ്റും അത്യാവശ്യം നല്ല മനോഹരമായ കാറ്റും പച്ച പുതച്ച് കിടക്കുന്ന, അതായത് പുൽമേടുകൾ നിറഞ്ഞ ഒരുപാട് മലനിരകൾ, താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നടന്നു വന്ന ഭീകരമായിട്ടുള്ള കാട് അതെല്ലാം കാണാൻ പറ്റുമാണ്. ഒരിടത്തും ഒരു വീട്, കെട്ടിടം, വണ്ടി, റോഡ് ഇങ്ങനത്തെ ഒന്നും കാണാൻ പറ്റുന്നില്ല. പ്രകൃതിയായിട്ട് ഉണ്ടാക്കി തന്ന കാഴ്ചകൾ മാത്രം നോക്കിക്കൊണ്ട് വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു ആംബിയൻസിൽ നമുക്കിങ്ങനെ 360 ചുറ്റും കറങ്ങി നോക്കുകയാണ് എന്തെങ്കിലുമൊക്കെ എവിടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു ചിന്തയിൽ. വളരെ മനോഹരമാണ്, നല്ല ഗംഭീരമായിട്ടുള്ള കാഴ്ചകൾ തന്നെ തരുന്ന ഇടമാണ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളോട് ചെല്ലുമ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ തിരിച്ചു പോരുമ്പോഴും വേറെ ആരെയും പോകുന്നവരെയും വരുന്നവരെയും ഒന്നും കാണില്ല. ശരിക്കും ഓൺലൈൻ ബുക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന കാട് യാത്രയാണെങ്കിലും ഒരുപാട് പേരൊന്നും ഒരുപക്ഷെ അങ്ങോട്ട് ചെന്നിട്ടില്ല. ഇനിയിപ്പോൾ ഒരുപാട് പേർ ചെന്നെത്തിപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഇനി കുറച്ച് കളയുമ്പോൾ നല്ല തിരക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തിരക്ക് വരുന്നതിന് മുൻപേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, കലക്കനായിരിക്കും കിടലനായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ മെല്ലെ മലയിറങ്ങാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് ഒരുപാട് കാഴ്ചകൾ കാണിച്ചു തരുന്ന ഇടമാണ്. മഞ്ഞുകാലം, അതായത് നമ്മളുടെ ഒരു നവംബർ ഡിസംബർ മാസത്തിലൊക്കെ വളരെ നല്ല രീതിയിൽ വളരെ ഒരു തണുപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയ മരവിപ്പൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റുന്നൊരു യാത്രയാണ്. മൺസൂൺ വരുമ്പോൾ മാത്രമാണ് ഈ ഒരു യാത്രയ്ക്ക് വിലക്കുള്ളത്, അങ്ങോട്ടേക്ക് കയറ്റി വിടായികയുള്ളത്. ബാക്കി എല്ലാ സമയത്തും നമുക്ക് പോകാൻ പറ്റും. ഇപ്പോഴൊക്കെ പോയി കഴിഞ്ഞാൽ പുൽമേടുകൾക്ക് എല്ലായിടത്തും പച്ചപ്പ് കാണാൻ പറ്റില്ല. പക്ഷേ ഒരു സെറ്റ് മഴ പെയ്ത് കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇത്രത്തോളം മനോഹരമായ മലനിരകൾ ആസ്വദിക്കാൻ പറ്റുന്ന മറ്റൊരിടം ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ചുറ്റും തൊട്ടടുത്തൊന്നും വേറെ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ കലക്കനൊരു യാത്ര ആസ്വദിച്ചതിൻ്റെ സന്തോഷത്തിൽ തന്നെയാണ് നമ്മൾ തിരിച്ചിറങ്ങുന്നത്. സൂര്യോദയോ അസ്തമയോ ഒന്നും നമുക്കവിടെ കാണാൻ പറ്റിയില്ല. കാരണം നല്ല യാത്ര നടത്തിയാണ് ഏറ്റവും ടോപ്പിലേക്ക് ചെല്ലുന്നത്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഇത്രയും വലിയ യാത്ര നടത്താൻ നമുക്ക് പറ്റാത്തതുകൊണ്ടും സൂര്യൻ അസ്തമിക്കുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ തിരിച്ചിറങ്ങുമ്പോൾ രാത്രിയായി ഇരുട്ടായി പോകും എന്നുള്ളതുകൊണ്ടും, ഇരുട്ടായി കഴിഞ്ഞാൽ അവിടെ വന്യജീവികൾ വന്യമൃഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടും സൂര്യനെ ഉദിപ്പിക്കലും അസ്തമിപ്പിക്കലും നമുക്കവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയും വേണമല്ലോ, അങ്ങനെ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മളവിടെ ചെന്നിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് സൂര്യൻ ഇവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ എന്ത് ഭംഗിയായിരിക്കുമല്ലേ, അല്ലെങ്കിൽ സൂര്യൻ നമ്മൾക്ക് എതിർവശത്ത് ഇങ്ങനെ അസ്തമിക്കുന്നത് കാണാൻ എന്ത് രസമായിരിക്കുമല്ലേ. അത് നേരിട്ട് കാണാതെ മനസ്സിൽ അത് കൊണ്ടുവന്നിട്ട് നമ്മൾ മെല്ലെ മലയിറങ്ങുകയാണ്. ഇത്രയും നേരം കർണാടകയിലൂടെ ചുറ്റിക്കറക്കിയത് വിനുവാണ്. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5.

0: ആകാശവാണി FM റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice. Your choice.

ഹായ്, ഹലോ, നമസ്കാരം. അങ്ങനെ സമയം 12 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിരിക്കുകയാണ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5-ൽ ഇനി യുവർ ചോയ്സിന്റെ നേരമാണ്. അപ്പോൾ ഇഷ്ടമുള്ള പാട്ടുകളെ ചോദിക്കാനുള്ളൊരു സമയമാണ്. അപ്പോൾ നേരത്തെ വാട്സാപ്പിൽ കുറച്ച് പേരൊക്കെ മെസ്സേജ് ചെയ്തിട്ട് എല്ലാവരുടെയും പാട്ടുകളൊന്നും നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലേ. അപ്പോൾ അവർക്കും ഒരവസരമാണ്, ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാനുള്ളൊരു സമയമാണ്. അപ്പോൾ വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101. നമ്പർ ഇതാണ്, 0484-242-8101. ഇഷ്ടപ്പെട്ട പാട്ടുകൾ, പലതരത്തിലുള്ള പാട്ടുകളുണ്ടല്ലേ. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ചോദിക്കാം, ഒപ്പം തന്നെ അത് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയും ചെയ്യാം. ഒപ്പം നിങ്ങളുടെ വിശേഷങ്ങൾ പറയാം. അത്യാവശ്യം പാടുന്നവരാണെങ്കിൽ രണ്ടുപേരെ പാടുകയൊക്കെയും ചെയ്യാം കേട്ടോ. അപ്പോൾ വിളിക്കാം, വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484-242-8101. യുവർ ചോയ്സിലൂടെ ഇന്ന് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ വെച്ചുതരാനായിട്ട് കൂടെയുള്ളത് ഞാൻ ആർജി ഉഷസ് ആണ്. സോ കേട്ടുകൊണ്ടിരിക്കും ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5-ൽ യുവർ ചോയ്സ്.

0: സാധ്യം.
1: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 ലോ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂ

0: tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5. മ്യൂസിക്കലി യുവേഴ്സ്. യെസ്, അങ്ങനെ സമയം 12 മണി കഴിഞ്ഞ 17 മിനിറ്റ് ആയിരിക്കുകയാണ്. ആകാശവാണി കൊച്ചി എഫ്എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു യുവർ ചോയ്സ്. യുവർ ചോയ്സിലൂടെ ഇഷ്ടപ്പെട്ട ഗാനം ചോദിക്കാനായിട്ട് ആദ്യത്തെ കോളർ എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ, നമസ്കാരം. ഇതാരാണ്? മെയ്സി. ഓക്കെ, എന്തൊക്കെയാണ് വിശേഷങ്ങള്? ക്ലിയർ അല്ല, ഒന്ന് ഉറക്കെ പറയാമോ? ക്ലിയർ അല്ല, ഒന്ന് ഉറക്കെ പറയാമോ? തിരിയുന്നില്ലേ, ഒട്ടും കേൾക്കുന്നില്ലേ? ഹലോ, ക്ലിയർ അല്ല. ഓക്കെ, പാട്ട് പാടുന്ന ആളാണോ? നാലുപേര് പാടും. എങ്ങനെയുള്ള പാട്ടുകളാണ് ഇഷ്ടം? എനിക്കിഷ്ടമുള്ള പാട്ട് ഞാൻ വെക്കാം. ഓക്കെ, മെയ്സിക്ക് അവിടെ ഇഷ്ടമുള്ള പാട്ട് എങ്ങനെയുള്ള പാട്ടുകളാണ് ഇഷ്ടം? പഴയ പാട്ടുകളാണോ പുതിയ പാട്ടുകളാണോ ഇഷ്ടം? ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ഒരു രണ്ടുപേര് പാടിക്കോളൂ.

0: ഹലോ.
1: മതിയല്ല.
0: ആ മതി മതി, രണ്ടു വരിയാണ് ഞാൻ പറഞ്ഞത്. എന്നാലും നന്നായിട്ട് പാടിയിട്ടോ. ഓക്കെ, അപ്പോൾ ഒരു നല്ലൊരു പാട്ട് വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.

0: സമയം അങ്ങനെ 12 മണി കഴിഞ്ഞ 29 മിനിറ്റ് ആയിരിക്കുകയാണ്. യുവർ ചോയ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101. 0484-242-8101. നമുക്ക് അടുത്ത കോളർ ഉണ്ട് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: ഹലോ, നമസ്കാരം. ഞാൻ കോട്ടയം ജയാണ്.
0: ജയ, എന്തൊക്കെയാണ് വിശേഷങ്ങള്? എന്താ ചെയ്യണേ?
1: ഞങ്ങളുടെ വീട്ടിൽ പലഹാരത്തിന്റെ പരിപാടിയാണ്.
0: എന്തൊക്കെ പലഹാരം ഉണ്ടാക്കും?
1: കുഴലപ്പം ഉണ്ടാക്കും, ചീട, അച്ചപ്പം, അങ്ങനെ ഐറ്റംസ്.
0: കുറെ പേരുണ്ടോ?
1: ആ, 2-3 പേരുണ്ട്.
0: വീട്ടിൽ തന്നെയാണോ?
1: ചേച്ചി, തങ്കമ്മ ചേച്ചി, ജീവിത, പിന്നെ എന്റെ അമ്മയുണ്ട് കനവമ്മ, പിന്നെ എന്റെ ഹസ്ബൻഡ് വിനോദ്, പിന്നെ മോളുണ്ട്, മോള് വിചിത്ര.
0: ഓക്കെ, എല്ലാവരും കൂടെ വീട്ടിൽ തന്നെയാണോ?
1: ആ, അതെ.
0: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്? ആ പാട്ടാണ് വേണ്ടത് അല്ലേ? ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടാണോ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് കൊടുക്കാം കേട്ടോ. താങ്ക് യു.

0: मुक्त भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते, टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जीत और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन-जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: न्यूज, व्यूज, एंटरटेनमेंट,
4: दिस इज
3: Rainbow FM 107.5. Musically yours.
5: യെസ്, അങ്ങനെ സമയം 12 കഴിഞ്ഞ് 38 ആയിരിക്കെയാണ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു യുവർ ചോയ്സ്. നമുക്ക് അടുത്ത കോളർ ഉണ്ട്, നോക്കാം. ഹലോ,
6: നമസ്കാരം.
5: ഇതാരാണ്? ഷീന. എവിടുന്നാണ് വിളിക്കുന്നത്? കൊച്ചാല അല്ലേ. ഓക്കെ, എന്താ ചെയ്യണേ? കൊന്ത ചെയ്യല് അല്ലേ. അപ്പൊ ഒരു ദിവസം എത്ര കൊന്ത ഉണ്ടാക്കും?
6: അത് അങ്ങനല്ല, എല്ലാ പണി ഉണ്ടാവും, ഒട്ടിക്കണ പണി
5: ഉണ്ടാവും, എല്ലാ പണി. എല്ലാവരും കൂടിയാണോ? കൊറേ പേരുണ്ടോ?
6: 4 പേരുണ്ട്.
5: വീട്ടിലാണോ അതോ വേറെ ഏതെങ്കിലും സ്ഥലത്താണോ?
6: വീട്ടിലല്ല, ഞങ്ങളുടെ വീടിന്റെ അടുത്ത് വേറൊരു വീട്ടില്.
5: ഓക്കെ, അവിടെ എത്ര പേരുണ്ട്?
6: അവിടെ ഇപ്പൊ ഉണ്ട്, ഇവിടെ 3 പേര്.
5: അവരെ, അവരുടെ പേരൊക്കെ പറഞ്ഞേ.
6: പ്രീതി, രേഖ, അഞ്ജു.
5: അഞ്ജു. ഓക്കെ, അപ്പൊ ഡെയിലി ഉണ്ടാവാറുണ്ടോ?
6: ഓണർ ഡെയ്സി.
5: ഡെയിലി പോവോ അപ്പൊ? ഇപ്പോ പണിസ്ഥലത്താണോ? ജോലി സ്ഥലത്താണോ ഇപ്പോ? ഓക്കെ, അപ്പൊ എപ്പോഴും റേഡിയോ വെക്കാറുണ്ടോ? എപ്പോഴും റേഡിയോ വെക്കാറുണ്ടോ? പാട്ട് പാടുന്ന ആളാണോ? പാടില്ല, പാട്ട് ആസ്വദിക്കുള്ളൂ അല്ലേ. ശരിയാവില്ല. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്? വീട്ടിൽ പാടുള്ളോ, പുറത്ത് പാടില്ല. ഓക്കെ, ഏത് പാട്ടാ ഇന്ന് വേണ്ടത്? അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ. ഈ പാട്ടല്ലേ, രമണി ചേച്ചിക്ക് വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ രമണി ചേച്ചിക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഈ പാട്ട് കൊടുക്കാം. ഓക്കെ, താങ്ക് യു.

0: നിനച്ചുപോയി.
1: ന്യൂസ്, വ്യൂസ്, എന്റർടൈൻമെന്റ്. This is Rainbow FM 107.5. Musically yours.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷം തെളിയിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ തേടി ടി വി കെ. പശ്ചിമബംഗാളിൽ ബിജെപി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ സുസ്ഥിരതയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേരളത്തിൽ വേനൽമഴ ശക്തം. വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹാൻഡ വൈറസിനെതിരെ ജാഗ്രത ശക്തമാക്കി ലോകാരോഗ്യ സംഘടന. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ കൈക്കൊള്ളുമെന്നാണ് റിപ്പോർട്ടുകൾ. കോൺഗ്രസ് നിയമസഭാകക്ഷി യോഗം ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. നിയുക്ത എംഎൽഎമാരുമായും ഘടകകക്ഷി നേതാക്കളുമായും ഹൈക്കമാൻഡ് നിരീക്ഷകർ കൂടിക്കാഴ്ച നടത്തി അഭിപ്രായം ആരാഞ്ഞു. നിയമസഭാകക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ എഐസിസി അധ്യക്ഷനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയത്തിന് നിയമസഭാകക്ഷി യോഗം ഇന്നലെ അംഗീകാരം നൽകിയിരുന്നു. നിരീക്ഷകർ റിപ്പോർട്ട് എഐസിസി അധ്യക്ഷന് കൈമാറി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ, കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കളിൽ ആര് വേണമെന്ന കാര്യത്തിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം വൈകാതെ അറിയിക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുകയാണ്. സർക്കാർ രൂപീകരണത്തിന് അനുമതി തേടി തമിഴ് വെട്രി കഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി ഇന്നലെ വീണ്ടും കൂടിക്കാഴ്ച നടത്തി. എന്നാൽ കേവല ഭൂരിപക്ഷം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ ടി വി കെയ്ക്ക് സാധിച്ചില്ല. 118 എംഎൽഎമാരുടെ പിന്തുണയാണ് ഭൂരിപക്ഷം.

മത്സരത്തിന് വേണ്ടത്. 108 സീറ്റിൽ വിജയിച്ച ടി വി കെയ്ക്ക് കോൺഗ്രസിന്റെ 5 എംഎൽഎമാർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടി വി കെയെ പിന്തുണയ്ക്കണോ എന്ന കാര്യത്തിൽ സിപിഐ, സിപിഐ, സിപിഐഎം, വി സി കെ എന്നീ പാർട്ടികൾ ഇന്ന് നിയമസഭാ കക്ഷി യോഗം ചേർന്ന് തീരുമാനമെടുക്കും. ഡി എം കെയുടെയും എ ഐ എ ഡി എം കെയുടെയും നിയമസഭാ കക്ഷി യോഗങ്ങൾ ഇന്നലെ ചേർന്നിരുന്നു. പശ്ചിമബംഗാളിൽ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി ബിജെപി നിയമസഭാ കക്ഷി യോഗം ഇന്ന് ചേരും. കേന്ദ്ര

0: പശ്ചിമബംഗാളിൽ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി ബിജെപി നിയമസഭാ കക്ഷി യോഗം ഇന്ന് ചേരും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിലാണ് കൊൽക്കത്തയിൽ യോഗം ചേരുന്നത്. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നാളെ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങി മുതിർന്ന ബിജെപി നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎ തുടർച്ചയായ മൂന്നാം തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി ബിജെപി നിയമസഭാ കക്ഷി യോഗം മറ്റന്നാൾ ചേരും. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ സുസ്ഥിരതയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്കുകൾ പ്രകാരം 2026 ആഗോള സാമ്പത്തിക വളർച്ചയുടെ 17% ഇന്ത്യയിൽ നിന്നായിരിക്കുമെന്ന് അദ്ദേഹം സുരിനാമിൽ നടന്ന ചടങ്ങിൽ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ തുടരുകയാണെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി.
1: India contributes to the 17% of the total global growth. We help to de-risk the international economy. We are trying to create a global footprint so that our impact on the international economy and the de-risking of the world is as impactful, as far-reaching as possible.
0: കുടിയേറ്റക്കാരുടെ സംരക്ഷണം, മനുഷ്യക്കടത്ത് തടയൽ തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് കുടിയേറ്റത്തോടുള്ള ഇന്ത്യയുടെ സമീപനമെന്ന് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. യു എൻ ദൌത്യത്തിന്റെ ഭാഗമായി ന്യൂയോർക്കിൽ നടന്ന രണ്ടാമത് അന്താരാഷ്ട്ര കുടിയേറ്റ അവലോകന ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ക്രമരഹിതമായ കുടിയേറ്റം, സാമൂഹിക സംരക്ഷണത്തിലെ വിടവുകൾ തുടങ്ങിയവ പരിഹരിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഭാവിക്ക് അനുയോജ്യമായതുമായ സംവിധാനം രൂപപ്പെടുത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: Our approach to migration governance is anchored in a holistic and pragmatic framework guided by the core operational principles of protection of migrants, comprehensive governance across the migration life cycle, and strong international cooperation. India has concluded comprehensive bilateral mobility agreements and MOUs with 23 countries and is pursuing several more to create sustainable pathways for fair and ethical mobility. This is the key to ensure migrant welfare through safe and regular migration pathways.
0: ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിച്ചു. 3.5 km ദൈർഘ്യമുള്ള മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്നാണ് ആരംഭിച്ചത്. 1936 സ്ഥാപിതമായ ആകാശവാണി രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായ പ്രക്ഷേപണ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ നാഗരികതയുടെ, കരുത്തിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമാണ് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ത്യാഗസമ്പൂർണമായ ക്ഷേത്രചരിത്രത്തിന്റെ സ്മരണയ്ക്കായി അടുത്ത 1000 പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുമെന്നും എല്ലാവരും സോമനാഥ് സന്ദർശിച്ച് ഇന്ത്യയുടെ അചഞ്ചലമായ ചൈതന്യം നേരിട്ടറിയണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ ഓൺലൈൻ റിയൽ മണി ഗെയിമിംഗ് പ്ലാറ്റ്ഫോമായ ഗെയിംസ് ക്രാഫ്റ്റ് ടെക്നോളജീസ് ലിമിറ്റഡിനെതിരെ കേസെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കമ്പനിയുടെ സ്ഥാപകരായ 3 ഇഡി അറസ്റ്റ് ചെയ്തു. ഓൺലൈൻ ഗെയിമിംഗിലൂടെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നിരവധി പേർ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ഇഡി നടപടി. പ്രസിദ്ധമായ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക തീർത്ഥാടന പള്ളിയിലെ തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: പത്തനംതിട്ട ജില്ലയിലെ പ്രസിദ്ധമായ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക തീർത്ഥാടന പള്ളിയിൽ തിരുനാൾ ആഘോഷങ്ങൾക്ക് ഭക്തിസാന്ദ്രമായ സമാപനം കുറിച്ച് ചെമ്പെടുപ്പുറാസ് നടന്നു. ചെമ്പെടുപ്പുറാസയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകി ആഗോളതലത്തിൽ ശ്രദ്ധേയമായ സ്ത്രീകളുടെ ചെമ്പെടുപ്പ് ചന്ദനപ്പള്ളി തീർത്ഥാടന ദേവാലയത്തിലെ മാത്രം പ്രത്യേകതയാണ്. ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ചെമ്പെടുപ്പ് ഇന്ന് നടക്കും.
0: ഇന്ന് അന്താരാഷ്ട്ര റെഡ്ക്രോസ് ദിനം. റെഡ്ക്രോസ് സ്ഥാപകൻ ഹെൻറി ഡ്യൂനന്റിന്റെ ജന്മദിനമായ മെയ് 8 ദിനാചരണം സംഘടിപ്പിച്ചു വരുന്നത്. മാനവികതയിൽ ഐക്യം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കടുത്ത വേനലിൽ ആശ്വാസമായി സംസ്ഥാനത്ത് പരക്കെ മഴ. വരും ദിവസങ്ങളിലും

0: മഴ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മധ്യ തെക്കൻ കേരളത്തിലാണ് വേനൽ മഴ കൂടുതലായി ലഭിച്ചത്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജെയിൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 9 റൺസിന് പരാജയപ്പെടുത്തി. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ എഫ്സിയെ നേരിടും. വൈകിട്ട് 5 ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഉചിതമായ പൊതുജനാരോഗ്യ നടപടികളിലൂടെ ഹാൻഡ വൈറസ് ബാധ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്ന് WHO മേധാവി ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ്. അർജന്റീനയിൽ നിന്ന് 5 രാജ്യങ്ങളിലേക്ക് 2500 ഹാൻഡ വൈറസ് ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ അയച്ചതായും WHO അറിയിച്ചു. ഡച്ച് ക്രൂയിസ് കപ്പലിലെ 8 യാത്രക്കാർക്ക് ഹാൻഡ വൈറസ് സ്ഥിരീകരിക്കുകയും 3 പേർ മരണമടയുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് നടപടി. അർജന്റീനയിൽ നിന്ന് 1 മാസം മുൻപ് പുറപ്പെട്ട കപ്പലിൽ 23 രാജ്യങ്ങളിൽ നിന്നുള്ള 150 പേരാണ് ഉണ്ടായിരുന്നത്. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചതായി US. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന 3 US യുദ്ധക്കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത്. കേരളത്തിൽ മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷം തെളിയിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ തേടി TVK. പശ്ചിമബംഗാളിൽ BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ സുസ്ഥിരതയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. കേരളത്തിൽ വേനൽ മഴ ശക്തം. വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹാൻഡ വൈറസിനെതിരെ ജാഗ്രത ശക്തമാക്കി ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ന്യൂസ്, വ്യൂസ്, എന്റർടൈൻമെന്റ്. ദിസ് ഈസ് മൈൻഡ്വാസം 107.5. മ്യൂസിക്കലി യോഴ്സ്.
2: Your choice. Your one-stop destination for finest music. Music. Your choice. Your choice.

0: സമയം അങ്ങനെ 1 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിരിക്കുകയാണ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു യുവർ ചോയ്സ്. അങ്ങനെ നമുക്ക് യുവർ ചോയ്സിലൂടെ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിക്കാനായിട്ട് അടുത്ത ആള് എത്തിയിട്ടുണ്ട്. നോക്കാം. ഹലോ, ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഫോണിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണോ? ആണോ? ഇപ്പൊ കേൾക്കാമോ?
1: ഹലോ,
0: കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമോ?
1: ഓക്കെ.
0: എന്തൊക്കെയാണ് വിശേഷങ്ങള്? ആരാണ്? എന്തൊക്കെയാണ്? അങ്ങനെ ഒന്ന് പറഞ്ഞേ.
1: ഞാൻ ഒരു തിരിച്ചു വന്ന പ്രവാസിയാണ്.
0: പേര് പറയൂ.
1: ഇപ്പൊ നാട്ടില് സ്വസ്ഥമാണ്. ഒറ്റപ്പാലത്ത് നെല്ലിക്കുറിശ്ശി എന്ന് പറയും.
0: നെല്ലിക്കുറിശ്ശി, പാലക്കാട്.
1: നെല്ലിക്കുറിശ്ശി.
0: പേര് പറഞ്ഞായിരുന്നോ? പേര് പറഞ്ഞോ? പേര് പറഞ്ഞോ?
1: പേര് രാമൻകുട്ടി. ആർ കെ നായർ എന്ന് പറയാം. ഞാൻ ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്.
0: ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് തൽക്കാലം ഞാൻ മാത്രമേ ഉള്ളൂ. വൈഫ് മരിച്ചു 10-13 വർഷമായി. മോള് മാത്രമേ ഉള്ളൂ. മോള് ഇങ്ങനെ ആഴ്ച കുറിച്ച് വീട്ടിൽ.
0: ഓക്കെ. അവിടെ അടുത്ത് തന്നെയാണോ?
1: ഓക്കെ. 30 കിലോമീറ്റർ ഡിസ്റ്റൻസ്.
0: ഓക്കെ. അപ്പോ പ്രവാസ ജീവിതം കഴിഞ്ഞു വന്നതാണെന്ന് പറഞ്ഞല്ലോ. പ്രവാസിയായിരുന്നു എന്നല്ലേ പറഞ്ഞത് അല്ലേ? എത്ര വർഷം ഉണ്ടായിരുന്നു?
1: 12 വർഷം.
0: ഓക്കെ. പിന്നെ ഈ പണ്ട് കാലത്തെ ഓർമ്മകൾ എങ്ങനെയായിരുന്നു? ഒഴിവ് കാലമൊക്കെ എങ്ങനെയാണ്? ആ നല്ല ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാമോ? വരുന്നുണ്ടോ? ഓക്കെ. ഇപ്പോഴും ക്ലിയർ അല്ല? ഇപ്പോഴും ക്ലിയർ അല്ലേ? ആണോ? ഓക്കെ. നമുക്ക് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ആണോ? ഇവിടെ ഒന്നും വെച്ചിട്ടില്ല. നമുക്ക് നോക്കാം കേട്ടോ.

0: ഓക്കെ, പിന്നെ ഏത് പാട്ടാണ് വേണ്ടത്?
1: ബാലരുവി നടുവിൽ
0: പാട്ട്
1: പിന്നെ
0: പാടുമോ?
1: പ്രസന്തികൾ തിരുനെല്ലി ദാസേട്ടൻ പാടിയത്.
0: പാട്ട് പാടുമോ? ഓക്കെ, അപ്പം രണ്ടുപേരും പാടാമോ?
1: രണ്ടുപേരും മൂളും ആകട്ടെ.
0: ആ പാടിക്കോ, രണ്ടുപേരും.

0: ഭാര്യ മത്സ്യഗന്ധി മാമുനിയൊരുവൻ താം.
1: രണ്ടുപേരെ നന്നായിട്ട് പാടി കേട്ടോ. നല്ലൊരു ഗായകനാണ്. ഓക്കെ, അപ്പോ ഇനിയും നല്ല നല്ല പാട്ടുകളൊക്കെ പഠിച്ചിട്ട് ഇടയ്ക്ക് വിളിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് കൊടുക്കാം. പാട്ട് കൊടുക്കട്ടെ. ആ, നമുക്ക് ഈ ഫോണിൽ ഡിസ്റ്റർബൻസ് ആയതുകൊണ്ടാണ് അധികം സംസാരിക്കാത്തത് കേട്ടോ. നമുക്ക് പാട്ടിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു.
0: ശരി ശരി.

0: നെയ്യോ ചോയ്സിലൂടെ നല്ല നല്ല പാട്ടുകളൊക്കെ ഇങ്ങനെ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ എന്തായാലും അടുത്ത പാട്ടിന് വേണ്ടിയിട്ട് അടുത്ത കോളർ എത്തിയിട്ടുണ്ട് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നല്ല എരമ്പാ, ഡിസ്റ്റർബൻസ് കേൾക്കുന്നത്, പറയുന്നൊന്നും കൂടി ക്ലിയർ ആവുന്നില്ല കേട്ടോ.
0: ക്ലിയർ അല്ല.
1: ആ, ഞാൻ പറയുന്നത് എനിക്ക് ഇങ്ങോട്ട് കേൾക്കുക.
0: കേൾക്കുന്നുണ്ടല്ലേ. ഓക്കെ, എന്തോ ഫോണിന് എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ.
1: ഫോണിന്റെ പ്രശ്നമൊന്നുമല്ല, കാരണം ഞാൻ ഇതിനു മുന്നേ വേറെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ലല്ലോ.
0: ഇവിടത്തെ ഫോണിന്റെ പ്രശ്നമാണ് എന്താണെന്ന് അറിയില്ലല്ലോ. മേ ബി അതായിരിക്കാം. ഓക്കെ, ഇതാരാണ് വിളിക്കുന്നത്?
1: ധനിലയാണ്, പെരുമ്പാവൂരത്ത് വെങ്ങോരയിൽ നിന്ന്.
0: എന്താ ചെയ്യണേ? എന്താ ചെയ്യണേ?
1: വീട്ടമ്മയാണ്.
0: പിന്നെ ഏത് പാട്ടാണ് വേണ്ടത്?
1: അനുഭവം എന്ന സിനിമയില് വാഗപ്പൂ മരം ചൂടും വാരിളം പൂക്കുലയ്ക്കുള്ളിൽ നിന്നുള്ള പാട്ട്.
0: ഈ പാട്ടാണോ കൂടുതൽ ഇഷ്ടം?
1: കൂടുതൽ ഇഷ്ടമല്ല. അപ്പൊ ഈ രണ്ടു ദിവസം മുന്നേ ഞാൻ അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ ചെന്നപ്പോ അതിന്റെ സൈഡില് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഇതുണ്ട്, ഗോഡൌൺ ഉണ്ട്. അവിടെ ഒരു വാഗപ്പൂ വാഗമരം ചെറുത് നല്ല ഭംഗിയായിട്ട് പൂത്ത് ഇളഞ്ഞിട്ടുണ്ട് റെഡ് കളറിൽ.
0: അപ്പൊ
1: പണ്ട് കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീട്ടിലെ സർപ്പക്കാവിലൊക്കെ ഈ മാവമരം ഉണ്ടായിരുന്നു. ഉറക്കം തൂങ്ങി മരം അന്ന് വിളിച്ചിരുന്നത്. അത് ഈ സമയമാകുമ്പോ പൂത്ത് നല്ല ഭംഗിയില് ഒരുപാട് പൂ താഴെ ഉണ്ടാവും, മുകളിലും ഉണ്ടാവും, നല്ല ചുവന്ന കളറിലെ മഞ്ഞ കളറിലെ. ആ ഒരു ഓർമ്മ അങ്ങോട്ട് വന്നു. ആ പൂ കണ്ടപ്പോ
0: വാഗപ്പൂ അല്ലേ, അത് കണ്ടപ്പോ ഈ പാട്ട് ഓർത്തു അല്ലേ.
1: ആ അപ്പൊ ഈ പാട്ട് ഓർമ്മ വന്നു. ഇന്നെന്റെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വിട്ടതോ ഈ വാഗപ്പൂവാ. പിന്നെ ഈ പാട്ട് അതൊരു 30-35 മീറ്റർ അകലെ നിന്നാണ് ഞാൻ ഫോട്ടോ എടുത്തത്. കാരണം പ്ലാറ്റ്ഫോമും റെയിൽവേ ട്രാക്കും അതിന്റെ ഗോഡൌണിന്റെ ബോ പോർഷനിലേക്കുള്ള ഏരിയ വിട്ട് കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത് ഈ ഫോട്ടോ. പിന്നെ ഇത് പാട്ട് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് റേഡിയോ ശ്രോതാക്കളുടെ സ്വപ്നക്കൂട്, അതിലെല്ലാ കൂട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും. പിന്നെ എന്റെ ഒരു കൂട്ടുകാരത്തി ഉണ്ട് പട്ടണക്കാട്, സുധ ചേച്ചി എന്ന് പറഞ്ഞ സുധ ചേച്ചിക്കും ഫാമിലിക്കും. പിന്നെ ഞങ്ങളുടെ സ്വപ്നക്കൂടിന്റെ മീറ്റിംഗ് വരികയാണ് മെയ് 24 ഏകദേശം കണക്കാക്കി ഡേറ്റ് ഇതിന്, അതിനും കൂടി ഡെഡിക്കേറ്റ് ചെയ്ത് വെക്കുക.
0: അപ്പൊ ഒന്നും വിട്ടുപോയിട്ടില്ല അല്ലെ, എല്ലാവർക്കും വേണ്ടിട്ട് ഈ പാട്ട് കൊടുക്കാം.
1: അതാ ഫാമിലിന്ന് കൂടി എടുത്തു പറഞ്ഞത്.
0: ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ട് കൊടുക്കാം കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ, താങ്ക് യു
1: താങ്ക് യു താങ്ക് യു.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: अल्टीमेट गोल एग्जाम के नंबर नहीं हो सकता है, अल्टीमेट गोल संपूर्ण जीवन के विकास का होना चाहिए।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: 107.5 FM रेनबो।
3: സമയം അങ്ങനെ ഒരു മണി കഴിഞ്ഞ 34 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കേട്ട ഗാനം അനുഭവം എന്ന ചിത്രത്തിലെ ഒരു ഗാനമായിരുന്നു. നമുക്ക് അടുത്ത കോളറുണ്ട്, നോക്കാം. ഹലോ, ഹലോ,
4: ഹലോ, നമസ്കാരം.
3: നമസ്കാരം, ഇതാരാണ്? കണ്ണമാലി. ഓക്കെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എന്താ ചെയ്യണേ? എന്താ ചെയ്യണേ? ആണോ, എത്ര നാളായി? എത്ര നാളായി റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട്? ഹലോ, കേൾക്കുന്നില്ലേ? ഓക്കെ, എത്ര നാളായി റിട്ടയർമെന്റ് ആയിട്ട്?
4: ഇപ്പോഴും
3: പതർച്ചയാണ്. ഓക്കെ, ഏത് പാട്ടാണ് വേണ്ടത്? പാട്ടാണ് വേണ്ടത് അല്ലേ? ജയന്റെ ഫാനാണ്, കടുത്ത ആരാധകനാണ്. ജയന്റെ ശബ്ദം എടുക്കോ? ജയന്റെ ശബ്ദം അനുകരിക്കാറുണ്ടോ? ആണ് അല്ലേ? അപ്പൊ ഒന്ന് ആകാശവാണി റെയിൻബോ എന്നൊന്ന് പറയാമോ ജയന്റെ ശബ്ദത്തില്? ആ, ജയന്റെ ശബ്ദത്തിലേ നമ്മുടെ റെയിൻബോ 107.5 എന്ന് പറയുമോ? ഹലോ,
5: തിരിച്ചു വരില്ല എന്ന് കരുതല്ലേ? എന്റെ ഒരു ശക്തിക്കും തോൽപ്പിക്കാനാവില്ല. ഞാൻ തോക്കുമെങ്കിൽ
3: അടിപൊളി കേട്ടോ. ഞാന് ഡയലോഗ് അല്ല ഉദ്ദേശിച്ചത്, ശരിക്കും നമ്മുടെ ആകാശവാണി കൊച്ചി എഫ്എം റെയിൻബോ 107.5 എന്നൊന്ന് പറയിപ്പിക്കാനായിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷെ അവിടെ കേട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഇത് അടിപൊളിയായിട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ട് കൊടുക്കാം. ഓക്കെ, താങ്ക് യു.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 യോർ ചോയ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം ഇപ്പോൾ 1 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പം ഇനി കുറച്ച് സമയം കൂടിയുള്ളൂ, നമുക്ക് അടുത്ത കോളർ ഉണ്ട് നോക്കാം. ഹലോ,

0: ഹലോ, നമസ്കാരം മേഡം.
1: നമസ്കാരം, ഇതാരാണ്?
0: ഇത് ആലുവ ദേശത്ത് നിന്ന് സുനിലാണ്.
1: ഇടയ്ക്ക് വിളിക്കാറുള്ള സുനിലല്ലേ?
0: അയ്യോ, ഞാൻ മേഡം ഉള്ള ദിവസം ഞാൻ ഇങ്ങനെ വിളിക്കാനായിട്ട് ഇങ്ങനെ, പക്ഷേ ചില ദിവസങ്ങൾ കിട്ടാറില്ല.
1: ഇപ്പൊ കിട്ടി.
0: എന്തോ എനിക്ക് മേഡം വരുന്ന ദിവസം ഇങ്ങനെ വിളിക്കാൻ ഭയങ്കര ഒരു
1: ചുടുക്കുവാണോ? ഓക്കെ, അപ്പൊ കിട്ടുകയും ചെയ്തു അല്ലേ?
0: മേഡത്തിന് ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വിളിച്ചു മടുത്തു
1: മടുത്തു. ഒരു ദിവസം വരും, സർപ്രൈസ് ആയിട്ട് വരും കേട്ടോ. വരും വരും, സമയമാവട്ടെ, അപ്പൊ എത്തും കേട്ടോ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
0: എനിക്ക് ആട്ടക്കലാശം മൂവിയിലെ,
1: ഇന്ന് എല്ലാവരും പഴയ പാട്ടാണല്ലോ ചോദിക്കുന്നത്.
0: ആ പഴയ പാട്ട്, അന്നത്തെ ആ ഒരു ഈ ആട്ടക്കലാശം മൂവി തന്നെ നല്ലൊരു കുടുംബ ചിത്രമല്ലേ? അപ്പൊ ഈ ഒരു കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ ഈ പാട്ട് ചോദിക്കുന്നത്. ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ബിനുവിന്റെ മോളുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഈ ബിനുവിന്റെ അപ്പന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കഴിഞ്ഞ 1st. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ പാട്ട് ഞാൻ ഇന്ന് ആവശ്യപ്പെടുന്നത്. ഈ ആട്ടക്കലാശം മൂവിയിലെ മലരും കിളിയും ഒരു കുടുംബം, അപ്പൊ ആ ഒരു പാട്ട് എനിക്ക് ഇന്ന് ആവശ്യം. കാരണം ഈ പാട്ട് ഞാൻ ഈ എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു.
1: ഓക്കെ, അപ്പോ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കൊടുക്കാം. പാട്ട് പാടുമോ?
0: പാട്ട് ഇതല്ല, ഞാൻ വേറെ ഒരെണ്ണം വന്നോക്കാം. പൂക്കൈത പൂക്കുന്ന പാടങ്ങളിൽ രാത്രി പൊന്നാട നെയ്യുന്ന പൂന്തിങ്കളിൽ മഞ്ഞു പെയ്യുന്ന മാർഗരി മാസവും വന്നെത്തി എന്നിട്ടുമെന്തേ വരുന്നില്ല പങ്കിളി. പൂക്കൈത പൂക്കുന്ന

0: കണ്ടേ വരുന്നില്ല പങ്കിളി.
1: എന്താണ് ഈ പാട്ട് തന്നെ പാടിയത്?
0: ഇതും ഔസേപ്പച്ചന്റെ നല്ലൊരു സംഗീതത്തിൽ പറഞ്ഞൊരു പാട്ടാണ്. ഇതും ഈ ജനുവരി, എനിക്ക് ജനുവരി ഒരു ഓർമ്മ, അതാണ് തോന്നുന്നു സിനിമയുടെ പേര്. ഇതും ഒരു കുടുംബചിത്രമാണ്.
1: കുടുംബചിത്രങ്ങളോടാണ് കൂടുതൽ ഇഷ്ടം.
0: 80 കാലഘട്ടങ്ങളിലെ പടം എല്ലാം നല്ല സൂപ്പർ ഹിറ്റുള്ള ഇങ്ങനത്തെ കുറെ പടങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 80 അതുകൊണ്ടാണ് ഞാൻ ഈ പടമൊക്കെ ഇഷ്ടപ്പെടുന്നത്.
1: എന്തായാലും കൊള്ളാം, നമുക്ക് ഈ പാട്ട് കൊടുക്കാം അപ്പോ.
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, ബൈ.

0: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
1: സമയം അങ്ങനെ ഒരു മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കുകയാണ്. യുവർ ചോയ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി ആരൊക്കെയാണ് നല്ല നല്ല പാട്ടുകൾ ചോദിക്കാൻ വരുന്നതെന്ന് നമുക്ക് നോക്കാം. അടുത്തൊരു കോളർ ഉണ്ട്, നോക്കാം. ഹലോ,
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം മാഡം.
1: ഇതാരാണ്?
2: ഇത് കരുണാകരൻ.
1: ആ, സ്ഥലം എവിടെയാണ്? ഓക്കെ, എന്താ
2: ചെയ്യണേ?
1: ആണോ? ഓക്കെ. ആ, അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം? കാത്തിരുന്ന നിക്കാഹിലെ. ഏത് പാട്ടാണ്? നല്ലൊരു പാട്ടുണ്ട് അല്ലേ? ഏതെങ്കിലും ഒരു പാട്ട് വെക്കണം അതില്. ആ, പറഞ്ഞോളൂ.
2: പിന്നെ വാസുദേവൻ നമ്പൂതിരി, ഒറ്റപ്പാലം. പിന്നെ നമ്മുടെ ഒരു മനോഹര ഇളയത്, ഇവർക്ക് വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം.
1: ഓക്കെ. ഈ ഹോട്ടലില് ഡെയിലി റെയിൻബോ വെക്കാറുണ്ടോ?
2: പിന്നെ റെയിൻബോ എപ്പോഴും കേട്ടിട്ട.
1: ആണോ?
2: ഹോട്ടലില് ഇത് തന്നെയാണ്.
1: ആണോ? രാവിലെ മുതലേ വെക്കും അല്ലേ?
2: രാവിലെ തുടങ്ങും. പിന്നെ എന്റെ വേറൊരു കൂട്ടുകാരനുണ്ടോ മാഡം? എന്റെ ഒരു കൂട്ടുകാരൻ ആ ലോട്ട് വെക്കണം ജബാർ.
1: ഓക്കെ. അപ്പൊ എന്തായാലും അതിലൊരു പാട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ, ഈ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട്.
2: താങ്ക് യു മാഡം.
1: ഓക്കെ, താങ്ക് യു.

0: സമയം ഇങ്ങനെ ഒരു മണി കഴിഞ്ഞ് 54 മിനിറ്റ് ആയിരിക്കുകയാണ്. യുവർ ചോയ്സിൽ നമ്മുടെ ലാസ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: ഹലോ,
0: ഹലോ, നമസ്കാരം, കേൾക്കുന്നുണ്ടോ? ഹലോ, ആ, ഇതാരാണ്? കേൾക്കുന്നില്ല. ഹലോ, പേര് പറയോ. ഹലോ, ഹലോ,
1: ഹലോ,
0: ആ, പേര് പറഞ്ഞേ. ആലുവയിൽ നിന്ന് വർഗീസ് അല്ലേ? അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്? സൂര്യമാനസത്തിലെ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ട് കൊടുക്കാം. ഓക്കെ, താങ്ക് യു. വർഗീസാണ് ആലുവയിൽ നിന്ന് വിളിച്ചത്. ഫോണിൽ എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് കൂടുതൽ നേരം സംസാരിക്കാൻ സാധിച്ചില്ല. എന്തായാലും ഇന്ന് കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, പലർക്കും വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ലാസ്റ്റ് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം യുവർ ചോയ്സുമായിട്ട് കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർജി ഉഷസ് ആയിരുന്നു. അപ്പോൾ ഇനിയും ഒത്തിരി നല്ല പ്രോഗ്രാംസ് നിങ്ങൾക്കായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകളാണ്, ശേഷം 2:15 നോൺ സ്റ്റോപ്പ് റെയിൻബോ ആണ്, ബാക്ക് ടു ബാക്ക് സോങ്സ്, അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ തന്നെയായിരിക്കും. ശേഷം 3 മണിക്ക് വിപിൻ ഭാരതി, അതിനുശേഷം 5 മണിക്ക് കേൾക്കാം ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. സോ കേട്ടുകൊണ്ടിരിക്കും ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്കിലെ യേഴ്സ്.

is Rainbow FM 107.5. Non-stop music, non-stop entertainment.

0: आप सुन रहे हैं विविध भारती।
1: सखियों के दिल की जुबान। हेलो सहेली।

0: FM Rainbow 107.5 MHz musically yours. News Rainbow.
1: നമസ്കാരം, വാർത്തകളുമായി അംബിലിഷിനോ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കും. AICC നിരീക്ഷകർ നേതൃത്വത്തിന് റിപ്പോർട്ട് കൈമാറി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷം തെളിയിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ തേടി TVK. റെയിൽവേ സുരക്ഷ ആധുനികവൽക്കരണവും ലക്ഷ്യമിട്ട് ഉത്തരേന്ത്യൻ റെയിൽവേ പാത തദ്ദേശീയമായി വികസിപ്പിച്ച കവച് എന്ന ഓട്ടോമാറ്റിക് ട്രെയിൻ സുരക്ഷാ സംവിധാനം നടപ്പിലാക്കാൻ ഇന്ത്യൻ റെയിൽവേ അനുമതി നൽകി. KSRTCയിൽ ജെൻഡർ ടിക്കറ്റ് നടപ്പാക്കുന്നു. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്താനുള്ള സൌകര്യം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധികൾക്കിടയിലും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള ലിമിറ്റഡ് സിയാൽ കാർഗോ മേഖലയിൽ സുശക്തമായ വളർച്ച കൈവരിച്ചു. 10% വർധനയാണ് ഈ സാമ്പത്തിക വർഷം സിയാൽ കൈവരിച്ചത്. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി കൊണ്ടോട്ടി നഗരസഭയ്ക്കായി വാങ്ങിയ 2 വാഹനങ്ങൾ നഗരസഭാ അധ്യക്ഷൻ UK മമ്മദിഷ ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ നഷ്ടം. സ്വർണവില കുറഞ്ഞ്, പവന് 240 രൂപ താഴ്ന്ന് 1,11,960 രൂപയും ഗ്രാമിന് 13,995 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
0: ന്യൂസ് റെയിൻബോ. Superhit songs, superhit shows, superhit entertainment. Only on Rainbow FM 107.5. Stay tuned. On the go, drive time music. On the go, on Rainbow FM 107.5. Drive time music.

0: അങ്ങനെ തഗ് ലൈഫിലെ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് സമയം 5 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക്കിൻ്റെ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. എന്തൊക്കെയാണ് സിമി വിശേഷങ്ങൾ?
1: അല്ല, പാട്ട് കേട്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു മമ്പിളി. അപ്പോ വിശേഷങ്ങൾ എന്ന് പറയാൻ, പ്രത്യേകിച്ച് ക്ലൈമറ്റ് ചേഞ്ച് വന്നാണ് നല്ല
0: ഒരു ആശ്വാസമില്ലേ.
1: ആ, ചൂടിനൊക്കെ ആശ്വാസമുണ്ട്, പക്ഷെ അതോടൊപ്പം തന്നെ കോൾഡ്. എനിക്ക് പണി കിട്ടി, നല്ല സുഖമുണ്ട്. വളരെ രസകരമായ ഒരു കാലാവസ്ഥ എനിക്ക് മാത്രമല്ല പലർക്കും കിട്ടിയിട്ടുണ്ടാവും.
0: അതെ,
1: അത് വലിയൊരു ആശ്വാസമാണ്. സാധാരണ ഒത്തിരി കോൾഡ് സഹിക്കണം എന്ന് മാത്രമല്ലേ ഉള്ളൂ, ചൂട് സഹിക്കണ്ടല്ലോ.
0: ഓക്കേ, എ സി ഇല്ലാത്തവർക്കും ഉറങ്ങാൻ സാധിക്കുന്ന ഒരു നിമിഷം.
1: അതെ, അങ്ങനെ. അപ്പോ നമ്മൾ ഇന്നത്തെ ഓൺ ദ ഗോ ജൈവ് ടൈം മ്യൂസിക് തഗ് ലൈഫിലെ ഒരു അടിപൊളി പാട്ടുമായിട്ട് നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അമ്പിളി?
0: നമുക്ക് സർവമായ പാട്ട് കേൾക്കണം.
1: അതാണ്, മാത്രല്ല ഗെയിം ഉണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് വിളിക്കാം അല്ലെ? കുറെ നാളുകൾ വിളിക്കുന്നുണ്ടായിരുന്നില്ല, വിളിക്കലും മറിച്ചിലും ഒന്നും ഉണ്ടായിരുന്നില്ല.
0: ഇവിടെ കുറച്ച് ആ ഒരു ബന്ധം,
1: കോളേഴ്സ്
0: ആയിട്ടുള്ള ഒരു ബന്ധം ഇങ്ങനെ വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. എന്തായാലും സന്തോഷമായില്ലേ?
1: എഫ് ബിയും ഇൻസ്റ്റയും വാട്സപ്പും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മള് വിളിച്ച് ശബ്ദം കേട്ടിട്ട് കുറെ നാളായി. അപ്പോ
0: പെരുമാറ്റച്ചട്ടത്തിന്റെ കാര്യങ്ങളൊക്കെ മാറ്റി നമ്മളിപ്പോ വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി വന്നിരിക്കുകയാണ്. നമ്മുടെ ലൈനൊക്കെ ഇവിടെ ആക്റ്റീവ് ആണ്, നിങ്ങളുടെ റിങ്ങൊക്കെ ഇവിടെ നമുക്ക് കേട്ട് തുടങ്ങി. അപ്പൊ അറിയാലോ, വിളിക്കേണ്ട നമ്പറൊക്കെ മറന്നുപോയിട്ടില്ലല്ലോ അല്ലെ? അല്ലെ, കുറച്ച് നാൾ വിളിക്കാതിരുന്നപ്പോ നമ്പറൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. എന്തായാലും വഴിയെ നമുക്ക് ഗെയിമിന്റെ സമയമാകുമ്പോ നമ്പറെല്ലാം പറയാം. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി ഫ്രം റെയിൻബോ 107.5 ഓൺ ദി ഗോ ഡ്രൈ ടൈം.

0: അപ്പൊ ഇതാ സ്റ്റേഷൻ ക്ലോക്കിൽ എത്ര മണിയായിരുന്നു, വല്ല പിടിയുണ്ടോ? 5 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ.
1: ഓക്കേ,
0: നമ്മളെ പണ്ടത്തെ ഈ ഒരു വെക്കേഷൻ കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ട് നമ്മളൊരു എന്താ പറയുക, ഈ ഒരു സമയം നമ്മൾ റിസൾട്ടൊക്കെ അറിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ്. ആ റിസൾട്ട് അറിയുന്ന സമയമാകുമ്പോൾ ടെൻഷനൊക്കെ ഉണ്ടാവാറുണ്ടോ?
1: റിസൾട്ട് പണ്ട് എല്ലാവർക്കും ഉണ്ടാവുമായിരുന്നല്ലോ, ഒരുമാതിരിപ്പെട്ട ആവറേജ് പഠിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവുമല്ലോ.
0: ഞാൻ ജയിക്കുമോ എന്നിട്ട് ആ ഒരു രണ്ടാം തീയതി ആകുമ്പോ, മെയ് രണ്ടാം തീയതി
1: ഉണ്ടാവും.
0: മെയ് രണ്ടാം തീയതി ആകുമ്പോഴത്തേക്കും സ്കൂളിലേക്ക് ഓടുകയാണ് എല്ലാവരും കൂടിയിട്ട് റിസൾട്ട് നോക്കാനായിട്ട്. അത് ബോർഡിൽ കുറച്ചിങ്ങനെ ഓരോ കഷ്ണം പേപ്പറിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കും. അപ്പൊ നമ്മുടെ പേര് മാത്രം കാണൂല, കാരണം ടെൻഷനാണല്ലോ, പേരവിടെ തന്നെ കാണും. പക്ഷെ അവസാനം പേര് പറയും, ഇല്ല നിന്റെ പേര് ആരെങ്കിലും വേറെ ആരെങ്കിലും ആയിരിക്കും പറഞ്ഞു തരാം. പക്ഷെ ഇപ്പോഴത്തെ

0: അങ്ങനെ വലിയ ടെൻഷൻ ഇല്ല അല്ലേ?
1: എല്ലാവരും ഏകദേശം പാസ്സാണ്.
0: ഏകദേശം പാസ്സാവും. ഇപ്പോഴും ഡിഗ്രേഡൊക്കെ വരുന്നവര് വീണ്ടും പരീക്ഷ എഴുതി അവർക്ക് പാസ്സാകാനുള്ള അവസരമൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടും പഴയ പോലെ ടെൻഷനും കാര്യങ്ങളും ഒന്നുമില്ല
1: അല്ലേ?
0: എന്തായാലും ഇപ്പൊ ആ റിസൾട്ടൊക്കെ വന്ന എല്ലാവരും, ഇനി ടെൻത്തിന്റെ റിസൾട്ട് സ്റ്റേറ്റിന്റെ വരാണ്ട് ബാക്കി സി ബി എസ് ഇക്കാരുടെ വന്നു, പിന്നെ സ്കൂള് എല്ലാവരുടെയും റിസൾട്ടൊക്കെ വന്ന് ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയമാണ്. പിന്നെ വെക്കേഷന്റെ ഏകദേശം ഒരു പകുതിയൊക്കെ കഴിഞ്ഞു അല്ലേ?
1: ഓക്കെ, പകുതി തീരാ. ആ മെയ് പതി, മെയ് 7-8 ഒക്കെ ആയി. അപ്പോ ഇനി എനിക്ക് ഈ ഒരു മാസം കൂടി കഴിയുമ്പോഴേക്കും.
0: അതെ, സമ്മർ ക്യാമ്പുകളൊക്കെ ഇപ്പോ സജീവമാണ്. കാരണം വെയിലായതുകൊണ്ട് കുറെ ക്യാമ്പുകളൊക്കെ ഇങ്ങനെ മാറ്റി വെച്ച ക്യാമ്പുകളൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട്.
1: അല്ല, കേന്ദ്രീയ വിദ്യാലയത്തിലെ കുട്ടികൾക്കാണെങ്കിൽ ഈ മാസം ഈ അവസാനത്തോടെ ക്ലാസ് തുടങ്ങും.
0: ക്ലാസ് തുടങ്ങുന്നുണ്ട്.
1: അപ്പൊ കുട്ടികളെല്ലാവരും തകർത്ത് തിമിർത്ത്.
0: അതെ, ഇനിയിപ്പോ ഈ ഒരു ചൂടൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞതുകൊണ്ട് ഫുട്ബോൾ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ പറമ്പിലേക്ക് ഇറങ്ങാന്നായി ഇപ്പൊ കുട്ടികൾക്ക് അല്ലെ?
1: അതെ,
0: അത്രയും ചൂട് ഇല്ല. അപ്പോൾ അതൊരു സന്തോഷമുള്ളൊരു സമയമാണ്. അപ്പോൾ എങ്ങനെയാണ് ഫുട്ബോൾ, അങ്ങനെ വെക്കേഷൻ സമയത്ത് കളിക്കാറുണ്ടോ?
1: പിന്നെ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്.
0: സെമി കുട്ടിയായിരുന്നു അപ്പൊ കളിക്കാറുണ്ടായിരുന്നു.
1: തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഇപ്പോ പക്ഷേ കളിക്കാൻ
0: പോകാൻ.
1: അപ്പോ വെക്കേഷൻ എന്തായാലും ചെറിയ കാലത്താണെങ്കിൽ എന്തായാലും കളിക്കും. അപ്പൊ പിന്നെ അന്ന് ഫുട്ബോളിനേക്കാൾ കൂടുതലും പെൺകുട്ടികൾക്ക് അത്രയും കളികളല്ലല്ലോ.
0: ഇപ്പൊ പക്ഷെ പെൺകുട്ടികളും ഫുട്ബോളിലേക്ക് ഇറങ്ങി. നേരത്തെ ഉള്ള അവസ്ഥയിൽ പെൺകുട്ടികൾക്ക് വിറകയും ആൺകുട്ടികൾക്ക് വിറകയും അങ്ങനെ ഒരു വേർതിരിവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം കോമൺ ആയി അല്ലേ? അപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയം നമ്മള് 5 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോണ്ടേ?
1: ശരി, തീർച്ചയായിട്ടും നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം.
0: എന്തോ പറയാനുണ്ടെന്നോ?
1: ഇല്ല ഇല്ല, ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം.

0: വെൽക്കം ബാക്ക് ഡിയേഴ്സ്.
1: ആര് തുടങ്ങും ആര് തുടങ്ങും ഉള്ളതായിരുന്നു. ശരി ശരി, തുടങ്ങിക്കോളൂ തുടങ്ങിക്കോളൂ.
0: അങ്ങനെ നമ്മള് നല്ല പാട്ടൊക്കെ അല്ലെ, ഒരു ഇന്ത്യൻ പ്രണയകഥയിലെ പാട്ട് കേട്ടു നമ്മള്. എന്തോ പറയാനുള്ള സ്വിമ്മിങ്ങിന്
1: കഴിയട്ടെ വിചാരിച്ചു അതെ. അപ്പോൾ ഇന്ന് നമ്മള് ഇന്നത്തെ പ്രത്യേകത പറഞ്ഞിട്ടില്ല, നമ്മള് ഇന്ന് വേൾഡ് റെഡ് ക്രോസ് ഡേ ആണ്, മെയ് 8 വേൾഡ് റെഡ് ക്രോസ് ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. ഈ റെഡ് ക്രോസ് ദിനത്തിനെ കുറിച്ചിട്ട് ഒന്ന് രണ്ട് വാക്കുകൾ പറയാതെ പോകാതിരിക്കാൻ വയ്യ. അപ്പോൾ അതുകൊണ്ട് ശരിക്കും മനുഷ്യ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും പ്രതീകമായിട്ടുള്ളൊരു ദിനം കൂടിയാണ് റെഡ് ക്രോസ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. എല്ലാ വർഷവും മെയ് 8 അതായത് ഇന്നാണ് ആചരിക്കുന്നത്. അത് ഹെൻറി ഡ്യൂണന്റ് എന്ന റെഡ് ക്രോസ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകന്റെ ജന്മദിനമായതിനാലാണ് ഈ ദിവസം തെരഞ്ഞെടുത്തത്. ശരിക്കും ആ ഒരു ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, ശരിക്കും മനുഷ്യ സേവനത്തിന്റെ പ്രാധാന്യം നമ്മളെ ഓർമ്മപ്പെടുത്തുക, അതുപോലെ തന്നെ ദുരന്ത സമയങ്ങളിൽ സഹായം നൽകുന്ന സന്നദ്ധ പ്രവർത്തകരെ ആദരിക്കുക, രക്തദാനം, ആരോഗ്യ പരിപാലനം, രക്ഷാപ്രവർത്തനം എന്നിവയുടെ ബോധവൽക്കരണം നടത്തുക, ജാതി മതം രാഷ്ട്രീയം എന്നിവയ്ക്ക് അതീതമായിട്ട് മനുഷ്യരെ സഹായിക്കുക തുടങ്ങിയതൊക്കെയാണ് ഈ ഒരു റെഡ് ക്രോസ് ദിനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ.
0: അതെ അതെ അതെ. ഇപ്പൊ എന്തായാലും ഒരു വളണ്ടറി ആയിട്ട് അടിയന്തരാവസ്ഥ,
1: നമ്മളും ഒരുപാട് ദുരന്താവസ്ഥകളിലൂടെ കടന്നു വന്നതാണ്, അപ്പോഴൊക്കെ നമുക്കും സഹായമായത്, അതെ, നമ്മൾ പരസ്പരം സഹായിച്ചാണ് നമ്മള് കരയേറി വന്നത്. അപ്പോൾ ആ ഒരു ദിവസത്തെ കൂടി ഓർമ്മിപ്പിക്കുന്നതാണ്, റെഡ് ക്രോസ് സന്നദ്ധ പ്രവർത്തകരുടെ സേവനത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ഒരു ദിനാചരണം. അപ്പൊ എല്ലാവർക്കും ഒരു ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ട്.
0: തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരുപാട് നല്ല വളണ്ടറി സർവീസ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ബിഗ് സല്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി FM 107.5 ൽ ഓൺ ദി ഗോ
1: ഡ്രൈവ് ടൈം മ്യൂസിക്.

0: സമയം 5 മണി കഴിഞ്ഞിട്ട് 52 മിനിറ്റ് ആയിരിക്കുകയാണ്. കേട്ടോണ്ടിരിക്കുന്നത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കാണ്. അപ്പോൾ ഇനി എന്താണ് അമ്പിളി പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്?
1: അങ്ങനെ നമ്മൾ ഇന്നത്തെ പ്രത്യേകതകളൊക്കെ പറഞ്ഞു, എല്ലാം പറഞ്ഞില്ല, കുറച്ച് പ്രത്യേകതകളൊക്കെ പറഞ്ഞു അല്ലേ.
0: സമയമുണ്ട്, വഴി പോലെ പറയാം. പക്ഷേ നമുക്ക് അതിന് മുൻപ് ഗെയിമിന്റെ കാര്യം പറയണ്ടേ?
1: അതെ അതെ, ഇന്ന് നമ്മളൊരു
0: 5:52 6 മണി തൊട്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോ ഗെയിമിനെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് സംസാരിക്കാൻ ഞാൻ അമ്പിളിയെ ക്ഷണിക്കുന്നു.
1: മറ്റു സംസ്ഥാന സമ്മേളനം നടക്കുന്നു.
0: അപ്പോ അതിനെ കുറിച്ചിട്ട് അമ്പിളിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ, എനിക്കറിയില്ല. എന്താണ് അമ്പിളി?
1: നമ്മള് കുഞ്ഞ് ഒരു കുട്ടി ഗെയിമാണ് നമ്മൾ
0: എടുത്തിട്ടുള്ളത്.
1: സിനിമ പേര് വെച്ചിട്ടുള്ള, മലയാള സിനിമ പേരുകൾ വെച്ചിട്ടുള്ള ഗെയിം. മലയാള സിനിമ ഒരുപാട് കാണുന്ന, ഒരുപാട് പാട്ടുകൾ കേൾക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മുടെ ലിസണേഴ്സ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഗെയിമാണ്. സ്പെഷ്യൽ എന്ന് വെച്ചാൽ വളരെ കുട്ടിയായിട്ടുള്ള ഗെയിം. അത് നമ്മള്
0: വളരെ
1: അക്ഷരങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ച് കുറച്ച് സിനിമാ പേരുകൾ പറഞ്ഞുതരാം. അതിന് ചെറിയൊരു നിയമം മാത്രമേ ഉള്ളൂ. ഒരു നമ്മൾ രണ്ടക്ഷരങ്ങൾ കൊടുക്കും. ഈ രണ്ടക്ഷരങ്ങളും ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് കാവച്ചൊരു കായും തായും ആണ് കൊടുക്കുന്നതെങ്കിൽ കാവച്ചൊരു സിനിമ പേര് പറയാം.
0: കാക്കത്തൊള്ളായിരം.
1: ഓക്കെ, താവച്ചൊരു സിനിമ പേര് പറയാം.
0: താളവട്ടം.
1: ഓക്കെ, വീണ്ടും കാവച്ച സിനിമ പേര് പറയാം. വീണ്ടും
0: അതായത്
1: കാവച്ചും താവച്ചും പറയുമ്പോൾ, കായും തായും പറയുമ്പോൾ ഒരു സെറ്റായി, വീണ്ടും കാത പറയുമ്പോൾ 2 സെറ്റായി. അങ്ങനെ എത്ര സെറ്റ് നമുക്ക് 1 മിനിറ്റിനുള്ളിൽ പറയാം.
0: ഓക്കെ ഓക്കെ, ഓരോ ലെറ്റർ തന്നെ ആ സിനിമ കണ്ടുപിടിക്കുക, അത് റിപ്പീറ്റ് ചെയ്യുക.
1: അതെ, 1 മിനിറ്റ് സമയമുണ്ട്, എത്ര വേണമെങ്കിലും നമുക്ക് പറയാം. 1 മിനിറ്റിനുള്ളിൽ എത്രയോ എത്ര സ്പീഡിൽ പറയണോ അത്രയും നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ സെറ്റ് പറയുന്നവരാണ് ഇന്നത്തെ വിജയി എന്ന് പറയുന്നത്.
0: ഭയങ്കര അടിപൊളി ഗെയിമുകളാണ്. ഓക്കെ,
1: അപ്പൊ എന്തായാലും എല്ലാവരും റെഡി ആയിട്ടുള്ളവർക്ക് വിളിക്കാനുള്ള നമ്പർ ഇതാണ്. ഇതാണ് 0484-242-8101. അതുപോലെ 9446411888 എന്ന നമ്പറിലേക്ക് വിളിക്കാം.
0: അപ്പോൾ 0484241 01 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്.

0: അപ്പോൾ നമ്മൾ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ നമ്മളുടെ ഗെയിം സോൺ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അക്ഷരങ്ങൾ പറയും,
1: അതെ, അത് വെച്ചിട്ടുള്ള സിനിമാ പേരുകൾ നമുക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: അക്ഷരങ്ങളുടെ ഒരു പാറ്റേൺ ആണല്ലേ, അതായത് രണ്ടക്ഷരങ്ങൾ പറയും, ആ രണ്ടക്ഷരങ്ങളിലും തുടങ്ങുന്ന സിനിമാ പേരുകൾ പറയുക, വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക.
1: ഒരു മിനിറ്റ് നമുക്ക് സമയമുണ്ട്, എത്ര സെറ്റ് നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 0484242801 നമ്പർ ഒരിക്കൽ കൂടി പറയാം,
0: 0484242401 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ നമുക്കിവിടെ ഗെയിമിൽ പങ്കെടുക്കാവുന്നതാണ്.
1: അതെ, കുട്ടികൾക്ക് മാത്രമല്ല കുട്ടികളുടെ മനസ്സിലുള്ള എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്.
0: ഒപ്പം തന്നെ നമ്മൾ നേരത്തെ ഒരു കാര്യം പറയാനായിട്ട് വന്നിരുന്നതായിരുന്നു, അപ്പോൾ സമയം കിട്ടാത്തത് കൊണ്ട് അത് നമ്മൾ ഈ ലിങ്കിലേക്ക് ഈ സെഗ്മെന്റിലേക്ക് മാറ്റിയതാണ്. നമ്മൾ ടുഡേ സ്പെഷ്യാലിറ്റി പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ റെഡ് ക്രോസ് ദിനത്തെ കുറിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ അതുപോലെ എന്നാൽ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ഒരു ദിവസമാണെന്ന്,
1: അത് അതെ
0: നോ സോക്സ് ഡേ
1: മെയ് 8 എന്ന് പറയുന്നത്, അങ്ങനെ ഒരു എന്താ പറയുന്നത് കാലുകൾക്കൊരു ഒരു ഒരു റിലീഫ് കിട്ടുന്ന, ഫ്രീ ആയിട്ട് സോക്സിൽ നിന്നും ഷൂവിൽ നിന്നും ഒക്കെ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്ന, കാൽവിരലുകളെയൊക്കെ ഇങ്ങനെ ഒന്ന് മണ്ണിലൊക്കെ ഒന്ന് സ്പർശിപ്പിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ദിവസം, ആ ഒരു അനുഭൂതി ഭൂമിയുമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി കിട്ടുന്ന ഒരു ദിവസം, അത് ആചരിക്കുന്ന ഒരു ദിവസമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു വെസ്റ്റേൺ കൾച്ചറാണ് ശരിക്കും ഷൂ എന്നൊക്കെ പറയുന്നത് അല്ലേ,
0: അത്
1: അവരുടെ ഒരു കാലാവസ്ഥയുമായിട്ട് യോജിച്ചുകൊണ്ട്, അതെ, തണുപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ ഒരു ഷൂ സംസ്കാരം. പക്ഷെ ഇപ്പം നമ്മൾ ഏറ്റെടുത്തു, പല സ്ഥലങ്ങളിലും ചൂടുകാലങ്ങളിലും അത് നിർബന്ധം പിടിക്കുന്ന സ്കൂളുകളും ഒക്കെ ഉണ്ട്.
0: ഓക്കെ, പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഇന്ന് ഇങ്ങനെ ഒരു ദിവസം ലോകത്ത് ആചരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫണ്ണി ആയിട്ടാണെങ്കിലും അങ്ങനെ ഒരു ദിവസം ഉണ്ടോന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. മെയ് 8 പ്രാധാന്യം ഇങ്ങനെ നോക്കി വരുമ്പോഴാണ് നോ സോക്സ് ഡേ എന്ന് പറഞ്ഞത് കണ്ടത്, അതായത് സോക്സ് ധരിക്കാതെ കാലുകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളത്. സത്യത്തിൽ അത് സത്യത്തിൽ അത് വലിയൊരു സ്വാതന്ത്ര്യം തന്നെയാണ് പലർക്കും, കൂടുതലും ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതലും അവര് സോക്സും ബൂട്ട്സും ഒക്കെ ധരിച്ചോണ്ടിരിക്കുമ്പോ, സോറി, ഷൂവും ബൂട്ടും ഒക്കെ ധരിക്കുമ്പോ അതിനുള്ളിൽ എന്തായാലും നമ്മൾ സോക്സ് ഇടുമല്ലോ. ഇതെല്ലാം ഈ രാവിലെ തൊട്ട് രാത്രി വരെയാണ് ആ ഡ്യൂട്ടി എങ്കിൽ ആ സമയം മുഴുവനും ഇത് ധരിച്ചോണ്ടിരിക്കുമ്പോ, ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോ ഈ
1: സാധനം
0: ഒരു സുഖമുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത
1: കുഞ്ഞു കുട്ടികൾ, കുട്ടികളുടെ കാല് വളരുന്ന ഒരു വർഷം വളരുന്ന പ്രായമാണ്. കാരണം സ്കൂൾ തുടങ്ങുന്ന ആ ഒരു സമയത്ത് മേടിച്ച ഷൂ ആയിരിക്കും, പക്ഷെ കൊച്ചിന്റെ കാല് വളരും, പക്ഷെ ഷൂ മാറ്റിയിട്ടുണ്ട്, ഷൂവിന് കേടൊന്നും പറ്റിയിട്ടുണ്ടാവില്ല, പക്ഷെ അതിന്റെ ആ കുഞ്ഞു കാല് ആ ഷൂവിന്റെ ആ ചെറിയ ഷൂവിന്റെ ഉള്ളിൽ ഇരുന്നിങ്ങനെ വിങ്ങും.
0: അത് ശരിയാണ്.
1: എന്നാലും എന്ന് വെച്ചാൽ ടീച്ചർ വഴക്കം അറിയാലോ എന്ന് വിചാരിച്ചിട്ട് ഇട്ടിട്ട്
0: പോകും
1: അല്ലെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ഒരു കാലാവസ്ഥയ്ക്കും ഒക്കെ അനുയോജ്യമാണോ എന്നൊക്കെ ഉള്ള ഒരു വിശകലനം നടത്തേണ്ട സമയമാണ്.
0: മഴക്കാലത്തൊക്കെ
1: ആശ്വാസം കൊടുക്കാറുണ്ട്, കാരണം നനയോലോ എന്നൊക്കെ വെച്ച് ചില സ്കൂളുകളൊക്കെ ചിലപ്പോൾ നിർബന്ധം പിടിക്കാറില്ല. പക്ഷേ
0: സ്കൂളുകളുടെ കാര്യത്തിൽ അങ്ങനെയുണ്ട്, പക്ഷെ ശരിക്കും നമ്മൾ സ്കൂളുകളെല്ലാം മാറ്റി നിർത്തിയാൽ പൊതുവെ ഇത് ഈ സോക്സ് ഉപയോഗിക്കുന്നത് കൂടുതലും പുരുഷന്മാരായിരിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് ആ ഒരു സോക്സ് നിന്ന് ഫ്രീ എന്നുള്ള രീതിയിലാണ് ആ ഒരു ഈ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത. അതൊരു ഫണ്ണി ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്.
1: ഷൂവും സോക്സും
0: ഇല്ല ഇല്ല, താല്പര്യം ഇല്ലാത്ത ഒരാളാണ്
1: എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
0: മാക്സിമം

0: സിമ്പിളായിട്ട് നടക്കുക. നമ്മളെ യാതൊന്നും അലട്ടുന്നതോ നമ്മള് അലോസരപ്പെടുത്തുന്ന യാതൊന്നും എന്നോടൊപ്പം ചേർത്ത് ഞാൻ വെക്കില്ല. അതിപ്പോ മനുഷ്യനാണെങ്കിലും ശരി, വസ്തുക്കളാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, നമ്മൾ ഫ്രീ ആയിട്ട് നടക്കുക. നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയും ഒക്കെ ഭയങ്കര റിലാക്സ് ആയിട്ട് ഇരിക്കുക എന്നുള്ളൊരു പക്ഷക്കാരിയാണ്.
1: ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ ഒരു ഒരു സോക്സ്,
0: അപ്പൊ കാലുകൾക്ക് ഫ്രഷ് എയർ കിട്ടാനായിട്ടും സമ്മർ സീസണിൽ കൂടുതൽ കംഫർട്ടബിൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഈ ഒരു ദിവസം നമ്മള് ആചരിക്കുന്നത് എന്നാണ് പറയുന്നത്.
1: അപ്പൊ നമ്മുടെ ഗെയിമിലേക്ക് വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484242814. അപ്പൊ ഒരുപാട് സിനിമകൾ കാണുന്ന എല്ലാവർക്കും ഈ ഷോയിലേക്ക് വിളിക്കാം. ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി ഫ്രം റെയിൻബോ 107.5.
0: ഇത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.

0: അപ്പോൾ നമുക്ക് നമ്മളുടെ ഗെയിമിൽ പങ്കെടുക്കാനായിട്ട് ഒരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ,
1: ഹലോ,
0: കേൾക്കാമോ? കേൾക്കാമോ?
1: ഹലോ, ഹലോ.
0: കട്ടായി പോയി. യെസ്, അത് കട്ടായിരിക്കുകയാണ്. എന്തായാലും സാറില്ല, നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ആ, ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. അമ്പിളി, ഇനി അതിൽ കൂടുതൽ പണിയുണ്ട്.
1: ഓക്കെ,
0: ആള് വെച്ചിട്ട് പോയിരിക്കുകയാണ്, കട്ടായി പോയതാണ്. ഓക്കെ, എന്തായാലും വീണ്ടും വിളിക്കുമായിരിക്കും. ഓക്കെ, അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇങ്ങനെയാണ്: 04842424.

0: 8101 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ഗെയിമിൽ പങ്കെടുക്കാവുന്നതാണ്. ഗെയിം ഇത്രയേ ഉള്ളൂ, ആകെ രണ്ടക്ഷരം പറയും. ആ രണ്ടക്ഷരത്തിലും ഓരോ സിനിമ പേര് വെച്ചിട്ട് പറയുക, അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോവുക ഒരു മിനിറ്റിനുള്ളിൽ. ഇത്രയേ ഉള്ളൂ, വേഗം വിളിച്ചോളൂ.
1: എന്തായാലും കട്ടായിട്ടുണ്ട്, ആ കോളർ ആരാന്ന് വെച്ച് വീണ്ടും ഒന്നുകൂടി ശ്രമിക്കാവുന്നതാണ്. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി ഫ്രം റെയിൻബോ 107.5 ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആയിട്ട്. ഇവിടെ നിങ്ങളുടെ കോൾ പ്രതീക്ഷിച്ച് ഞങ്ങൾ രണ്ടുപേരുണ്ട്, ആർ ജെ അംബ്ലിഷിനും ആർ ജെ സിമിയും. House music on my phone.

0: അപ്പോ വീണ്ടും നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ഒരു പാട്ടിന് ശേഷം. കോൾ ഉണ്ടോ? കോൾ ഉണ്ടോ? കോൾ ഉണ്ടായിരുന്നല്ലോ, കോൾ ഹോൾഡ് ചെയ്തിരിക്കുന്നു.
1: കോൾ കട്ടായി, ഇപ്പൊ വീണ്ടും വിളിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101 ആണ് നമ്പർ. ചില സാങ്കേതിക ചില തടസ്സങ്ങൾ അല്ലേ, ഇങ്ങോട്ട് കോള്. അപ്പോൾ നമ്മളിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ഗെയിം ഇതായിരുന്നു, സിനിമ പേരുകൾ വെച്ചിട്ടുള്ള ഗെയിമാണ്. രണ്ട് അക്ഷരങ്ങൾ തരും, ആ അക്ഷരങ്ങൾ വെച്ചുള്ള മലയാള സിനിമാ പേരുകളാണ്. നമുക്ക് കോൾ വരുന്നുണ്ട്, നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഹലോ, കേൾക്കാമോ?
0: ഹലോ
1: ഹലോ ഹലോ
2: ഹലോ
1: കേൾക്കാവോ?
0: കിട്ടി.
1: ഓക്കെ, ഞങ്ങൾ ഇങ്ങനെ ഇത് കണക്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ചാളായിട്ട്. നമ്മള്
2: ഞാൻ ജസ്റ്റ് വിചാരിച്ചു ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചു, പക്ഷെ നമ്പർ പെട്ടെന്ന് പറഞ്ഞു വന്നോണ്ട് ഞാൻ പിന്നെ
0: ഞാനും
1: എന്നോട് തന്നെ പറഞ്ഞതാ, പക്ഷെ ഞാൻ കേക്കണ്ടേ.
0: ഇത് ആരാണ്?
2: ഞാൻ അമൃത.
0: അമൃത, എവിടുന്ന വിളിക്കുന്നേ?
2: ഞാൻ ഇപ്പൊ ആലുവ അങ്കമാലി അടുത്ത്.
0: ഇപ്പൊ അവിടെയാണ് എത്തി നിൽക്കുന്നത്?
2: ആ, ചേട്ടന്റെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പൊ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ട് വീട്ടിലോട്ട് പോകുന്നു.
1: എന്ത് പുള്ളിയുടെ പേര് പറയൂ?
0: പേര് പറയൂ.
2: അതുൽ.
0: ഹാപ്പി ബർത്ത്ഡേ അതുൽ.
1: അതുലിന്
0: എന്താ പറഞ്ഞേ? എല്ലാ പേരിലും ഞങ്ങള് പിറന്നാള് പറയുന്നതാണ്. അബി, ഹാപ്പി ബർത്ത്ഡേ.
2: താങ്ക് യു.
1: ഓക്കെ, നമ്മുടെ ഗെയിം എന്താണെന്നറിയാവോ?
2: എന്താ, ഞാൻ കേട്ടില്ല.
1: അതെ, രണ്ട് അക്ഷരങ്ങൾ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, അത് വെച്ചുള്ള സിനിമാ പേരുകൾ പറഞ്ഞു തന്നാ മതി. ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞത് കാവച്ച്, കായും പായും ആണ് തരുന്നതെങ്കിൽ ഇപ്പൊ കാവച്ച ഒരു സിനിമ പേര് പറയണം, വീണ്ടും പാവച്ചൊരെണ്ണം പറയണം, അത് കഴിഞ്ഞിട്ട് വീണ്ടും കാവച്ച് പറയാ, വീണ്ടും പാവച്ച് പറയാ. അങ്ങനെ ഒരു മിനിറ്റ് ആണ് നമ്മളിവിടെ സമയം പറയുന്നത്. ഈ സമയത്തിനുള്ളിൽ നമുക്ക് എത്ര സെറ്റ് പറയാൻ പറ്റും എന്നുള്ളത്. ഇപ്പൊ രണ്ടെണ്ണം പറയുമ്പോൾ ഒരു സെറ്റ് ആവും.
0: മലയാള സിനിമകളാണ് ഇനി. ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്കൊക്കെ പോയി തിരക്കാൻ വയ്യാത്തോണ്ടാ നിങ്ങൾ പറയുന്നത്. ഉണ്ടാവണം, നമുക്ക് അന്വേഷിക്കണമല്ലോ. തെലുങ്കൊക്കെ വല്ലാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ മലയാളം മാത്രം ഒരു വേർഡ് തരും, രണ്ട് വേർഡ് തരും, സോറി, രണ്ട് ലെറ്റേഴ്സ് തരും, ആ ലെറ്ററിലെ സിനിമ പേര് പറയുക, ദെൻ റിപ്പീറ്റ്.
1: ഓക്കെ, അപ്പൊ ഒരു മിനിറ്റ് സമയമുണ്ട്, നമുക്ക് സ്റ്റാർട്ട്
0: ചെയ്യാം.
1: കായും ചായയും. യു ആർ ടൈം. കായും ചായയും ആണ് താങ്കൾക്ക് തരുന്നത്, കായും ചായയും. ഓക്കെ, യു ആർ ടൈം സ്റ്റാർട്ട്സ് നൗ.
2: തടൽ, കന്മദം.
1: അല്ല, കാവിച്ച് കഴിഞ്ഞാൽ ചായ ആണ് പറയേണ്ടത്.
2: ഓ, കാവ് കഴിഞ്ഞിട്ട് പിന്നെ ചായ.
1: ചായ പറയാം.
2: തടൽ, ചാന്തുപൊട്ട്
1: ഒരു സെറ്റായി.
2: പിന്നെ കന്മദം.
0: വേഗം
1: പഴയ സിനിമ പേരുണ്ട് പറഞ്ഞോ?
2: ആ, പിന്നെ ചാ വെച്ച് ചതിക്കാത്ത ചന്തു.
0: കസ്തൂരി വെച്ച് സിനിമ പേര് പറഞ്ഞില്ല. കസ്തൂരി വെച്ചിട്ട് ഏതായിരുന്നു? കാവാറ്റ്. എന്താണ് എന്താണ് ഉദ്ദേശിച്ചത്? ആ, സമയം കഴിഞ്ഞു.
1: അപ്പൊ എന്തായാലും ഒരു മിനിറ്റ് ആയി. അപ്പോ രണ്ട് സെറ്റ് പറഞ്ഞിട്ടുണ്ട്.
0: ആ കാവച്ച് കസ്തൂരി എന്ന് പറഞ്ഞില്ലേ, ആ സിനിമ പേർന്ന് പറഞ്ഞ
1: കസ്തൂരിമാനാണോ ഉദ്ദേശിച്ചേ?
0: കസ്തൂരി സംഭവം ഒന്നും അത്രയേ കേട്ടുള്ളൂ. അതേത് സിനിമ? അത് ഞാൻ ആലോചിക്കലേ.
1: ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാ.
0: കേക്കൊക്കെ മുറിച്ചോ? മുറിച്ചോ? തീർന്നോ?
2: രണ്ട് കേക്ക് ഉണ്ടായിരുന്നു.
0: രണ്ടും തീർത്തോ?
2: ചേട്ടന്റെ അവിടെ ജോലി ചെയ്യുന്ന ഒരു ചേട്ടൻ കൊണ്ടുവന്നു.
1: ബാക്കിയുണ്ടെങ്കിൽ ആകാശവാണിയിലോട്ട് കൊടുത്തുവിടാനാണ്.
0: അല്ല, പോകുന്ന വഴിയാണെങ്കിൽ ഇവിടെ കേറിട്ട് പോകാൻ വേണ്ടി പറയായിരുന്നു. ഇപ്പൊ ആലോ അങ്ക

0: ആഘോഷിക്കുന്ന ആരെങ്കിലും ഒക്കെ നമ്മളെ വിളിക്കും സിമി, കുഴപ്പമില്ല. എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ.
1: അപ്പൊ ഇന്നത്തെ ഇന്നത്തെ ബർത്ത്ഡേ ഇങ്ങനെ ഒരു കാര്യം പറയാൻ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അത് ഇങ്ങോട്ട് പറയണ്ടേ?
2: ഞങ്ങൾക്കും സന്തോഷം ഇതില് കോൾ എടുത്തത്.
1: അല്ല ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ചു ഇപ്പൊ നന്ദി പറയും, ഇപ്പൊ നന്ദി പറയുമെന്ന് വിചാരിച്ചു കേൾക്കാൻ.
0: തന്നെ നന്ദി പറയാ, നന്ദി കേൾക്കാണ്ടായപ്പോ
1: പറയിപ്പിച്ചു പറഞ്ഞു പറയിപ്പിച്ചു
0: സിമി പറയും.
1: ഓക്കെ, അപ്പൊ അമൃത ആൻഡ് അബി, അബി വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു,
2: താങ്ക് യു,
1: താങ്ക് യു.
0: അപ്പോ
1: ഇത്രയുള്ളൂ,
0: പക്ഷെ നന്നായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്തായാലും ഇനിയും ഇതേപോലെ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. അപ്പോ നമ്മുടെ ഗെയിം ഫ്ലോർ ഇവിടെ ഓപ്പൺ ആണ്, കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി ഫ്രം റെയിൻബോ
1: 107.5.

0: അപ്പം സമയം എത്രയായി അമ്മേ?
1: 6 മണി കഴിഞ്ഞ് 38 മിനിറ്റും 39 മിനിറ്റും ആയി. കൃത്യം
0: 39 മിനിറ്റ് ആയി. അടുത്ത കോളർ എത്തിയിട്ടുണ്ട്, നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം.
1: എന്ത് തല്ലി പൊളിച്ചുലോ,
0: നല്ല കോളർ വന്നതിന് സന്തോഷം.
1: ഹലോ, നമസ്കാരം. ഇതാരാണ്?
2: എന്റെ പേര് ഗീത.
1: ഗീത, എവിടുന്ന വിളിക്കണേ? ഏഴിക്കര. ഏഴിക്കരയിൽ എന്തൊക്കെയുണ്ട് വിശേഷം?
2: നല്ല വിശേഷം.
1: എന്താണ് നല്ല വിശേഷം?
2: എനിക്ക് 5 മോളെ പെൺകുട്ടികളാണ്.
1: അപ്പൊ
2: ജോലി
1: അവരെ കേട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു.
0: പഠിക്കാണോ അതോ?
2: അല്ല, മൂത്താൾക്ക് അമൃതയില് അമൃത ഹോസ്പിറ്റലിൽ ചെറിയൊരു ജോലിയുണ്ട്. രണ്ടാമത്തെ അവള് ഒരു ലോജിസ്റ്റിക്കിന്റെ കോഴ്സ് പഠിക്കണം. ഏഴാള് 7 ക്ലാസ്സിലേക്കായി.
1: ചെറിയ ആളാണ്.
0: അപ്പൊ രണ്ടുപേരും ജോലിക്കാരായില്ലേ?
2: രണ്ടാമത്തൊക്കെ കിട്ടിയിട്ടില്ല.
0: പഠിച്ചോണ്ടിരിക്കും, ഉടനെ കിട്ടും.
2: ജൂണിലാണ് എക്സാം തുടങ്ങുന്നത്.
0: അങ്ങനെ
1: മൂന്ന് മിടുക്കി കുട്ടികളാണ് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ. അപ്പൊ ഇന്നത്തെ ഗെയിം എന്താന്ന് അറിയാലോ?
2: ഞാൻ കേട്ടായിരുന്നു.
1: ഓക്കെ, അപ്പൊ രണ്ട് അക്ഷരങ്ങൾ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോ അക്ഷരങ്ങൾ പറയട്ടെ. അപ്പൊ താങ്കൾക്ക് കിട്ടുന്ന അക്ഷരം ആയും, ഹലോ, ആയും ഈയും ആണ്. ആയും ഈയും. അപ്പോ ഈ അക്ഷരങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് ഇന്ന് സിനിമാ പേരുകൾ പറഞ്ഞു തരേണ്ടത് കേട്ടോ. ഓക്കെ, റെഡി ആണോ?
2: റെഡിയാണ്.
1: ഓക്കെ, അപ്പോ യുവർ ടൈം സ്റ്റാർട്സ് നൗ.
2: അമ്മയ്ക്കൊരു
1: പിന്നെ
2: ഈ തണലിൽ ഇത്തിരുന്നേരം.

0: രണ്ട് സെറ്റായി. ഒരു സെറ്റായി. ആ ഒരു സെറ്റ്. ആ ഓക്കെ. ആ ഈ വെച്ചിട്ട് ആ ഓക്കെ. ആ ആ ആ
1: ടൈം
0: കഴിഞ്ഞു.
2: ആരാണ് അവിടെ പാട്ട് വയ്ക്കാൻ പറഞ്ഞത്?
0: സർവമായ പാട്ട് വെക്കോന്ന് പറഞ്ഞ് ഭയങ്കര അടിയാണ് അവിടെ.
2: ആരാണത്?
1: ഏഴാം
2: ക്ലാസ്. അരി
0: പേര് പറഞ്ഞ മോളുടെ അനാമിക, അർച്ചന, അമൃത. ഒരാള് അമൃതയിൽ തന്നെ ജോലി ചെയ്യുന്നു. സർവമായ പാട്ടൊക്കെ നമ്മ വെച്ചിട്ടുണ്ടായിരുന്നടാ.
2: ഏത് പാട്ടാ വേണ്ടേ?
0: ചിരിതൊട്ടായിരിക്കും.
2: അല്ല, സർവമായാല് ഏത് പാട്ടാണ് തല്ലുപിടിക്കുന്നത്? അവിടെ ബഹളം വെക്കുന്നേ. ആ അതെ, അനാമിക ചോദിച്ചത്.
0: ഓ, പുതുമഴ വീണവര.
2: ആ പാട്ട് വെച്ച് തരാട്ടോ.
1: അവർക്കൊക്കെ പുതിയ പാട്ടുകളൊക്കെ ഇഷ്ടം, പക്ഷെ എനിക്ക്
2: പഴയ പാട്ടായിരിക്കും.
1: ഞാൻ എന്റെ
0: അല്ല, ആൾക്കൊന്ന് ഫോൺ കൊടുത്തേ.
1: ആ കൊടുക്കാം, കൊടുക്കാം.
0: ഹലോ ഹലോ, ഇത് എന്താണ് അവിടെ അടി ഉണ്ടാക്കണത്? ഹലോ, അനാമിക കുട്ടി എന്താണ് അവിടെ അടി ഉണ്ടാക്കുന്നത്? ഓ, അതിനുവേണ്ടിയാണോ തല്ലുണ്ടാക്കിയത്? സ്കൂൾ വെക്കേഷൻ അല്ലേ, എന്താ പരിപാടി? ഏഴാം ക്ലാസ്സിലെ അയാളാണോ ഇത്? എന്നിട്ട് ഒന്നാം ക്ലാസ്സിന്റെ സൗണ്ട് ആണല്ലോ.
2: നാളെ വാങ്ങിക്കോ. എന്താ പേര് ഇപ്പൊ പട്ടിക്കുഞ്ഞിന്?
0: അടിപൊളി പേരാണ്, നല്ല പേരാണ് കേട്ടോ.
2: കൊടുക്കാം കൊടുക്കാം. അമ്മിക്ക് ഫോൺ കൊടുക്കോ. ആ കൊടുക്കാം. ആ ഹലോ. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വെച്ചു തരാം കേട്ടോ.
0: എന്നാലും ഗെയിമിൽ പങ്കെടുത്തതിൽ ഒരുപാട് സന്തോഷം.
2: ഓക്കെ ബൈ.
1: അപ്പൊ
2: കിട്ടിയില്ലേ, ഇങ്ങനെ കിട്ടുന്നേ. സാറില്ല, ഇവിടെ പലരുടെയും റേഡിയോ എല്ലാ അടുക്കളയിൽ തന്നെയാണ് ഇരിക്കുന്നത്. നല്ല സ്ഥിരമായിട്ട് കേൾക്കാൻ പറ്റുള്ളൂ.
1: മൂന്നരക്ക് ഞാനാണ്. എനിക്ക് 7 മണിക്ക് പോണായിരുന്ന. 3 മണിക്ക് എനിക്ക് മറ്റേ വേറൊരു സ്റ്റേഷൻ
2: ഉണ്ടല്ലോ, ഇവിടെ ഞങ്ങളുടെ ആകാശവാണി കൊച്ചി എഫ് എം. ഓക്കെ ഓക്കെ ഓക്കെ, പ്രൈവറ്റ് എഫ് എം. ഓക്കെ, അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വെച്ച് തരാം കേട്ടോ. ഓക്കെ ബൈ.
1: ഓക്കെ
2: ബൈ. താങ്ക് യു.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. അപ്പോൾ നമുക്ക് അടുത്ത കോളർ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ
2: ഹലോ, നമസ്കാരം. ഇതാരാണ്?
1: ആ, എന്റെ പേര് ഗ്ലൈഡ എന്നാണ്.
2: ഗ്ലൈഡ ഗ്ലൈഡ എവിടെ നിന്ന് വിളിക്കുന്നു?
1: ഞാൻ ഇവിടെ ചക്കരപ്പറമ്പ് വിണ്ണലയാണ്.
2: ആ ഓക്കെ, ചക്കരപ്പറമ്പ് എന്ത് ചെയ്യുന്നു?
1: ഞാനിവിടെ വിൻസെന്റ് പോൾ സ്കൂളിലെ ടീച്ചറാണ്.
2: ആ, ഗ്ലൈഡ ടീച്ചറാണ്.
1: അതെ.
0: ഏതാ സബ്ജക്ട്?
1: ചെറിയൊരു ബോട്ടിംഗ് ഒക്കെ ആയിട്ട്.
0: ഓക്കേ ഓക്കേ ഓക്കേ.

0: ആഹാ, അടിപൊളി. കോട്ടയം കുമരകം ഒക്കെ ടച്ച് ചെയ്ത് പോരാലോ.
1: അതെ അതെ, ഭരണങ്ങാനം പള്ളിയെ കൊണ്ട് ടച്ച് ചെയ്തിട്ട് ചെറിയൊരു പ്രാർത്ഥനയും.
0: അപ്പൊ ഞങ്ങളുടെ കാര്യം കൂടി ഒന്ന് ഓർക്കണം കേട്ടോ.
2: എന്തിനാണ് രഞ്ജിത്ത് മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ ഗുരുവായൂർ വരെ പോകുമ്പോഴത്തേക്ക് എന്റെ കാര്യം കൂടി എന്ന് പറയുന്ന പോലെ
0: ഭരണകാലത്ത് നമ്മുടെ കാര്യം കൂടി ഒന്ന് സമർപ്പിച്ചേക്കണം.
2: മലയാളികളുടെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണെന്ന് പറയുന്ന പോലെ അല്ലെ. ഓക്കേ,
0: അപ്പൊ കുട്ടികളെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവും അല്ലെ ഈ സമയത്ത്?
1: എൽ
2: പി ആണല്ലേ, നമിച്ചൂട്ടോ. വീട്ടിലെ ഒരെണ്ണത്തിന് തന്നെ നമുക്ക് എന്താ പറയാ, കൊണ്ടുനടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാ വീട്ടിൽ ഈ ഒരു പ്രായത്തിലുള്ളതൊക്കെ.
0: ഒരു ടീച്ചറാണ് ഈ പറയുന്നത് ഓർക്കണം.
2: അതെ അതെ.
0: അപ്പോ നമ്മള് ഇന്ന് രണ്ട് അക്ഷരങ്ങൾ ടീച്ചറിന് വേണ്ടിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ത എന്നുള്ള അക്ഷരവും സാ എന്നുള്ള അക്ഷരവുമാണ് എടുത്തിട്ടുള്ളത്.
2: തായും
0: സായും സായും ഈ അക്ഷരങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് ഇന്ന് സിനിമ പേരുകൾ പറഞ്ഞുതരേണ്ടത് കേട്ടോ. തായും സായും
2: ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത്
0: ഒരു താവച്ചുള്ള പറയാം, ഒരെണ്ണം സാവച്ച് പറയാം.
2: എന്താണ് പറഞ്ഞത് കേട്ടില്ല.
0: അതെ അതെ, അങ്ങനെ അങ്ങനെയാ പറയണ്ടേ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. യുവർ ടൈം സ്റ്റാർട്സ് നൗ.
1: തട്ടത്തിൻ മറയത്ത്, സർഗം, തണ്ണീർമത്തൻ ദിനങ്ങൾ, സാഗരം, സാക്ഷി, എവിടെന്ന് മോനും മോളൊക്കെ പറയുന്നുണ്ട്.
0: ആ അതൊക്കെ മേടിച്ചോ.
1: സർവം മായ, ചോപ്പിൽ ചോപ്പൻ, സ്വർണക്കടുവ,
2: തന്നോളൂ. ഒന്നാ രണ്ട മൂന്ന് നാല് സെറ്റ് പറഞ്ഞിട്ടുണ്ട്.
0: അപ്പൊ എന്തായാലും ഹൈ സ്കോർ ആണ് കേട്ടോ. ക്ലാരിറ്റി ടീച്ചർ ആണ് ഇപ്പൊ ഹൈ സ്കോർ ആയിട്ട് നിക്കുന്നത്.
2: മുടുക്കനാ മുടുക്കനാ പറയുന്ന പോലെ.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയും കുറച്ച് സമയങ്ങൾ നമുക്ക് ഇനി ഇനിയും ഒരു മണിക്കൂർ കൂടി ബാക്കിയുണ്ട്.
1: താങ്ക് യു രണ്ടുപേർക്കും.
2: തിരിച്ചും നന്ദിട്ടോ. ഓക്കെ, അപ്പൊ ഒരു ടീച്ചറിനോട് പ്രത്യേകിച്ച് എൽ പി സ്കൂൾ ടീച്ചറിനോട്
0: മക്കളുടെ പേരൊക്കെ പറയോ.
1: മക്കളുടെ പേര് ജസിൽഡ, അൻസിൽ.
0: ഓക്കെ, അപ്പൊ ജസിൽഡക്കും അൻസിലിനും ഞങ്ങളുടെ പ്രത്യേക അന്വേഷണം പറയണം.
2: ഓക്കെ ബൈ.
1: ഓക്കെ
2: ബൈ, താങ്ക് യു.

0: അപ്പോൾ വീണ്ടും നമ്മൾ തിരിച്ചെത്തിരിക്കുകയാണ്. നമുക്കൊരു കോളറുണ്ട്. ഹലോ ഹലോ, ഇത് ആരാണ്?
1: ഗെയിം എന്താണെന്ന് കേട്ടല്ലോ അല്ലേ?
2: ആ,
0: മഹിമ, ഒരു സെക്കൻഡ്, ആ റേഡിയോയുടെ വോള്യൂം കുറച്ച് വെക്കാമോ?
1: ഓക്കെ. അപ്പൊ മഹിമ, മഹിമയ്ക്ക് കിട്ടുന്ന അക്ഷരങ്ങൾ ഊയും ഊ വാ എന്ന അക്ഷരമാണ്. ഊ ആൻഡ് വാ. ഓക്കെ,
0: യുവർ ടൈം സ്റ്റാർട്സ് നൗ.
2: ഉല്ലാസ പൂങ്കാറ്റ്, വെട്ടം, ഉണ്ണികൃഷ്ണൻ.
0: പോരട്ടെ,
1: ഉണ്ണികൃഷ്ണനോ?
2: വാവനപുരം.
0: ഉണ്ണികൃഷ്ണൻ ക്ലിയർ ആയില്ല. ഞാൻ വേറൊരു സിനിമയാണ് ഉദ്ദേശിച്ചത്, ആണോ പറയാൻ വന്നതെന്ന് വിചാരിച്ചു. ഏകാവട്ടെ. കിട്ടണം, കിട്ടിയേ പറ്റൂ.
1: പക്ഷെ ആ റേഡിയോയുടെ വോളിയം ഒന്ന് കുറക്കായിരുന്നു.
0: ആ ഉണ്ണികൃഷ്ണനിൽ തന്നെ പിടിച്ച ഒരു സിനിമ വരാനുണ്ട്. ഇല്ല, വേഗം വേഗം വേഗം, വേറെ വേറെ. അയ്യോ, സമയം പോണോ, വേഗം.

0: ഊ വെച്ച് പറഞ്ഞിട്ട് വേണം.
1: എന്നാലും ഇനി ഒന്നും പറയാൻ പറ്റില്ല, നമ്മൾ ടൈം അപ്പായി.
0: ഇനി വായ വെച്ച് പറയാം,
1: ഇനി വേണമെങ്കിൽ പറഞ്ഞോളൂ.
0: പക്ഷേ സമയം പോയി കേട്ടാ. അതേ ഉണ്ണികൃഷ്ണൻ വിചാരിച്ചപ്പോ ഞാൻ എന്താ വിചാരിച്ചെന്ന് അറിയാം? ഉണ്ണികൃഷ്ണന്റെ ആദ്യത്തെ ക്രിസ്മസ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, ഞാൻ വിചാരിച്ച ആ സിനിമയായിരിക്കും പറയാൻ വന്നതെന്ന്.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഗെയിമിൽ പങ്കെടുത്തതിൽ ഒരുപാട് സന്തോഷം കേട്ടോ.
2: പിന്നെ സിമി ചേച്ചി കോമഡി എനിക്ക് ഇഷ്ടം.
1: ആണോ? കോമഡിയോ? സിമി ചേച്ചി കോമഡി. അപ്പൊ എന്റെ കോമഡി തീരെ ഇഷ്ടല്ല.
0: ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞപ്പോ കോമഡി ആയിട്ടാ തോന്നിയത്.
1: കോമഡി അല്ല, സീരിയസ് ആ.
0: ഓക്കെ, എന്തായാലും ഇഷ്ടപ്പെട്ടു മഹിമ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ.
1: ഏത് കോമഡിയാണോ
0: ഉദ്ദേശിച്ചത്? പറഞ്ഞൊക്കെ സീരിയസ് ആയിരുന്നല്ലോ. എന്തായാലും ഒരാളെ പ്രോത്സാഹിപ്പിച്ചാലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ.
1: അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ ഗെയിമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്.
0: അയ്യോ, പക്ഷേ ഒരെണ്ണം പറയാൻ പറ്റിയുള്ളല്ലേ, എന്തിനാണ് അമ്പിളിച്ച ക്രൂരത കാണിച്ചത്?
1: അറ്റംപ്റ്റ് നല്ലതായിരുന്നു.
0: അക്ഷരങ്ങൾ ഇത്തിരി ബുദ്ധിമുട്ടായി പോയിട്ട് പെട്ടെന്ന്. പക്ഷെ ഒത്തിരി
1: സിനിമകളുണ്ടായിരുന്നു,
0: പക്ഷെ പെട്ടെന്ന് കിട്ടിയില്ല എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ വീണ്ടും വിളിക്കണമെങ്കിൽ വേഗം തന്നെ നമ്പർ ഡയൽ ചെയ്തോളൂ. 0484-242-8101 0484-242-8101 എന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ ഇപ്പൊ വരാം ഒരു പാട്ടിന് ശേഷം.
1: പൂവൊക്കെ പറിച്ചിട്ട് തിരിച്ചു വരാട്ടോ. എൻജോയ്.

0: 7 മണി കഴിഞ്ഞ് 21 മിനിറ്റ് സ്റ്റുഡിയോ ക്ലോക്കിലായിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ വീണ്ടും തിരിച്ചെത്തുന്നു.
1: ആരോ ഹോൾഡ് ചെയ്തിട്ടുണ്ടോ? ഹലോ.
0: ഇല്ല, ആരും ഹോൾഡ് ചെയ്ത് നിൽക്കുന്നില്ല. കട്ടായി. ഓക്കെ, അപ്പൊ നമ്മുടെ സിനിമ പേരിന്റെ ഗെയിം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 4 എന്ന സെറ്റിലാണ് നമ്മൾ ഹൈസ്കോർ എന്ന് പറയുന്നത്. അത് ബ്രേക്ക് ചെയ്യാനായിട്ട് ഇതുവരെ ആർക്കും പറ്റിയിട്ടില്ല. കുറച്ചു പേർക്ക് ശ്രമിച്ചു നോക്കി, പക്ഷെ എത്തിപ്പെടാൻ പറ്റിയില്ല അല്ലേ.
1: അതെ. അപ്പോ വിളിക്കേണ്ട നമ്പർ ഇങ്ങനെയാണ്: 04842424181 എന്ന നമ്പറിലേക്ക് വിളിക്കുക. പക്ഷെ ഇനി ഇപ്പോഴല്ല, ഇനിയിപ്പോ ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴേക്കും മലയാളത്തിലെ വാർത്തകൾ വരും. തിരുവനന്തപുരം വാർത്തകൾക്ക് ശേഷം പിന്നെയും 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം. അപ്പൊ ഒരു ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് വിളിച്ചോളൂ കേട്ടോ. നമ്പർ മറക്കണ്ട, അതിന് വേണ്ടിട്ട് പറഞ്ഞതാണ്.
0: ചായ കുടിച്ചിട്ട് അതൊക്കെ ഞങ്ങൾ വരാം അല്ലേ.
1: അതെ, ഇതാണ് നമ്പർ: 04842424181 എന്നതാണ് നമ്പർ. അപ്പൊ ഇപ്പോഴല്ല, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ശേഷം വിളിച്ചാൽ മതി കേട്ടോ. ഇനി
0: വിളിച്ചിട്ട് കിട്ടാത്തവര് നിരാശപ്പെടണ്ട, നമ്മൾ വരും.
1: സ്റ്റേഡിയോ 2 ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള ബിജെപി മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരണത്തിന് ടിവികെയ്ക്ക് സിപിഐ, സിപിഐഎം, മുസ്ലിം ലീഗ് പാർട്ടികളുടെ പിന്തുണ. രാജ്യത്തിന്റെ ശാക്തീകരണം പരിസ്ഥിതി, പൌരന്മാർ, സമൂഹം എന്നിവയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്തുടനീളമുള്ള വാണിജ്യ എൽ പി ജി വിതരണം ഏകദേശം 70% പുനഃസ്ഥാപിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ കെഎസ്ആർടിസിയിലെ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം നാളെ പ്രാബല്യത്തിൽ വരും. ഐഎസ്എല്ലിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. ഐപിഎല്ലിൽ ഡൽഹിക്കെതിരെ ടോസ് നേടിയ കൊൽക്കത്ത ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗാളിലെ ആദ്യത്തെ ബിജെപി മുഖ്യമന്ത്രിയാണ് സുവേന്ദു. ഇന്ന് നടന്ന നിയമസഭാകക്ഷി യോഗത്തിൽ ബിജെപി

0: നിയമസഭാ കക്ഷി നേതാവായി മുതിർന്ന നേതാവ് സുവേന്ദു അധികാരിയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടതായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതായും ബിജെപി വൃത്തങ്ങൾ അറിയിച്ചു. പുതിയ ബിജെപി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നാളെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ തുടരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിരീക്ഷകർ ഇന്നലെ ഡൽഹിക്ക് മടങ്ങി. ഇവർ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാവും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ, കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കളിൽ ആര് വേണമെന്ന കാര്യത്തിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം വൈകാതെ അറിയിക്കും. ഞായറാഴ്ച പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ തമിഴക വെട്രി കഴകത്തിന് സിപിഐ, സിപിഎം, മുസ്ലിം ലീഗ് പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടെ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള 118 എന്ന സംഖ്യ ഉറപ്പാക്കാൻ ടിവികെയ്ക്കായി. പിസികെയും പിന്തുണ നൽകാൻ സാധ്യതയുണ്ട്. 5 എംഎൽഎമാരുള്ള കോൺഗ്രസ് നേരത്തെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് നടന്ന ചർച്ചയിലാണ് 2 എംഎൽഎമാർ വീതമുള്ള സിപിഐയും സിപിഐഎമ്മും ടിവികെയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. ഈ പശ്ചാത്തലത്തിൽ ടിവികെ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ലോക്ഭവനിൽ ഗവർണർ വിശ്വനാഥ് ആർലേക്കറെ കാണും. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎ തുടർച്ചയായ 3 തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി ബിജെപി മറ്റന്നാൾ യോഗം ചേരും. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വ്യോമയാന വിപണി എന്നതിലുപരി വിമാനങ്ങൾ പാട്ടത്തിന് നൽകുന്നതിനും ധനസഹായം നൽകുന്നതിനുമുള്ള ആഗോള കേന്ദ്രമായി ഇന്ത്യ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കിഞ്ചരാപ്പൂർ രാമമോഹൻ നായിഡു. ഗാന്ധിനഗറിലെ ഗിഫ്റ്റ് സിറ്റിയിൽ ഇന്ത്യ എയർക്രാഫ്റ്റ് ലീസിംഗ് ആന്റ് ഫിനാൻസിംഗ് സബ്മിറ്റ് 2.0 മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം.
1: India's aviation sector is not merely growing, it is transforming at a pace that is catching the attention of the entire world. Passenger traffic in financial year 26 alone has touched 191 million on combined domestic and international routes. If you talk about India's commercial fleet, it is set to reach 1100 aircrafts by 2027 and it will triple by 2035 in the next 10 years to up to 2250.
0: പ്രാദേശിക കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷദ്വീപിൽ സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യത്തിന്റെ ശാക്തീകരണവും സുരക്ഷയും അതിർത്തി സംരക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും സമൂഹം, പരിസ്ഥിതി, പൌരന്മാർ എന്നിവയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തിരംഗ മൌണ്ടൻ റെസ്ക്യൂ സംഘം 10 വർഷം പൂർത്തിയാക്കിയതിന്റെ ആഘോഷ പരിപാടിയിൽ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിമാലയം പോലുള്ള വിദൂരവും തന്ത്രപ്രധാനവുമായ മേഖലകളിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ തിരംഗ റെസ്ക്യൂ സംഘം സായുധസേനയ്ക്ക് ശക്തമായ പിന്തുണയാണ് നൽകുന്നതെന്നും രാജ്യരക്ഷാമന്ത്രി ചൂണ്ടിക്കാട്ടി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ഉപതെരഞ്ഞെടുപ്പുകളുടെയും ഇൻഡെക്സ് കാർഡുകളും സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകളും പുറത്തിറക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത് സംബന്ധിച്ച വിശദമായ ഉള്ളടക്കം ഇസിഐ നെറ്റ് ആപ്പിൽ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ഥാനാർത്ഥികൾ, വോട്ടർമാർ, ആകെ വോട്ടുകൾ, എണ്ണിയ വോട്ടുകൾ, പാർട്ടികൾ, സ്ഥാനാർത്ഥികൾ എന്നിവ തരംതിരിച്ചുള്ള വോട്ടുകൾ തുടങ്ങി വിശദവിവരങ്ങളാണ് പുറത്തിറക്കിയത്. ഭീകരത, രാജ്യാന്തര കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെ 5 സംയുക്ത കർമ്മസമിതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ഭീകരതയെ നേരിടുന്നതിൽ തന്ത്രപരമായ ഉഭയകക്ഷി സഹകരണത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ഇന്ത്യയും സിംഗപ്പൂരും യോഗത്തിൽ വ്യക്തമാക്കി. അതിർത്തി കടന്നുള്ള ഭീകരത ഉൾപ്പെടെ എല്ലാത്തരം ഭീകരതയെയും ശക്തമായി അപലപിക്കുന്നതായും ഭീകരതയോട് സഹിഷ്ണുതയില്ലാത്ത നയം ആവർത്തിക്കുന്നതായും യോഗം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഏകഭാരത് ശ്രേഷ്ഠഭാരത് പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ യുവസംഘം 6 സംഘടിപ്പിക്കും. പരിപാടിയുടെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കൾ അയൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിക്കും. യുവജനങ്ങൾക്കിടയിലെ ബന്ധം, സാംസ്കാരിക സംയോജനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് പരിപാടി. ഹോർമൂസ് കടലിടുക്കിൽ US നാവിക കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണം. ആക്രമണത്തിനിടെ 3 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നു. ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചതായും കപ്പലുകൾക്ക് യാതൊരു നാശനഷ്ടവും സംഭവിച്ചിട്ടില്ലെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു.

0: അംഗീകരിച്ചു. അതേസമയം ഇറാനിയൻ എണ്ണ ടാങ്കറിനെയും ഫുജൈറയിലെ കപ്പലുകളെയും ആക്രമിക്കാൻ അമേരിക്ക ലക്ഷ്യമിടുന്നതായി ഇറാൻ ആരോപിച്ചു. പശ്ചിമേഷ്യൻ സാഹചര്യത്തിൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് എൽ പി ജി ക്ഷാമം ഉണ്ടാകാതിരിക്കാനും വിലവർദ്ധന ഒഴിവാക്കാനുമാണ് ശ്രമിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തുടനീളമുള്ള വാണിജ്യ എൽ പി ജി വിതരണം ഏകദേശം 70% പുനഃസ്ഥാപിച്ചുവെന്ന് ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ 15,400 ടണിലധികം വാണിജ്യ എൽ പി ജി വിതരണം ചെയ്തതായും ശ്രീമതി സുജാത ശർമ്മ അറിയിച്ചു.
1: भारत सरकार ने ये कोशिश की अभी तक कि कोई प्राइस इंक्रीज ना हो और इसके लिए एक्साइज ड्यूटी भी कम की. इसके अलावा और भी बहुत सारे कदम लिए, जैसे कि रिफाइनरीज के अंदर एलपीजी प्रोडक्शन को इंक्रीज करना, पीएनजी कनेक्शंस को प्रमोट करना, हमारे फर्टिलाइजर प्लांट्स को भी धीरे धीरे बढ़ाया गया और अब लगभग 98% तक उनकी सप्लाई इंश्योर की गई है.
0: അമേരിക്കൻ ഭരണകൂടം ഏർപ്പെടുത്തിയ 10% ആഗോള ഇറക്കുമതി തീരുവ നിയമവിരുദ്ധമാണെന്ന് US ഫെഡറൽ കോടതി വിധിച്ചു. നിയമപ്രകാരം ഗുരുതരമായ വിദേശ നാണ്യ വിനിമയ പ്രതിസന്ധി നിലവിലുണ്ടെന്ന് തെളിയിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട കമ്പനികളിൽ നിന്ന് നികുതി ഈടാക്കുന്നത് ഉടൻ നിർത്താനും ഇതിനകം അടച്ച തുക തിരികെ നൽകാനും കോടതി നിർദ്ദേശിച്ചു. ട്രംപ് ഭരണകൂടം നേരത്തെ കൊണ്ടുവന്ന വ്യാപക ഇറക്കുമതി തീരുവകൾ US സുപ്രീംകോടതി അസാധുവാക്കിയതിനെ തുടർന്നാണ് ഈ വർഷം ആദ്യം പുതിയ തീരുവകൾ ഏർപ്പെടുത്തിയത്. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാൻ ഒരുങ്ങി KSRTC. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരിക. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 9 ജില്ലകളിൽ നാളെയും 7 ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ISL ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. 1-2 ഒഡീഷയുടെ ജയം. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. MV ഹോണ്ടിയസ് ക്രൂയിസ് കപ്പലിലെ 3-ാമത്തെ ബ്രിട്ടീഷ് പൌരനും ഹാൻഡ വൈറസ് സംശയിക്കുന്നതായി UK സർക്കാർ. രോഗിയെന്ന് സംശയിക്കുന്നയാൾ നിലവിൽ ട്രിസ്റ്റൻ ഡ കുൻഹ ദ്വീപിലാണ്. രോഗം സ്ഥിരീകരിച്ച രണ്ട് ബ്രിട്ടീഷ് പൌരന്മാരിൽ ഒരാൾ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്നു. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരണത്തിന് TVKക്ക് CPI, CPIM, മുസ്ലിം ലീഗ് പാർട്ടികളുടെ പിന്തുണ. രാജ്യത്തിന്റെ ശാക്തീകരണം പരിസ്ഥിതി, പൌരന്മാർ, സമൂഹം എന്നിവയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്തുടനീളമുള്ള വാണിജ്യ LPG വിതരണം ഏകദേശം 70% പുനഃസ്ഥാപിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ KSRTCയിലെ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം നാളെ പ്രാബല്യത്തിൽ വരും. ISLൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. IPLൽ ഡൽഹിക്കെതിരെ ടോസ് നേടിയ കൊൽക്കത്ത ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: Rainbow FM Kochi 107.5. 107.5.

0: അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ 7 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആയിട്ടുണ്ട്. ഓൺ ദ ഗോ റൈറ്റ് ടൈം മ്യൂസിക്കാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മളീ വഴിയരികിൽ കഴിഞ്ഞ് ആ ഒരു നല്ല വെയിലുള്ള സമയത്ത് നല്ല മഞ്ഞ കളറിലെ നല്ല ഭംഗിയുള്ള പൂക്കൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ, നിറയെ അല്ലേ
1: കാണാറുണ്ട്.
0: മൊത്തത്തിലിങ്ങനെ മഞ്ഞ മയമായിട്ട് ഇങ്ങനെ മഞ്ഞ പുതപ്പിട്ട പോലെ ഇരിക്കുന്ന നല്ല ഭംഗിയുള്ള പൂ അല്ലേ. പക്ഷെ ആ പൂച്ചെടിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നുള്ള
1: പ്രശ്നമാണ്.
0: അതായത് കന്നുകാലികൾ അത് കഴിച്ചു കഴിയുമ്പോൾ ഗുരുതരമായിട്ടുള്ള വിഷബാധ ഏറ്റുകൊണ്ട് അത് മരിച്ചു പോകുന്നൊരവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള ചെടികളൊക്കെ ഉണ്ടെങ്കിൽ വേനൽക്കാലങ്ങളിൽ വളരെ നമ്മളെ സന്തോഷിപ്പിച്ച ഒരു ചെടിയാണ്, പക്ഷെ അതിന് ചെറിയൊരു വിഷമയമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കന്നുകാലികൾ അത് കഴിക്കാതെ ശ്രദ്ധിക്കണം എന്നൊരു സാഹചര്യം പറയുന്നുണ്ട്. അതുപോലെ തീറ്റപ്പുല്ലിനൊക്കെ ക്ഷാമം വരുന്നൊരു സമയമാണല്ലോ ഈ വേനൽക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ അത് അതുങ്ങൾ എന്തായാലും പച്ചപ്പ് കാണുമ്പോൾ ഓടി ചെല്ലും. പച്ചപ്പല്ലായിരുന്നു ആ സമയത്തൊക്കെ മൊത്തം മഞ്ഞയായിരുന്നു
1: അല്ലേ,
0: പക്ഷേ ആ പച്ചപ്പിനോ തേടിയാണ് അത് പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ ഓടി ചെല്ലുന്ന സമയത്ത് പക്ഷെ ഇത് വിഷബാധ ഏൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മരച്ചീനി കപ്പില്ല, നമ്മുടെ കപ്പയുടെ ഇലകളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് മരിച്ചു പോകുന്നതായിട്ട് അല്ലേ. കന്നുകാലികളൊക്കെ ആട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മരിച്ചു.

0: അതായത് എന്റെ ബ്ലഡ് ക്ലോട്ട് ആയിട്ട് മരിച്ചു. റബ്ബറിന്റെ ഇല,
1: എനിക്ക് അത്രക്ക് അറിയില്ല.
0: കന്നുകാലികൾ എന്തെങ്കിലും വളർത്തിയിട്ടുണ്ടോ?
1: ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ലാട്ടോ. ഇല്ല, അതുകൊണ്ട് പിന്നെ ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ, എനിക്കറിയില്ല. കപ്പയുടെ ഇലയില ഒരു തരം ഒരു ഇത്തിരി സൈലന്റ് അംശം ഉണ്ടോ എന്ന് എനിക്കറിയാം, പക്ഷെ അത് കഴിച്ച ഉടനെ മരിച്ചു എന്നുള്ളത് അറിയുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ യെല്ലോ അലമാൻഡ ആ ഒരു ചെടിയാണ്, മഞ്ഞ കളറിലെ പൂവുള്ള ആ ഒരു ചെടി കാണാൻ കഴിച്ചിൽ നല്ല ഭംഗിയാണ്. അപ്പോൾ അത് കഴിച്ചാൽ അത് അതും ഈ പറയുന്ന പോലെ കന്നുകാലികളെ ഗുരുതരമായിട്ട് ബാധിക്കുന്ന ഒരു വിഷഘടകം അതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്കും അതുപോലെ തന്നെ മൃഗങ്ങൾക്കും ഒരുപോലെ തന്നെ അത് അപകടകരമാണ്. പിന്നെ നമ്മൾ എന്തായാലും ഭക്ഷിക്കാൻ പോകുന്നില്ല എന്നുള്ളത് കൊണ്ട്
0: നമ്മൾ ഭക്ഷിക്കില്ല, പക്ഷെ മൃഗങ്ങൾക്ക് അതറിയില്ലല്ലോ. അപ്പൊ നമ്മള് ഗെയിമിന്റെ കാര്യം പറഞ്ഞില്ല, ഗെയിം ഫ്ലോറിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. 4 സെറ്റ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
1: 7 മണി കഴിഞ്ഞിട്ട് 42 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ
0: ഏകദേശം സമയം
1: വിളിക്കുകയാണെങ്കിലും പങ്കെടുക്കാം. ഏകദേശം 42 മിനിറ്റ്. ഇപ്പൊ നമ്മൾ
0: നാലാണ് ഹൈ സ്കോർ ആയിട്ട് നിൽക്കുന്നത്, ഗ്ലൈഡ് ആയിരുന്നു ഹൈ സ്കോർ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു സ്കോർ ബ്രേക്ക് ചെയ്യാൻ ഒരു കുറച്ച് സമയം കൂടി ഉണ്ട്. ഇനി ആരെങ്കിലും എത്തിയാൽ നമുക്ക് ആ സ്കോർ ബ്രേക്ക് ചെയ്യാം. സിനിമ പേരുകൾ വെച്ചിട്ടുള്ള ഗെയിമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 0484-242-8101 എന്ന നമ്പറിലേക്കാണ് നമ്മളെ വിളിക്കേണ്ടത്.
1: വിളിച്ചോളൂ,
0: ഒന്നും നോക്കണ്ട, വിളിച്ചോളൂ അല്ലേ. പെട്ടെന്ന് വിളിച്ചാൽ നമുക്ക് കണക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി 107.5. ഇത് ഓൺ ദി ഗോ ഡ്രൈ ടൈം
1: മ്യൂസിക്.
2: dum dum dumakkadam dam damakkadum dum dumakkadam dum dum dum dumakkadam dam damakkadum dum dumakkadam dum dum dum dumakkadam dum

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: അമ്മി മിതിച്ചാച്ച് അറുതിയ പാത്താച്ച് ബൊമ്മി പൂ മുടിച്ച് പുരുഷൻ കയ്യ കോത്താച്ച് എട്ടൂർ എട്ടും പടി തട്ടും.

0: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
1: ഏഴ് മണി കഴിഞ്ഞ് 85 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് അങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. നമ്മുടെ ഗെയിമിൽ ഇന്ന് കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ
2: വിന്നറായിട്ട് വന്നിരിക്കുന്നത് ഗ്ലൈഡയാണ്.
1: യെസ്, അങ്ങനെ ഏറ്റവും കൂടുതൽ സെറ്റുകൾ പറഞ്ഞുകൊണ്ട് വിജയിച്ചിട്ടാണ്
2: ഗ്ലൈഡ പറഞ്ഞത്. കൺഗ്രാചുലേഷൻസ് ഗ്ലൈഡ.
1: ഗ്ലൈഡയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ.
2: അതെ, ഒപ്പം തന്നെ മത്സരിച്ച എല്ലാവരും

0: അവർക്കും കൺഗ്രാചുലേഷൻസ്. അപ്പോൾ ഇന്നത്തെ ഓൺ ടക്കോ ഡ്രൈവ് ടൈം മ്യൂസിക് ഇവിടെ പൂർണ്ണമാവുകയാണ്.
1: അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി ഫ്രം റെയിൻബോ 107.5. ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഞങ്ങൾ രണ്ടുപേരാണ് ഉണ്ടായിരുന്നത്.
0: ഞാൻ സിമി.
1: ഞാൻ ആർ ജെ അംബലീഷനും.

0: ആകാശവാണി ഫം റെയിൻബോ 107.5 മ്യൂസിക്കലി യേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം. ബംഗാളിൽ സുവേന്ദു അധികാരി ബിജെപിയുടെ മുഖ്യമന്ത്രിയായി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗാളിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രിയാണ് സുവേന്ദു. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ തമിഴക വെട്രി കഴകത്തിന് സിപിഐ, സിപിഎം, മുസ്ലിം ലീഗ് പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടെ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള 118 എന്ന സംഖ്യ ഉറപ്പിക്കാൻ ടി വി കെ കൈ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കും. AICC നിരീക്ഷകർ നേതൃത്വത്തിന് റിപ്പോർട്ട് കൈമാറി. 12 കോടി രൂപ ഒന്നാം സമ്മാനം ലഭിക്കുന്ന കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷു ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് ഈ മാസം 23 ഉച്ചയ്ക്ക് 2 നടക്കും. കഴിഞ്ഞ വർഷം മികച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയ സംഘടനയ്ക്ക് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി നൽകുന്ന ജീൻ ഹെൻറി ഡ്യൂനന്റ് അവാർഡ് സന്നദ്ധ സംഘടനയായ കേരളീയത്തിന് ലഭിച്ചു. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് അവാർഡ് ഏർപ്പെടുത്തിയത്. പുതുതായി നടപ്പിലാക്കിയ ആദായ നികുതി നിയമം 2025 പൊതുജനാവബോധവും പങ്കാളിത്തവും സൃഷ്ടിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ക്യാമ്പയിൻ പ്രാരംഭ്. 2026 ആദായ നികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറുടെ ഓഫീസ് കേരളത്തിലും ലക്ഷദ്വീപിലും ആരംഭിക്കും. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം.

0: നടത്തിയ കേസിൽ എറണാകുളത്ത് മൂന്ന് പേർ അറസ്റ്റിൽ. കുന്നത്തുനാട് കുമാരപുരം സ്വദേശി സണ്ണി വർഗീസ്, ഭാര്യ സിനി വർഗീസ്, ചേലക്കുളം സ്വദേശി സനോജ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ISL ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഒഡീഷയുടെ ജയം. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു.
1: News Rainbow. Musically yours.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
2: Good evening, dear listeners. It is May, yes, and the 8th day of May has something special about it. Well, it is World Red Cross Day. When we speak about Red Cross, the first thing that comes to our mind is about saving lives. Tell you more about saving lives. Let's listen to the first two tracks in this program, which we call Rainbow Rocks. This is Lama Sunny joining you from Akashwani Kuchi FM Rainbow.

നത്താനിയൽ ഡാൻസി ജൂനിയർ 5 ഹാഡ് റീസെന്റ്ലി ലേൺ ദി ആൽഫബറ്റ് അറ്റ് സ്കൂൾ വെൻ ഹിസ് ഫാദർ സഫേർഡ് എ സ്ട്രോക്ക് ആൻഡ് ഹാഡ് ആൻ അന്യൂറിസം വൈൽ ദ ടൂ വർ ഡ്രൈവിംഗ് ബാക്ക് ഫ്രോം എ ഷോപ്പിംഗ് ട്രിപ്പ്. അക്കോർഡിംഗ് ടു ദി ഹഫിംഗ്ടൺ പോസ്റ്റ്, ഡാൻസി സീനിയർ മാനേജ് ടു പുൽ ദ കാർ ഓവർ ആൻഡ് നത്താനിയൽ കോൾഡ് ഹിസ് ഗ്രാൻഡ് മദർ ഫോർ ഹെൽപ്. ആഫ്റ്റർ കോൺഫറൻസ് കോളിംഗ് ഇൻ നത്താനിയൽസ് മദർ, ദ ഗ്രാൻഡ് മദർ ആസ്ക്ഡ് ദ ലിറ്റിൽ ബോയ് ഇഫ് ഹി ന്യൂ വെയർ ദ കാർ വാസ് സ്റ്റോപ്ഡ്. ദോ ഹി വാസ് ജസ്റ്റ് 5 years old and he could not offer a geographical location, Nathaniel searched for clues that would help his mother and grandmother determine the location. Using his newfound alphabetical knowledge, he read out the letters furniture from a sign on a nearby store and added that they were close to a tunnel. Using this information, his grandmother and mom were able to pinpoint the car's position and call for help. Thanks to Nathaniel's help, an ambulance reached Darcy Senior in time to save his life.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, വാർത്തകളുമായി അമ്പിളി ഷിനു. ബംഗാളിൽ സുവേന്ദി അധികാരി ബിജെപിയുടെ മുഖ്യമന്ത്രിയായി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗാളിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രിയാണ് സുവേന്ദു. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരണത്തിന്റെ ഭാഗമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി തമിഴക വെട്രി കഴകന് സിപിഐ, സിപിഐഎം, മുസ്ലിം ലീഗ് പാർട്ടികളുടെ പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടെ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള 118 എന്ന സംഖ്യ ഉറപ്പാക്കാൻ ടി വി കെക്ക് സാധിച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കും. കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് ഇന്ന് തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രം സന്ദർശിച്ചു. പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തി. തിരുവനന്തപുരം ജില്ലയിലെ മഴക്കാല പൂർവ്വ ശുചീകരണവും അതിനുള്ള മുന്നൊരുക്കങ്ങളും ചർച്ച ചെയ്യുന്നതിനായി തിരുവനന്തപുരം കളക്ട്രേറ്റിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗം ചേർന്നു. കോട്ടയം അയമനം പഞ്ചായത്തുകളിലെ 20-ാം വാർഡിൽ സ്വകാര്യ

0: ശക്തി ജലനിധി പൈപ്പിൽ നിന്ന് കണക്ഷൻ എടുത്ത് അനധികൃതമായി വെള്ളം സംഭരിക്കുന്നതായി കണ്ടെത്തി. ഇതേ തുടർന്ന് ഈ കണക്ഷൻ അധികൃതർ വിച്ഛേദിച്ചു. എരുമേലി ചരളിയിൽ ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് രണ്ടു പേർ മരിച്ചു. രണ്ടു പേർക്ക് പരിക്ക്. കൊരട്ടി ആലക്കാപ്പറമ്പിൽ എ ജെ സുരേഷ്, എരുമേലി തെക്കും തോട്ടത്തിൽ റഹ്മത്തുള്ള എന്നിവരാണ് മരിച്ചത്. ISL ഫുട്ബോളിൽ ഒഡീഷ 1-2 സ്പോർട്ടിംഗ് ഡൽഹിയെ പരാജയപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ. Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5

0: Control, Integrated Disease Surveillance Program, World Health Organization, and other international health authorities. Somnath Amrit Parv will be celebrated to mark the 75th anniversary of the reconstruction of Somnath Temple. The Prime Minister, Narendra Modi, will participate in the Somnath Amrit Parv on the 11th of this month at Prabhas Patan in Somnath. Speaking to media, Gujarat State Cabinet Minister Jitubhai Vaghani said that various events will be organized at Somnath as part of the Somnath Amrit Parv, showcasing India's rich cultural and heritage traditions. And that is the end of this news bulletin.
1: ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 9:10 ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ശ്രോതാക്കൾക്കൊപ്പം വീണ്ടും ചേരുന്നു. നാളെ രാവിലെ 5:53 മുതൽ. എല്ലാവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.